ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 23, കൊല്ലവർഷം 1201, മേടം 30, 2026 മെയ് 13 തീയതി ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർ ഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.
1: എവരി ആക്ഷൻ ദെയർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സർ ഐസക് ന്യൂട്ടൺ മൂന്നാം ചലന നിയമം കണ്ടുപിടിച്ചത് 400 മുമ്പാണ്. അതൊരു ശാസ്ത്ര സത്യവുമായി ഇന്നും നിലനിൽക്കുന്നു. ഈ സത്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാമായണത്തിലൂടെ നാം അറിഞ്ഞിട്ടുള്ളതാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ജ്ഞാന സത്യം വാൽമീകി മഹർഷി പച്ചയായ മനുഷ്യജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നാം കാണുന്നതും പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മാറ്റി നിർത്തി ചിന്തിക്കാനാവില്ല. ന്യൂട്ടൺ പറഞ്ഞതിനേക്കാളും ഒരു പടി കൂടി കടന്ന് ഇതിഹാസത്തിൽ പറഞ്ഞു, ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. സത്യം ഒരു നിശ്ചിത കാലം വരെ മാത്രമേ മൂടിവെക്കാൻ ആവൂ. രത്നാകരൻ എന്ന കാട്ടാളൻ വനത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ധനവും വസ്ത്രങ്ങളും മറ്റും കൊള്ളയടിക്കുന്നയാളായിരുന്നു. നിരന്തരം ഈ ചെയ്യുന്ന കൊടും ക്രൂരതയിൽ നിന്ന് ശേഖരിക്കുന്ന ധനം മുഴുവൻ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി വിനിയോഗിക്കുന്നു. കുടുംബത്തിൻ്റെ രക്ഷ മാത്രമേ അയാളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. കുടുംബം സംരക്ഷിക്കുന്ന ഏതൊരു ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും കടമ മാത്രമേ അയാൾ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ധനസമ്പാദനത്തിനുള്ള മാർഗം നേരിൻ്റേതാവണം എന്ന ബോധക്കുറവ് മാത്രമേ രത്നാകരൻ എന്ന കാട്ടിൽ ജീവിക്കുന്ന ആളിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ സമൂഹത്തിലും ഇത്തരം രത്നാകരന്മാർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. അറിവും ബോധവുമുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ ദുരവസ്ഥ നാം എല്ലാം അനുഭവിക്കുകയാണ്. മാർഗം എന്തായാലും പണം സമ്പാദിക്കുക, സ്വന്തം കുടുംബജീവിതവും ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിക്കുക, അതുവഴി നാട്ടിലെ പ്രമാണിയാവുക.

0: പോവുക എന്നതല്ലാതെ ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. പ്രമാണിത്വം എന്നത് പൊതുസമൂഹത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ലൈസൻസായി കരുതുന്നവരും കുറവല്ല. കാലത്തിൻ്റെ മാറ്റം കാണാതിരിക്കുകയോ കണ്ടാലും അതിനനുസരിച്ച് മാറാൻ തയ്യാറാവാതിരിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെയും. പൊതുസമൂഹം ഭയത്തോടെയാണ് ഇത്തരക്കാരെ കാണുന്നത്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന സർക്കാർ ജീവനക്കാരനായാലും മതരാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരായാലും ഭരണാധികാരികളായാലും പിന്നെ അവരുടെ ജീവിതവും ജീവിത രീതികളും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ധാർഷ്ട്യം നിറഞ്ഞവയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുള്ള കാരണവും മറ്റൊന്നല്ല. ഉത്തരവിനെയും നിർദ്ദേശങ്ങളെയും ചിരസാഹിക്കുന്ന കുറേ പേർ എപ്പോഴും കൂടെ ഉണ്ടാവും. അവരെ തീറ്റിപ്പോറ്റുന്നവരുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാനേ അവർക്ക് കഴിയൂ. തിരുവായി കിതർവായില്ല എന്ന തത്വമാണ് ഇവിടെയും. പിന്നിൽ ഏത് പ്രവർത്തിക്കും പിന്തുണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ആത്മധൈര്യത്തിനൊരു കുറവും ഉണ്ടാകില്ല. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ടെന്ന് ഓർക്കണം. ഏതൊരു ഉയർച്ചയ്ക്ക് പിന്നിലും കാലം കാത്തുവെച്ച പതനവും ഉണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. നമ്മളെ പിന്തുണച്ചവരും പോറ്റി വളർത്തിയവരാരും കൂടെ ഉണ്ടാവില്ല. രാമായണത്തിലെ രത്നാകരൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. സപ്തഋഷിമാർ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഭാണ്ഡം പിടിച്ചു പറിക്കാൻ ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞു, രത്നാകര, നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തരാം. എന്നാൽ ഇത് കേട്ടോ, നീ ചെയ്യുന്നത് പാപമാണ്. നീ ചെയ്യുന്ന ഈ നീചകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് നിന്റെ ഭാര്യയും മക്കളുമാണ്. എന്നാൽ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ കൂടി പങ്കിടുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അവർ ഏൽക്കും എന്നായിരുന്നു രത്നാകരൻ്റെ മറുപടി. എന്നാൽ അത് നിന്റെ കുടുംബത്തോട് ചോദിച്ചു വരുവാൻ പറഞ്ഞപ്പോൾ നിഷ്കളങ്ക ഹൃദയത്തിനുടമയായ രത്നാകരൻ സ്നേഹനിധിയായ ഭാര്യയോട് ചോദിച്ചു, നിത്യവും ഞാൻ അന്യരെ പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്ന ധനം കൊണ്ടാണ് നീയും മക്കളും കഴിയുന്നത്. ഞാൻ മാത്രം ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങൾ കൂടി ഏറ്റെടുക്കുമോ? ഇത് കേട്ട രത്നാകരൻ്റെ ഭാര്യ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഏയ്, അത് പറ്റില്ല. നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ശരി തന്നെ, അത് പുണ്യമാണോ പാപമാണോ എന്നറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം. വളരെ വേദനയോടെ സ്വന്തം ഭാര്യ പറഞ്ഞ മറുപടിയുമായി വീണ്ടും ഋഷിമാരുടെ അടുത്ത് ചെന്ന് ഋഷിമാരുടെ വാക്കുകൾ സശ്രദ്ധം ശ്രദ്ധിച്ച രത്നാകരൻ അപ്പോഴാണ് താൻ അതുവരെ ചെയ്ത പാപകർമ്മത്തെക്കുറിച്ചും പിന്നീട് തനിക്കുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചും ബോധവാനാകുന്നത്. ഋഷിമാരുടെ സദ്വചനങ്ങൾ അദ്ദേഹത്തിലുണ്ടാക്കിയ മാനസാന്തരം പിന്നീടുള്ള ജീവിതത്തിൽ പ്രതിഫലിച്ചു. സത്യധർമാദികൾ വെടിഞ്ഞുള്ള ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് വാൽമീകി മഹർഷി രാമായണത്തിൽ സ്വന്തം കഥയിലൂടെ കാണിച്ചു തരുന്നത് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും പാഠമാകേണ്ടതാണ്.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.

ആകാശവാണി സമയം 6 മണി. ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കടക്കാരൻ എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് എൽ പ്രമേ.

ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, നിത്യശ്രീ മഹാദേവൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവിട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 16. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 അക്ഷരച്ചെപ്പ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ ജയാ ഗോപാലകൃഷ്ണൻ വീണയിൽ വായിക്കുന്ന കൃതികൾ, കോട്ടുക്കൽ ബി വിജയകുമാർ മൃദംഗം, എം മനോജ് ഖടം. 11:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ദന്തരോഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത ഗാനങ്ങൾ, ദുർഗാരാജു പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. 2:15 തുടർ നാടകം, ദസ്തയേവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, ഭാഗം 18. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CAET സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല. 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം, ആലിയാട് ബി രമണൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന തമ്പുരാൻ പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, കൊല്ലം ജോൺസൺ തോമസും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഡോക്ടർ സുഷായ സ്താരയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം. തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 7:50 റേഡിയോ റിപ്പോർട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം വികാസ്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ പ്രത്യേക പരിപാടി, ഇങ്ങനെയും പഠിക്കാം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി AS, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് റാസ. നിർവഹണ സഹായം VN ദീപ, N സുനിത. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം, ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.7 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.3 ഡിഗ്രി സെൽഷ്യസ്.
അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ നിത്യശ്രീ മഹാദേവൻ പാടിയത് കേൾക്കാം. ആദ്യം മയിൽമീത് വിളയാടും വടിവേലത്തെ എന്ന് തുടങ്ങുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഉമംഗ് CIT സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. മെഡിക്കൽ പ്രവേശനത്തിനായി ഈ മാസം 3-ാം തീയതി നടത്തിയ നീറ്റ് UG പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന പശ്ചാത്തലത്തിൽ റദ്ദു ചെയ്തു. പുതിയ പരീക്ഷാ തീയതി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. രാജ്യത്തുടനീളം കോടതികളുടെ നവീകരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മാർഗരേഖ തയ്യാറാക്കുവാനായി ഉന്നതതല സമിതിയെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രഖ്യാപിച്ചു. ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, പ്രാദേശിക കോടതികൾ എന്നിവയുടെ ആധുനീകരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മലപ്പുറം മങ്കടക്കടുത്ത് വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ചുണ്ടായ മിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരളത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട്ടിലെ 717 ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾ 2 ആഴ്ചയ്ക്കകം അടയ്ക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ 2 ദിവസത്തെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യൻ വിദേശകാര്യ

0: ിൽ പെട്ടെന്നുള്ള ഇടിവ്, തൊഴിലാളികളെ കൂട്ടണോ അതോ കുറച്ചു ദിവസത്തേക്ക് അടച്ചുപൂട്ടണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുമായി കുഴങ്ങുകയാണ് കേരളത്തിലെ ചെറുകിട സംരംഭകർ. ഇന്ത്യൻ കോമൺവെൽത്ത് കൌൺസിൽ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ.
1: കാരണം ലോകത്തിലെ എണ്ണയുടെയും മറ്റ് വ്യവസായ മൂവ്മെന്റിന്റെയും കാർഗോ മൂവ്മെന്റ്സിന്റെ 30% ഈ ഹോർമൂസിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ തന്നെ അവിടെ ഹോർമൂസ് അടച്ചപ്പോ ഞങ്ങളുടെ ഏതാണ്ട് 30-40 കണ്ടെയ്നറുകളാണ് അവിടെ രണ്ടാഴ്ച കൊണ്ട് അവിടെ ഹാങ് ആയത്. അവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന അതിനും ബാധിക്കുന്നുണ്ട്. അതുപോലെ എണ്ണ അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള തടസ്സം വന്നത് കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും, അസംസ്കൃത സാധനങ്ങളുടെ വില കൂടും, മറ്റുള്ള ആളുകൾക്ക് ജോലി അതിപ്പോ കൂടുതൽ സാലറി ഇല്ലെങ്കിൽ ഉയർത്തേണ്ടി വരും ജീവിക്കാനായിട്ട്. ചെറുകിട എക്സ്പോർട്ടേഴ്സിനും ചെറുകിട ബിസിനസ്സുകാർക്കും വലിയ ബുദ്ധിമുട്ടാകും. 10 ലക്ഷത്തോളം പേരാണ് ഗൾഫിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ തിരിച്ചു പോകുന്നു എന്നാണ് അറിഞ്ഞത്. കണ്ടെയ്നർ മൂവ്മെന്റ്സ് ഒത്തിരി, അതിന്റെ ഫ്രൈറ്റ് 3.5-4 ഇരട്ടിയാണ് ഇപ്പൊ കൂടിയിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അതിന്റെ വിലകളെല്ലാം ഈ പ്രോഡക്റ്റ് കൂടും. ഇതിന്റെ വിലകളെല്ലാം കൂട്ടിക്കൂട്ടി അവസാനം ഉപഭോക്താവിന്റെ തലയിലാണ് ഇടിത്തിരിയായിട്ട് ആ വില 2.5-3 ഇരട്ടിയായിട്ട് ഇതിന്റെ വിലകൾ വരാൻ പോകുന്നത്.
0: മെഴുകുതിരി വ്യവസായിയും ദ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി ജെ ജോസ്.
2: ഉയർന്ന നിലവാരത്തിലുള്ള വാക്സ് ചൈനയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആവശ്യാനുസരണം ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളുടെ പാരഫിൻ വാക്സിന്റെ വില നേരത്തെ 80 രൂപ ഒരു കിലോയ്ക്ക് ഉണ്ടായിരുന്നത് ഇപ്പോ 200 രൂപയിലധികം ഉയർന്നിരിക്കുകയാണ്. വ്യവസായത്തിന് വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. LPG ഗ്യാസിന്റെ സഹായത്തോടെയാണ് ഞങ്ങളുടെ പ്ലാന്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. കൊമേഴ്സ്യൽ ഗ്യാസിന്റെ ദൗർലഭ്യവും മറ്റൊരു പ്രതിസന്ധിയിലേക്കും കൂടെ ഞങ്ങൾ തള്ളിവിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് യൂറോപ്യൻ മാർക്കറ്റ്. അങ്ങോടെല്ലാം ഇപ്പോ ഞങ്ങൾക്ക് കയറ്റുമതി ചെയ്യുവാനായിട്ട് വളരെയധികം പ്രശ്നം നേരിടുന്നു. കണ്ടെയ്നറിന്റെ ദൗർലഭ്യവും ഫ്രൈറ്റ് ചാർജിന്റെ വർധനവും എല്ലാം ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്.
0: അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ കുത്തനെയുള്ള വർധനമാണ് ഏറ്റവും അടിയന്തര പ്രത്യാഘാതങ്ങളിൽ ഒന്ന്. പ്ലൈവുഡ്, ഫർണിച്ചർ, പ്ലാസ്റ്റിക്, റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ നിരവധി മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട യൂണിറ്റുകൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില ആഗോള വിപണികളെ ആശ്രയിച്ചാണ്. വിതരണത്തിലെ തടസ്സങ്ങളും വർദ്ധിച്ച ചരക്ക് നിരക്കുകളും ഇന്ധനവിലയിലെ ഏറ്റക്കുറച്ചിലുകളും ചെലവുകളെ നിയന്ത്രിക്കാവുന്ന പരിധിക്കപ്പുറത്തേക്ക് തള്ളിവിടുന്നതായി ഇവർ പരാതിപ്പെടുന്നു.
3: ഭാരതത്തിലെ ചെറുകിട വ്യവസായം വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നത്.
0: കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രീസ് കേരള ചാപ്റ്റർ ചെയർമാൻ സുനിൽ നാഥ് AV.
3: ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നോൺ ലെതർ ഫുട്വെയർ. നോൺ ലെതർ ഫുട്വെയർ എന്ന് പറഞ്ഞാല് പോളിയൂറത്തിൻ ബേസ്ഡ്, EVA ബേസ്ഡ്, PVC ബേസ്ഡ് ആയിട്ടുള്ള സിന്തറ്റിക് ലെതർ അപ്പറും ഉപയോഗിച്ചിട്ടുള്ള നോൺ ലെതർ ഫുട്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസായത്തിന്റെ ബേസിക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള പോളിയൂറത്തിൻ, ബേസിക് EVA, പോളിവിനൈൽ ക്ലോറൈഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നത് പെട്രോളിയം പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയലിന്റെ കാര്യത്തില് കൃത്യമായിട്ടുള്ള വില ദാതാക്കൾക്ക് പറയാൻ പറ്റുന്നില്ല. ഇന്നൊരു വിലയാണെങ്കിൽ നാളെ ഒരു 40% കൂടിയിട്ടുള്ള വിലയാണ്. നമ്മുടെ പ്രോഡക്റ്റിനും കൃത്യമായിട്ടുള്ള വില നിശ്ചയിക്കാൻ പറ്റുന്നത്, നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ ടൈം, ലീഡ് ടൈം അങ്ങനെ തുടങ്ങിയ ഒരു ആഴ്ചകളോളം സമയം പിടിക്കും. ഇതിന്റെ ബേസിക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഗം കമ്പോണൻസ്, പിന്നെ ബക്കിള്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇതിന്റെ ഒക്കെ സ്ഥിതി തന്നെയാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹോർമോസ് കടലൊക്കെ കൂടെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് മേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണല്ലോ. മാത്രമല്ല നമ്മളിപ്പോ പ്രൊഡക്ഷൻ എടുത്ത് അയക്കാൻ നോക്കുമ്പോഴും ഇൻഷുറൻസ് തുക കൂടുന്നത് കൊണ്ട് കണ്ടെയ്നറിന്റെ കൃത്യമായിട്ടൊരു തുക ഇല്ല. നമ്മളിപ്പോ എക്സ്പോർട്ട് ഓർഡർ ആണെങ്കിൽ അത് ഓർഡർ എടുക്കുമ്പോൾ ഒരു വില, പ്രൊഡക്ഷൻ എടുത്ത് അയക്കാൻ തരാകുമ്പോഴേക്ക് പല മടങ്ങായിട്ട് കണ്ടെയ്നറിന്റെ വാടക വർദ്ധിക്കുന്നു. അതുകൊണ്ട് എക്സ്പോർട്ടും ഇപ്പോൾ നടക്കുന്നില്ല.
0: ഗതാഗതവും ലോജിസ്റ്റിക്സും മറ്റൊരു പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു. ഷിപ്പിംഗ് കാലതാമസവും കണ്ടെയ്നർ ക്ഷാമവും അസ്ഥിരമായ അന്താരാഷ്ട്ര വ്യാപാര റൂട്ടുകളും സംഭരണം പ്രവചനാതീതമാക്കി. ഇന്ധനവിലയിലെ അസ്ഥിരത കാരണം ആഭ്യന്തര ഗതാഗത ചെലവുകൾ പോലും വർദ്ധിച്ചു. കുറഞ്ഞ മാർജിനിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ലോജിസ്റ്റിക്സിൽ ചെലവഴിക്കുന്ന ഓരോ അധിക രൂപയും നേരിട്ട് വലിയ നഷ്ടം വരുത്തുന്നതായി കണക്കാക്കപ്പെടുന്നു.
4: മെയിനായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ എക്സ്പോർട്ടേഴ്സിനെ തന്നെയാണ്. അതാണ് നമ്മൾ ഇത് ബാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
0: കാർഡ്ബോർഡ് ബോക്സ് മാനുഫാക്ചറർ സൂരജ്.
4: കയർ മേഖലയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾ എക്സ്പോർട്ടിംഗിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇടത്തെല്ലാം കാർട്ടൺ ബോക്സ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിലെല്ലാം ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട് എക്സ്പോർട്ടിംഗിൽ. അതിനോട് ബാധകമായി തന്നെ നമ്മുടെ സെയിലും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോ മെറ്റീരിയൽസ് ക്രാഫ്റ്റ് പേപ്പറാണ്, അത് റീസൈക്കിൾഡ് പേപ്പർ ആണെങ്കിൽ പോലും അതിനകത്തോട്ട് വിദേശത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് പേപ്പർ മിക്സ് ചെയ്യുന്നുണ്ട്, പേപ്പറിന്റെ ഒരു ക്വാളിറ്റി ഫൈബർ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ വരവ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് പേപ്പറിന്റെ വില കുതിച്ചു വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പേപ്പറിന്റെ വില കൂടുകയും നമുക്ക് അതനുസരിച്ച് പ്രോഡക്റ്റിന്റെ വില കൂട്ടാനും പറ്റാണ്ടും കൂടെ വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രതിസന്ധി നമ്മൾ ഇപ്പൊ അഭിമുഖീകരിക്കുന്നുണ്ട്.
0: കൊയർമാറ്റ് വ്യവസായി ഹരിലാൽ.
5: 40 വരോളം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഈ എക്സ്പോർട്ടേഴ്സിന്റെ ഓർഡർ എല്ലാം 40%

0: കുറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിൽ സാധനങ്ങളുടെ വില, മാറ്റിങ് പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട്, ഇരട്ടി വില വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിന് ആ വില കിട്ടുന്നില്ല. എന്നാൽ റോ മെറ്റീരിയല് ഡൈസ് ഉൾപ്പെടെയുള്ള റോ മെറ്റീരിയൽസിന് ഭയങ്കരമായിട്ട് വില കയറിയിട്ടുണ്ട്. ബാങ്കിൽ കൂടുതൽ ഓടിയെടുക്കേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. 80 ലക്ഷം രൂപ ഒരു യൂണിറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പവർലൂം മാറ്റിങ് ഉണ്ടാക്കുന്ന പുതിയൊരു യൂണിറ്റ് എന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല.
1: സമുദ്രോൽപ്പന്ന വ്യവസായി നിയാസ് മൂപ്പൻ:
2: -20 ശീതീകരിച്ച കണ്ടെയ്നറുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഈ സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം $3,500-$4,500 കണ്ടെയ്നർ റേറ്റ് ഉണ്ടായിരുന്നത്, അതിന്റെ ഫ്രൈറ്റ് ഏതാണ്ട് 50% കൂടി $6,000-$6,800 വരെ ആയി മാറി. അത് ഞങ്ങളെ വളരെ അധികം ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഈ കണ്ടെയ്നർ ഷിപ്പ് മൂവ്മെന്റ് നടക്കാത്തത് കൊണ്ട് ഈ കണ്ടെയ്നറുകള് തിരിച്ചു വരില്ല, അതുകൊണ്ടാണ് ഈ ഫ്രൈറ്റ് കൂടാനുള്ള കാരണം. ഞങ്ങള് വാങ്ങിച്ച വിലയേക്കാളും കുറച്ചാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ടതായിട്ട് വന്നത്. മറ്റുള്ള രാജ്യങ്ങൾ, വിയറ്റ്നാം, ചൈന, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ, അവിടെ ഗൾഫ് യുദ്ധം വലിയ കാര്യമായിട്ട് ബാധിക്കാത്തത് കൊണ്ട് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് യൂറോപ്പ് സെക്ടർ തയ്യാറായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ഫ്രൈറ്റ് കൂടുതലും ഇതിന്റെ വില കുറച്ച് വിൽക്കേണ്ടതായിട്ടും വന്നത്.
1: ചെറുകിട മേഖലയിലെ തൊഴിലുകൾ ഭീഷണിയിലാണ്. പല യൂണിറ്റുകളും ജോലി സമയം കുറയ്ക്കാനോ താൽക്കാലിക തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കാനോ വിപുലീകരണ പദ്ധതികൾ മാറ്റിവെക്കാനോ നിർബന്ധിതരാകുന്നു. റെഡി ടു ഈറ്റ് വ്യവസായി ഷാജി മാത്യു:
3: അതായത് പെട്രോളിയം ബൈ പ്രൊഡക്റ്റ് ആണല്ലോ, നമുക്ക് 260-280 കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 400-420 രൂപ എത്തിയിരിക്കുകയാണ്, 120 രൂപ പെർ കിലോയ്ക്ക് കൂടിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഞങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് ഓയില് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണെങ്കിലും വളരെയേറെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഫ്രോസൺ സ്നാക്സ് ഉണ്ട്, പൊറോട്ട, ഇഡ്ഡലി, ഇടിയപ്പം, പുട്ട്, കടല വരെ ഞങ്ങൾ പുറത്തേക്ക് അയക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ മാർക്കറ്റ് യുഎസ് ആണ്. പർച്ചേസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് പിന്നോട്ട് മാറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ റേറ്റിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഭീകരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നെങ്കിൽ പോലും ബിസിനസിന്റെ ആ ഒരു എത്തിച്ചു വെച്ചിട്ട് നമ്മളത് മുടക്കമില്ലാതെ ചെയ്യേണ്ടതായതുകൊണ്ട് അതിപ്പോഴും കൊടുക്കുന്നു.
1: ഹെർബൽ പ്രോഡക്ട്സ് വ്യവസായി കെ ഭവദാസൻ:
4: 5 times ഇൻക്രീസ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ് ഇപ്പോ എക്സ്പോർട്ടിന് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റിന്റെ MRP തന്നെ ഒരുപാട് മാറ്റം മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കസ്റ്റമേഴ്സിന്റെ ബൈയിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഫണ്ട് റൊട്ടേഷൻ അത് വല്ലാതെ അഫക്റ്റഡ് ആവുന്നുണ്ട്. കാരണം എക്സ്പോർട്ട് പാക്കിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 feet കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 lakhs above 70-75 lakhs ഒക്കെ കോസ്റ്റ് വരുന്ന വെസല് അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെയും ഫണ്ട് ഫ്ലോനെ ബാധിക്കുന്നു.
1: കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് അടിയന്തരമായി പിന്തുണ നൽകേണ്ടത് ആവശ്യമാണ്. കുറഞ്ഞ പലിശ നിരക്കിലുള്ള പ്രവർത്തന മൂലധന വായ്പകളോ സബ്സിഡികളോ പണമടയ്ക്കാൻ വൈകിയാൽ പരിരക്ഷയോ ഒക്കെ താൽക്കാലിക ആശ്വാസമായേക്കാം.
5: ഈ 1 April ഒരു ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിൽ 40 കീ പ്രോഡക്ട്സിന്റെ, പ്ലാസ്റ്റിക് ആൻഡ് പോളിമർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്.
1: MSME ഡെവലപ്മെന്റ് ഫെസിലിറ്റേഷൻ ഓഫീസ് കേരള ഡയറക്ടർ പ്രകാശ് GS:
5: ഫുട്വെയർ സെക്ടറിൽ ഒക്കെ ഉപയോഗിക്കുന്നിട്ടുള്ള മേജർ റോ മെറ്റീരിയൽസിന്റെ എല്ലാം തന്നെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 0 ആക്കിയിട്ടുണ്ട്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, അതായത് നമ്മൾ ഈ റോ മെറ്റീരിയൽ ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഇപ്പൊ ഒരു പീരീഡിൽ റിലാക്സ് ചെയ്യലും അല്ലെങ്കിൽ വേവ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം, നമ്മുടെ കോവിഡ് സമയത്ത് കൊടുത്ത ഒരു വലിയ ആശ്വാസമായിരുന്നു MSMEകളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു സ്കീം ക്യാബിനറ്റിൽ അപ്രൂവ് ആയിട്ടുണ്ട്. അത് MSMEകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്റപ്ഷൻസ് അതിനെ നേരിടാനായിട്ടുള്ള അഡീഷണൽ ലിക്വിഡിറ്റി ക്യാഷ് ക്രെഡിറ്റ് യൂണിറ്റുകൾക്ക് MSMEകൾക്ക് കിട്ടാൻ വേണ്ടി ബാങ്കുകൾക്ക് അത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആ കൊടുക്കുന്ന അഡീഷണൽ ക്രെഡിറ്റിന് 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഗ്യാരണ്ടി ഫീയും അതിനകത്ത് ചാർജ് ചെയ്യാതെ കൊടുക്കുകയാണ്. അതിൽ മിനിസ്റ്റർ ഫൈനാൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഗവൺമെന്റ് കോൺട്രാക്ടുകളൊക്കെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ക്രൈസിസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് കോൺട്രാക്ടുകൾ പീരീഡുകളൊക്കെ തന്നെ 2-4 months അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് MSMEയുടെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. സ്റ്റീല്, പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള റോ മെറ്റീരിയലൊക്കെ തന്നെ ബൾക്കായിട്ട് PSUകളിൽ നിന്ന് വാങ്ങി MSMEകൾ കൊടുക്കുന്ന ഒരു സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
1: കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾ യുദ്ധം കൊണ്ടുണ്ടായ ഈ സമ്മർദ്ദത്തിൽ തകർന്നാൽ അത് അടച്ചുപൂട്ടുന്ന ഫാക്ടറികൾ മാത്രമല്ല, മറിച്ച് മങ്ങുന്ന സ്വപ്നങ്ങളും തകരുന്ന ഉപജീവന മാർഗങ്ങളുമായിരിക്കും. ഈ ചെറിയ യൂണിറ്റുകളെ സംരക്ഷിക്കുക എന്നത് ഒരു സാമ്പത്തിക തീരുമാനമല്ല, അത് കുടുംബങ്ങളെയും കേരളത്തിലെ സംരംഭക തൊഴിലാളി സമൂഹത്തെയും സംരക്ഷിക്കലാണ്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. KPCC മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, കെ മുരളീധരൻ, കെ സുധാകരൻ, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ച നടത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെയാണ് സത്യപ്രതിജ്ഞ. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ AIADMK 30 വിമത MLA വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. പിന്നീട്

0: മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ ഏഴംഗ വിദ്യാർത്ഥി സംഘത്തിലെ നാലുപേരാണ് മിന്നലേറ്റ് മരിച്ചത്. വെള്ളിമല സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4, 7 വയസ്സായ 2 കുട്ടികളും ഇന്നലെ മരിച്ചു. മേൽമുറി പടിഞ്ഞാറേമുക്കു സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൗസാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ജനങ്ങൾ മതിലിന് സമീപത്തേക്ക് മാറിയതിന് തൊട്ടുപിന്നാലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സാങ്കേതിക വിപണി എന്ന നിലയിൽ നിന്ന് സാങ്കേതിക വികസനദാതാവായും വിശ്വസനീയമായ ആഗോള പങ്കാളിയായും രാജ്യം മാറുകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഭാരത് ഇന്നൊവേറ്റ്സ് 2026 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ 60 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും LNG 45 ദിവസത്തേക്ക് ആവശ്യമായ LPG കരുതൽ ശേഖരമായി ഉണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP DD ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം MP ബിപ്ലബ് കുമാർ ദേബ്, വിദേശകാര്യമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51-അംഗ സംഘത്തിൽ. ഈ വർഷത്തെ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷക സംഘം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, പരീക്ഷയ്ക്ക് മുന്നോടിയായി എവിടെയെല്ലാം ചോദ്യപേപ്പർ ലഭിച്ചു, ആരെല്ലാമാണ് ഇത് പ്രചരിപ്പിച്ചത് തുടങ്ങിയവ സംബന്ധിച്ച് എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ഇന്നലെ ജയ്പൂരിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരനായ മനീഷ് എന്നയാളെ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി ഇന്ന് രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ KV സജയ് സംസാരിക്കും. PP ശ്രീധരനുണി ആമുഖ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12 പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ VT മുരളി സംസാരിക്കും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ വരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം S നവീൻ കച്ചേരി അവതരിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. പാർട്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുടചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികളെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് A+ സാക്ഷ്യപത്രം നൽകും. ഇതിന് വിദ്യാർത്ഥികൾ വസ്തുക്കളോടൊപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പുനരുപയോഗത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ച് ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകുമെന്ന് അറിയിക്കുന്നവർക്ക് B+ സാക്ഷ്യപത്രവും നൽകും.
0: കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ

0: സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധാ പട്കർ. ഭാവിയെക്കുറിച്ച് അഴീക്കോടിൻ്റെ പ്രതീക്ഷകൾ വളരെ വ്യക്തമായിരുന്നുവെന്നും ലാളിത്യം നിറഞ്ഞതായിരുന്നു അഴീക്കോടിൻ്റെ ജീവിത രീതിയെന്നും അവർ പറഞ്ഞു. തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകനും പുരസ്കാരം ഏറ്റുവാങ്ങി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs അഹമ്മദാബാദിൽ തോൽപ്പിച്ചു. 169 runs വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് 14.5 overൽ 86 runs എല്ലാവരും പുറത്തായി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1st ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഇന്റർകാശി മത്സരം ഗോൾരഹിത സമനിലയിലായി. മോഹൻ ബഗാൻ 22 points രണ്ടാമതും ഇന്റർകാശി 12 points 10th സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കത്തക്ക തരത്തിൽ തീവണ്ടികളുടെ സമയം ക്രമീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. DRM തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് പ്രേമചന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസാണ് മരിച്ചത്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. സംസ്കാരം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത്. അതിരപ്പള്ളി വൈശേരിയിൽ കാട്ടാനാക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. കുറ്റിച്ചിറ സ്വദേശി ആഷിൻ ആൻഡ്രോ, ചാലക്കുടി സ്വദേശി ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ C. ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. अथ वार्ताः. केन्द्रीयान्वेषणाभिकरणेन अस्य वर्षस्य राष्ट्रिय पात्रता सह प्रवेश परीक्षा नीट UG इत्यस्याः आयोजने प्रश्नपत्रम् अनधिकृतरीत्या बहिरागमन विषयमालक्ष्य प्रकरणं पञ्जीकृतम्. शिक्षा मन्त्रालयस्य उच्च शिक्षा विभागात् प्राप्तस्य लिखित परिवादस्य आधारे संस्थया एतत् प्रकरणं पञ्जीकृतम्. संस्थया संसूचितं यत् विशेषाणां केन्द्रीयावेषणाभिकरणदलानां निर्माणं जातं तथा प्रकरणम् अन्वेषणार्थं विभिन्नेषु स्थानेषु एतानि दलानि प्रेषितानि सन्ति. एषा नीट परीक्षा अस्य मासस्य तृतीयदिनांके राष्ट्रिय परीक्षण संस्थया आयोजिता आसीत्. नवदिल्ल्यां नीट परीक्षायाः निरस्तीकरण विषये वार्ताहर सम्मेलनं सम्बोधयन् राष्ट्रिय परीक्षण संस्थायाः महानिदेशकः अभिषेक सिंहः अवदत् यत् राष्ट्रिय परीक्षण संस्था छात्रेभ्यः पुनः परीक्षाम् आयोजयिष्यति. सा च परीक्षा निष्पक्षरूपेण भविष्यति. पुनः परीक्षायै अतिरिक्तशुल्कं न भविष्यति इति. भारतं श्वः आरभ्य ब्रिक्स विदेशमन्त्रिणाम् उपवेशनस्य आतिथ्यं करिष्यति. अद्य उपवेशनस्य अध्यक्षतां विदेशमन्त्री डॉ SJYSHANKARAH करिष्यति. नवदिल्ल्यां वार्ताहरान् संसूचयन् विदेशमन्त्रालयस्य प्रवक्ता रणधीर जायसवालः उक्तवान् यत् उपवेशनावधौ ब्रिक्स सदस्य देशानां विदेशमन्त्रिणः पारस्परिकहितस्य वैश्विक क्षेत्रीय विषयेषु विचार विनिमयं करिष्यन्तीति. लोकसभाध्यक्षस्य ओम बिरला वर्यस्य नेतृत्वे एकं उच्चस्तरीयं भारतीय संसदीय प्रतिनिधिमण्डलं भारत भूटान संबंधान सुदृढीकरणोद्देश्येन सह अद्य भूटानस्य यात्रां करिष्यति. 51 सदस्याः भूटान भारत संबंधानां विभिन्नेषु विषयेषु उभययोः प्रतिवेशिदेशयोः मध्ये सहयोगं संवर्धयितुं च चर्चां करिष्यन्ति इति അപേക്ഷ അസ്തി.

0: പുലർവെട്ടത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് പുലർവെട്ടവുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണിവരെയാണ്. റബ്ബറിന്റെ ശാസ്ത്രീയ വളപ്രയോഗ ശുപാർശകൾ, ഓൺലൈൻ വളപ്രയോഗ ശുപാർശ, വളപ്രയോഗ രീതികൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ KK അമ്പിളി ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 04-81-2-5-7-6-6-2-2. നമ്പർ ഒരിക്കൽ കൂടി 04-81-2-5-7-6-6-2-2. കേരള വെറ്ററിനറി സർവകലാശാല

തലയിലെ നാല് സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ എന്നിവ ചെയ്യുന്നതിന് C&AG എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രങ്ങൾ ഈ ഓഫീസിൽ ഈ മാസം 25 രാവിലെ 11 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക: www.kvasu.ac.in. 2026 വർഷത്തേക്കുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന സ്വകാര്യ റബ്ബർ നഴ്സറികൾക്ക് റബ്ബർ ബോർഡിന്റെ അംഗീകാരം നേടുന്നതിനായി നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷകൾ അനുബന്ധ രേഖകൾ സഹിതം ഈ മാസം 14-ാം തീയതി വരെ ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാഫോറവും മറ്റ് വിശദ വിവരങ്ങളും റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളിലും www.rubberboard.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04-81-2576-622. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് റീജിയണൽ പൗൾട്രി ഫാമിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട ഒരു ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളും കൊത്തുമുട്ടകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പിടക്കോഴിക്കുഞ്ഞ് 1 വില 25 രൂപ, പൂവൻ കോഴിക്കുഞ്ഞ് 1 വില 5 രൂപ, കൊത്തുമുട്ട വില 1 25 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04-71-2730-804. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-ന് ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21-ന് ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23-ന് നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26-ന് കുരുമുളക് കൃഷി എന്ന വിഷയത്തിലും, 30-ന് ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8891-540-778. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495-96-43-21, 9496-55-6-321, 9496-59-6-321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: 1981 മെയ് 13 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് നേരെ വധശ്രമം നടന്നു. മെഹ്മദ് അലി അഗ എന്ന തുർക്കി പൗരൻ മാർപ്പാപ്പയെ വെടിവെച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് വധിക്കാൻ ശ്രമിച്ചയാളെ അദ്ദേഹം ജയിലിൽ സന്ദർശിക്കുകയും പരസ്യമായി മാപ്പു നൽകുകയും ചെയ്തു. 2 ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ തന്റെ ചരിത്ര പ്രസിദ്ധമായ രക്തം, കഠിനാധ്വാനം, കണ്ണുനീർ, വിയർപ്പ് എന്ന പ്രസംഗം നടത്തിയത് 1940 മെയ് 13. ജർമ്മനിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളെ അണിനിരത്താനും ധൈര്യം നൽകാനും ഈ പ്രസംഗം വലിയ രീതിയിൽ സഹായിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ ഈ പ്രസംഗം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള പ്രസംഗങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയുടെ ആദ്യത്തെ സമ്മേളനം 1952 മെയ് 13 ചേർന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. സർവേപ്പള്ളി രാധാകൃഷ്ണനായിരുന്നു ഈ സഭയുടെ ആദ്യ ചെയർമാൻ. ഭരണഘടനയ്ക്കനുസരിച്ചുള്ള നിയമനിർമ്മാണ പ്രക്രിയയിൽ രാജ്യസഭ വലിയ പങ്കുവഹിക്കുന്നു. 1952 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 2 ചുമതലയേറ്റത് 1952 മെയ് 13. സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തന്റെ മന്ത്രിസഭ രൂപീകരിച്ചു. പുതിയൊരു ജനാധിപത്യ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നെഹ്റുവിന്റെ ഈ സർക്കാർ വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ നാവിക വ്യോമതാവളമായ INS ഗരുഡ കൊച്ചിയിൽ കമ്മീഷൻ ചെയ്തത് 1953 മെയ് 13. കേരളത്തിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ താവളം ഇന്ത്യയുടെ നാവികശക്തിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. 1998 മെയ് 13 ഇന്ത്യ വീണ്ടും 2 പരീക്ഷണങ്ങൾ പൊഖ്രാനിൽ വിജയകരമായി നടത്തി. മെയ് 11 നടത്തിയ 3 പരീക്ഷണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഈ തുടർച്ചയായ പരീക്ഷണങ്ങൾ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആണവശേഷി തെളിയിക്കാൻ ഈ പരീക്ഷണങ്ങൾ സഹായിച്ചു. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ചരിത്രപരമായ തീരുമാനം എടുത്തത്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 2 രാഷ്ട്രപതിയായി അധികാരമേറ്റത് 1962 മെയ് 13. മികച്ച ദാർശനികനും അധ്യാപകനുമായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി. രാഷ്ട്രീയം, തത്വശാസ്ത്രം, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ അദ്ദേഹത്തിന് സമാനതകളില്ലാത്ത സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ 3 രാഷ്ട്രപതിയായി ഡോക്ടർ സാക്കിർ ഹുസൈൻ 1967 മെയ് 13 അധികാരമേറ്റത്. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. രാഷ്ട്രപതി പദവിയിലിരിക്കവേ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം. വിദ്യാഭ്യാസം, സംസ്കാരം എന്നീ രംഗങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായി. ഇന്ത്യയുടെ 5 രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1905 മെയ് 13 ജനിച്ചത്. രാഷ്ട്രീയപരമായി വലിയൊരു പാരമ്പര്യമുണ്ടായിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിലും സജീവമായി പങ്കെടുത്തു. രാഷ്ട്രപതി എന്ന നിലയിൽ അടിയന്തരാവസ്ഥാ കാലത്ത് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ ചരിത്രപ്രധാനമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുപ്രധാനമായ പല തീരുമാനങ്ങൾക്കും അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. പ്രശസ്ത ഭരതനാട്യം നർത്തകിയും അധ്യാപികയുമായ ടി ബാലസരസ്വതി 1918 മെയ് 13 ജനിച്ചത്. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തത്തെ ലോകമെമ്പാടും എത്തിക്കുന്നതിൽ അവർ വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതികായനായ ആർ കെ നാരായൺ 2001 മെയ് 13 അന്തരിച്ചത്. മാൽഗുഡി ഡേയ്സ് എന്ന അദ്ദേഹത്തിന്റെ കൃതികൾ ലോകമെമ്പാടും വായിക്കപ്പെടുന്നവയാണ്. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങൾ കഥകളാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വലിയ വൈഭവം കാണിച്ചു. മലമ്പനി കൊതുക് വഴിയാണ് പകരുന്നതെന്ന് കണ്ടെത്തിയതിന് നൊബേൽ സമ്മാനം നേടിയ സർ റൊണാൾഡ് റോസ് 1857 മെയ് 13 ജനിച്ചത്. വൈദ്യശാസ്ത്ര രംഗത്ത് ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു ഇത്.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
7: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ഇനി കേൾക്കാം ആയുരാരോഗ്യം.
10: ആയുരാരോഗ്യത്തിൽ നിന്ന് സൂര്യാഘാതമേറ്റ രോഗികളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
11: വേനൽ കടുത്തതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് പ്രത്യേകിച്ചും 11 മണി മുതൽ 3 മണി വരെ വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലായി ഏൽക്കുന്ന ആൾക്കാരിലാണ് ഇത് ഗുരുതരമാകാൻ സാധ്യതയുള്ളത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സൂര്യതാപത്തിന്റേതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീരം

0: താപനില സാധാരണയിൽ കൂടുതൽ ഉയരുന്നു. തൊലിക്ക് ചുവപ്പ് നിറം, തലചുറ്റൽ ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധക്ഷയം ഇവയൊക്കെ ഉണ്ടാവാം. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു. സൂര്യാഘാതം ഏറ്റ രോഗിയെ സൂര്യതാപം ഏറ്റ ചുറ്റുപാടിൽ നിന്നും ഉടൻ തന്നെ തണലത്തേക്ക് മാറ്റുക. ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് തല, കഴുത്തിന്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കണം. കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം കുടിപ്പിക്കുക. അത് ബോധമുണ്ടെങ്കിൽ മാത്രം കുടിക്കുവാൻ കോളകൾ, സോഡ ചേർന്ന പാനീയങ്ങൾ കൊടുക്കരുത്. ഇത് വീണ്ടും നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കാം. നറുനീണ്ടി, രാമച്ചം എന്നിവ ഇട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നതും ഫലപ്രദമാണ്. കർഷകർ, റോഡ് പണിക്കാർ, തൊഴിലുറപ്പ് പണിക്കാർ എന്നിവർ പ്രത്യേക നിർദ്ദേശമുള്ള സമയങ്ങളിൽ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം. ദാഹം തോന്നുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കണം. ദഹിക്കുന്നതിന് എളുപ്പമുള്ള ഭക്ഷണങ്ങൾ ശീലിക്കണം. കുടിക്കുന്നതിനായി ദ്രാക്ഷാദി, ഗുളൂച്ചാദി, ശാരിബാദി തുടങ്ങിയ ഔഷധങ്ങളിട്ട് കാച്ചിയ പാനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. സൂര്യാഘാതമെന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കുക എന്നതാണ് വേണ്ടത്. ഇങ്ങനെ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി സമയബന്ധിതമായി ചികിത്സിച്ചാൽ സൂര്യാഘാതത്തിലേക്ക് എത്തിക്കാതെ ഒരു രോഗിയെ രക്ഷിക്കാൻ സാധിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് സൂര്യാഘാതമേറ്റ രോഗികളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: തൊഴിൽ ദർശനം.
5: ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് ഒഴിവുള്ള തസ്തികകൾ സ്റ്റാഫ് നേഴ്സ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ്, JPHN, RBSK നേഴ്സ്. അവസാന തീയതി May 23. മലപ്പുറം തസ്തികകളും ഒഴിവും സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ 1, LHV, LHI. പ്രതീക്ഷിത ഒഴിവുകൾ ഹോമിയോ മെഡിക്കൽ ഓഫീസർ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ. അവസാന തീയതി May 21. വയനാട് തസ്തികകളും ഒഴിവും മെഡിക്കൽ ഓഫീസർ. പ്രതീക്ഷിത ഒഴിവുകൾ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് 1, ഫിസിയോതെറാപ്പിസ്റ്റ് 2, JPHN. അവസാന തീയതി May 15. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.arogyakeralam.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.arogyakeralam.gov.in. കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിൽ ലെക്ചർ, സോഷ്യൽ വർക്കർ, സ്റ്റൈഫൻഡറി ട്രെയിനി, റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് ആൻഡ് ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് അവസരം. 28 ഒഴിവുണ്ട്. സ്റ്റൈപ്പൻഡറി ട്രെയിനി ഒഴിവ് 14, റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് 10, ഫാർമസിസ്റ്റ് 4. യോഗ്യത: ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ഫാർമസിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. റെസിഡന്റ് സ്റ്റാഫ് തസ്തികയിലേക്ക് BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, പോസ്റ്റ് ബേസിക് ഡിപ്ലോമയും ഓങ്കോളജി കൌൺസിൽ, കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൌൺസിലിലുള്ള രജിസ്ട്രേഷനും വേണം. പ്രായം 30 കവിയരുത്. ലെക്ചർ ഒഴിവ് 3. യോഗ്യത: MSc നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. പ്രായം 40 കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 2. സ്പെഷ്യാലിറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഗൈനക്കോളജി നഴ്സിംഗ്. യോഗ്യത: നഴ്സിംഗിലുള്ള ബിരുദവും 3 പ്രവർത്തി പരിചയവും. പ്രായം 40 കവിയരുത്. അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 2. യോഗ്യത: ബി ഫാം, ഡി ഫാം, കേരള സ്റ്റേറ്റ്

ഫാർമസി കൌൺസിലിലുള്ള രജിസ്ട്രേഷൻ. പ്രായം 40 വയസ്സ് കവിയരുത്. സ്റ്റാഫ് നേഴ്സ് ഒഴിവ് 3. യോഗ്യത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറിയും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നഴ്സിംഗിലുള്ള ബിരുദവും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ GNM നഴ്സിംഗിലുള്ള ബിരുദത്തോടൊപ്പം ഓങ്കോളജി നഴ്സിംഗിലുള്ള പോസ്റ്റ് ബേസിക് ഡിപ്ലോമ. ഓങ്കോളജിയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. KNMC രജിസ്ട്രേഷൻ വേണം. ഫീസ് 100 രൂപ. വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം MCC ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ May 14 രാവിലെ 9 മണിക്ക് ഹാജരാകണം. സോഷ്യൽ വർക്കർ ഒഴിവ് 4. യോഗ്യത സോഷ്യൽ വർക്കിലുള്ള ബിരുദാനന്തര ബിരുദം. പ്രായം 40 വയസ്സ് കവിയരുത്. ഫീസ് SC ST വിഭാഗക്കാർക്ക് 100 രൂപയും മറ്റുള്ളവർക്ക് 250 രൂപയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 20. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.mcc.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.mcc.kerala.gov.in. തൊഴിൽ ദർശനം.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
1: അശ്രദ്ധ കൊണ്ടോ വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടോ ആകാം അക്രമം ആക്രമണം എന്നീ പദങ്ങൾ അക്രമണം ആക്രമം എന്നൊക്കെ പ്രയോഗിച്ചു കണ്ടിട്ടുണ്ട്. പൂർവാപര സംബന്ധത്തോടെ, അതായത് ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പിന്നീട് വരുന്ന കാര്യങ്ങൾ അടുക്കടുക്കായി പറയുകയും എഴുതുകയും ചെയ്യുന്നതാണ് ക്രമം. പാഠ്യക്രമം വേതനക്രമം എന്നൊക്കെ പറയും. അക്രമം എന്നതിന് ക്രമമില്ലായ്മ, ചിട്ടയില്ലായ്മ, അന്യായം, മര്യാദകേട്, ബലപ്രയോഗം എന്നൊക്കെ അർത്ഥമുണ്ട്. അടുക്കും ചിട്ടയുമില്ലാതെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് അക്രമമാണ്. ക്രമനമ്പറിട്ട് ഒരു പട്ടിക തയ്യാറാക്കുന്നതിനിടയിൽ ക്രമരഹിതമായി എഴുതുന്നതും അക്രമം തന്നെ. അക്രമം പ്രവർത്തിക്കുന്നവൻ അക്രമി. ക്രമണം എന്ന പദത്തിന് സഞ്ചാരം, നടപ്പ് എന്നൊക്കെ അർത്ഥം പറയാം. അതുകൊണ്ടാണ് ഗ്രഹങ്ങൾ ഒരു രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് കടക്കുന്നതിന് സംക്രമണം എന്ന് പറയുന്നത്. ആക്രമണം എന്നാൽ കയ്യേറ്റം ചെയ്യലാണ്. വന്യമൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നതും മനുഷ്യർ പരസ്പരം ഉപദ്രവിക്കുന്നതും ആക്രമണമാണ്. ഒരു രാജ്യം ശത്രുരാജ്യത്തെ ആക്രമിക്കുന്നതും ആക്രമണത്തിൽപ്പെടും. അതിക്രമിക്കുക എന്ന പ്രയോഗത്തിന് ലംഘിക്കുക എന്നാണ് അർത്ഥം. എന്തിൻ്റെ എങ്കിലും അതിരുവിട്ട് അപ്പുറം കടക്കുന്നത് അതിക്രമിക്കലാണ്. കാർഷിക പാരമ്പര്യം അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളം. കുട്ടനാടും പാലക്കാടും ഒഴിച്ചാൽ കൃഷി സംബന്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ചും സാമാന്യമായ അറിവ് പോലും ഇല്ലാത്തവരാണ് പുതുതലമുറ.

0: കൃഷി എന്നാൽ നെൽകൃഷി എന്നായിരുന്നു പഴമക്കാരുടെ സങ്കല്പം. കൃത്യമായി പറഞ്ഞാൽ ധാന്യാദികളുടെ നട്ടുവളർത്തലാണ് ഉഴവ് അഥവാ കൃഷി. പുഞ്ചകൃഷി, നഞ്ചകൃഷി, പുനംകൃഷി, കണ്ടുകൃഷി എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കൃഷി രീതികളുണ്ട്. കൃഷി ചെയ്യാൻ ആദ്യം വേണ്ടത് വിതയ്ക്കാൻ പാകത്തിൽ പാടം ഉഴുകയാണ്. കൃഷിനിലം പൊതുവെ കൃഷിപ്പഞ്ച എന്നറിയപ്പെടുന്നു. ഉഴുതു ഭാഗമാക്കിയ നിലത്തിന് കൃഷ്ടം എന്ന് പറയും. കൃഷിയിൽ നിന്നുള്ള ആദായമാണ് കൃഷ്ടഫലം. കൊയ്ത്തു കഴിഞ്ഞാൽ ആക്രാണം എന്നൊരു ചടങ്ങുണ്ട്. പുന്നെല്ല് കുത്തിയെടുത്ത് ആദ്യമായി ചോറ് വെച്ചുണ്ണുന്നതാണ് ആക്രാണം. ഇതിന് പുത്തരിയൂണ് എന്നും പറയും. പുതിയതായി കൊയ്തെടുക്കുന്ന നെല്ല് പുന്നെല്ലെന്നും പുതിയതായി കുത്തിയെടുത്ത അരി പുത്തരിയെന്നും അറിയപ്പെടുന്നു. പുതിയ അരി കൊണ്ടുള്ള ചോറായതിനാൽ ഇത് നവാന്ന ഭോജനം എന്നും പറയപ്പെടുന്നുണ്ട്. ആക്രാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് ആക്രാന്തം. അതിയായ ആഗ്രഹമെന്നാണ് ആക്രാന്തത്തിൻ്റെ അർത്ഥമെങ്കിലും തീറ്റി കുതിയൻ എന്ന വിശേഷാർത്ഥവുമുണ്ട് അതിന്. ശാപ്പാട്ടുരാമൻ എന്ന് പറയുന്നത് ആക്രാന്തക്കാരനെയാണ്. ശാപ്പാട്ടുരാമന്മാരെ ഉണ്ണാമൻ എന്ന പരിഹാസ രൂപേണ വിളിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, ആ പുസ്തകം കയ്യിൽ കിട്ടിയ പാടെ ഞാൻ ആക്രാന്തത്തോടെ വായിച്ചു തീർത്തു എന്ന്. വായനയോടുള്ള ആസക്തിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദമാണ് ഉമ്പളം. ജന്മിമാർ സേവകന്മാർക്ക് പ്രതിഫലമായി ഭൂമി നൽകിയിരുന്നു. ഇപ്രകാരം നൽകുന്ന ഭൂമിക്ക് പറയുന്ന പേരാണ് ഉമ്പളം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് എ.ബി. രഘുനാഥൻ നായർ.

0: പുലർവട്ടമിനി 7:35 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് CBI. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C. ജോസഫ് വിജയ് വിവിധ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിവരികയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സഖ്യകക്ഷികളുടെ പിന്തുണയ്ക്കൊപ്പം AIADMKയുടെ ഒരു വിഭാഗത്തിന്റെയും അമ്മമക്കൾ മുന്നേറ്റക്കഴകത്തിന്റെ ഏക MLA S. കാമരാജിന്റെയും പിന്തുണ TVK സർക്കാർ നേടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ശ്രീ കാമരാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിലവിൽ TVK ഇപ്പോൾ ഏകദേശം 150 MLA പിന്തുണയുണ്ട്. സർക്കാരിന് പിന്തുണ നൽകുന്നതിനെ ചൊല്ലി AIADMK 2 ഗ്രൂപ്പുകളായി പിളർന്നു. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി K. പളനിസ്വാമിയുടെ നേതൃത്വം

0: ത്തിലുള്ള എംഎൽഎമാർക്ക് ടി വി കെ സർക്കാരിനെ പിന്തുണയ്ക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരെ പുറത്താക്കുമെന്ന് മുതിർന്ന നേതാവ് അഗ്രി കൃഷ്ണമൂർത്തി മുന്നറിയിപ്പ് നൽകി. അതേസമയം വിജയ്ക്ക് പിന്തുണ നൽകിയ 30 MLAമാരുടെ സംഘം AIADMK നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയെ തെരഞ്ഞെടുത്തു. മുൻമന്ത്രി CV ഷൺമുഖത്തിന്റെ വസതിയിൽ പാർട്ടി നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ ടി വി കെ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ ഷൺമുഖം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്കുശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രധാനമായും പരിഗണനയിൽ ഉള്ളത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമബംഗാളിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ക്രമസമാധാന നില ശക്തമാക്കാൻ പോലീസ് നടപടി തുടങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ കേസുകൾ വീണ്ടും അന്വേഷിക്കാനും പുതിയ പരാതികളിൽ കേസെടുക്കാനും കമ്മീഷണർമാർക്കും SPമാർക്കും ADGP നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ചെങ്കിലും ജനങ്ങൾക്ക് അമിത ഭാരം നൽകാതെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. CII വാർഷിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം മൂലം ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപയുടെ നഷ്ടമുണ്ടെങ്കിലും രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിച്ചു. അതിനിടെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം UAE വിന്യസിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ US സ്ഥാനപതി മൈക്ക് വാൾസ് സ്ഥിരീകരിച്ചു. ലബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന നൽകുകയെന്ന് ട്രംപ് വ്യക്തമാക്കി. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 3 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് UG പരീക്ഷയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി പരാതിയുണ്ടായത്. കേസിൽ രാജസ്ഥാൻ പോലീസ് ഇതുവരെ 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വാർഷിക മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ താൽക്കാലിക കണക്കുകളും 4ാം പാദത്തിലെ GDP കണക്കുകളും പുറത്തുവിടുന്ന തീയതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. എല്ലാ വർഷവും June 7 ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുക. മെയ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. GDP കണക്കുകളുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: We can overcome any international global challenge with great resilience. The world is going through a challenging time. The war in West Asia has certainly disrupted global trade and global investment flows, and in these trying times India has a great opportunity to outshine others.
1: IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ 100

ൾക്കിടെ മതിൽ ഇടിഞ്ഞുവീണ് 6 തീർത്ഥാടകർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് മതിൽ തകർന്നത്. അപകട സമയം 300 തീർത്ഥാടകർ പ്രദേശത്തുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ ബൈക്ക് ടാക്സി ആപ്പ് സേവനങ്ങൾ ഉടൻ നിർത്തലാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്. സാധുവായ അനുമതിയോ സർക്കാർ അംഗീകാരമോ ഇല്ലാതെയാണ് ഇത്തരം സേവനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് CBI. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: നെയ്യാറ്റിൻകര വാസുദേവൻ കേരളത്തിലെ പ്രമുഖ കർണാടക സംഗീതജ്ഞനും സംഗീത അധ്യാപകനും ആകാശവാണിയിൽ നിലയംഗവുമായിരുന്നു നെയ്യാറ്റിൻകര വാസുദേവൻ. 1939 ഡിസംബർ 25 തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ് അദ്ദേഹം ജനിച്ചത്. ശമ്മൻകുടി ശ്രീനിവാസ അയ്യർ, രാമനാട് കൃഷ്ണൻ എന്നിവരുടെ കീഴിലാണ് അദ്ദേഹം സംഗീതം അഭ്യസിച്ചത്. തിരുവനന്തപുരം സ്വാതിഥിനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനഭൂഷണം പാസായി തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം 1974 ആകാശവാണിയിൽ സംഗീത വിഭാഗത്തിൽ ചേർന്നു. 2000 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു. ആകാശവാണിയിൽ എ-ടോപ്പ് ഗ്രേഡ് ലഭിച്ച കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. റേഡിയോയിലൂടെ സംഗീതം പഠിപ്പിച്ചിരുന്ന അദ്ദേഹം വിപുലമായ ശിഷ്യസമ്പത്തിനുടമയായിരുന്നു. സ്വാതിഥിനാൾ കൃതികളെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം സ്വാതിഥിനാൾ, ചിത്രം, വചനം, മഴ തുടങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട്. 1970 സംഗീത നാടക അക്കാദമി അവാർഡ്, 81 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, 89 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. 2004 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2006 കേരള സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. മധുരമായ ശബ്ദവും തനതായ ആലാപന ശൈലിയും കൊണ്ട് ശ്രദ്ധേയനായ നെയ്യാറ്റിൻകര വാസുദേവൻ 2008 മെയ് 13 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് നെയ്യാറ്റിൻകര വാസുദേവന്റെ ശബ്ദം.
2: ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഗീതം ഇങ്ങനെ കേട്ട് കേട്ട് ധാരാളം പരിചയമുണ്ടായിരുന്നു. ഞാൻ കുറേശ്ശൊക്കെ പാടുമായിരുന്നു. പിന്നെ ഞാൻ ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ടൊന്നും പഠിച്ചില്ല. ആദ്യ ഗുരു അച്ഛൻ തന്നെയായിരുന്നു. അപ്പോൾ പ്രാരംഭ പാഠങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അക്കാദമിയിൽ ചേരാൻ വേണ്ടി ഒരു വർണ്ണം പറഞ്ഞു തന്നു. 1956
3: അക്കാദമിയിൽ
2: ചേർന്നത്. പ്രോത്സാഹനങ്ങൾ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒക്കെ എനിക്ക് നല്ല, അത് കൂടുതലും ലളിത ഗാനങ്ങളായിരുന്നു, സിനിമാ പാട്ടുകളും പഴയ റെക്കോർഡ് കേട്ട് പഠിക്കുക. ഇങ്ങനെ കെ പി സുന്ദരമ്പാളിനൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഞാൻ പാടുമായിരുന്നു. പിന്നെ ഒരു നല്ല അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. സംഗീതം പഠിക്കാനുള്ളതും എപ്പോഴും സംഗീതം കേൾക്കാനും നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു.
3: അടുത്ത അമ്പലങ്ങളൊക്കെ
2: ഉണ്ടായിരുന്നു. കൃഷ്ണൻകോവില് പ്രധാനമാണല്ലോ. അവിടെ എല്ലാ വർഷത്തിലും 8-10 കച്ചേരികളുണ്ടാകും. വലിയ നാഗസ്വരം ഉണ്ടാകും. ഇതൊക്കെ കേൾക്കുകയും പിന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ധാരാളം പ്രൈസ് വാങ്ങിയിട്ടുണ്ട്.

0: നാലഞ്ച് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയൊരു നെയ്യാറ്റിങ്കര മോഹനചന്ദ്രൻ നായര്, ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. അദ്ദേഹം SSLC കഴിഞ്ഞിട്ട് കോളേജിൽ ചേർന്നു, ഞാൻ അക്കാഡമിയിൽ ചേർന്നു. അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു വിട്ടതാണ് അക്കാഡമിയിൽ ചേരാൻ തന്നെ കാരണമായത്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് നെയ്യാറ്റിൻകര വാസുദേവന്റെ ശബ്ദം.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മനോയാനം.
3: തലമുറകളിലേക്ക് നാം കൈമാറുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പണമോ സ്വത്തോ അല്ല, മറിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന് ആധുനിക മനഃശാസ്ത്രം അടിവരയിടുന്നു. ഇതിനെ ഇമോഷണൽ ഇൻഹെറിറ്റൻസ് അഥവാ വൈകാരിക പൈതൃകം എന്ന് വിളിക്കാം. നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഭൂമിയോ വീടോ പണമോ മാത്രമല്ല, അവരോടൊപ്പം ജീവിച്ചപ്പോൾ നാം കണ്ടുപഠിച്ച പെരുമാറ്റ രീതികളും വൈകാരിക പാരമ്പര്യങ്ങളും കൂടിയാണ്. ഒരു കുടുംബം അതിന്റെ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ നിക്ഷേപം സമാധാനപരമായ ഒരു നാഡീവ്യൂഹമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ തളരാതെ നിൽക്കാം, ദേഷ്യം വരുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാം, വീഴ്ചകളിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കാം എന്നതൊക്കെ ഒരു കുട്ടി പഠിക്കുന്നത് തന്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ്. പണം നൽകുന്ന സുരക്ഷിതത്വത്തെക്കാൾ വലിയൊരു സുരക്ഷാ കവചമാണ് വൈകാരികമായ ഈ സന്തുലിതാവസ്ഥ. ഇതൊരു ആന്തരിക സമ്പത്താണ്. പുറമേയുള്ള വിജയങ്ങൾ എത്രയുണ്ടായാലും ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ ജീവിതം അപൂർണമായിരിക്കും. കുട്ടികളെ വളർത്തുന്നവർ ശാന്തതയോടെ പെരുമാറുകയും തർക്കങ്ങൾക്ക് ശേഷം തെറ്റുകൾ തിരുത്തി ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയൊരു പാഠമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിനു പകരം വിവേകത്തോടെ പ്രതികരിക്കാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ ആ കുട്ടികളുടെ തലച്ചോർ സുരക്ഷിതത്വത്തിന്റെ ഭാഷ പഠിക്കുന്നു. ഈ സുരക്ഷിതാബോധമാണ് ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നത്. വൈകാരിക നിയന്ത്രണം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് മുതിർന്നവർ കാണിച്ചു തരുന്ന മാതൃകകളിലൂടെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ വൈകാരിക ശീലങ്ങൾ നമ്മുടെ തലച്ചോറിലെ നാഡീബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളിൽ സ്ട്രെസ് ഹോർമോണുകൾ കുറവായതുകൊണ്ട് അവരുടെ തലച്ചോർ കൂടുതൽ സർഗാത്മകമായി പ്രവർത്തിക്കുന്നു. ഇതിനെ ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് എന്ന് വിളിക്കാം. മാതാപിതാക്കൾ നൽകുന്ന വൈകാരികമായ താങ്ങാണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ അടിത്തറ. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ വഴിയാണ് കുട്ടികൾ മാതാപിതാക്കളുടെ വികാരങ്ങളെ പകർത്തുന്നത്. മാതാപിതാക്കൾ സമ്മർദ്ദത്തിലാകുമ്പോൾ കാണിക്കുന്ന അമിത പ്രതികരണങ്ങൾ കുട്ടികളുടെ നാഡീവ്യൂഹത്തെയും അശാന്തമാക്കും. എന്നാൽ മാതാപിതാക്കൾ സ്വയം ശാന്തരാകാൻ ശ്രമിക്കുന്നത് കണ്ടാൽ കുട്ടികളും ആ പാത പിന്തുടരും. ഈ കോ റെഗുലേഷൻ പ്രക്രിയയാണ് ഒരു കുടുംബത്തിന്റെ വൈകാരിക ഭദ്രത നിശ്ചയിക്കുന്നത്. ഒരു തലമുറയിൽ തുടങ്ങുന്ന ഈ മാറ്റം വരും തലമുറകളിലെ നൂറുകണക്കിന് ജീവിതങ്ങളെ പ്രകാശപൂർണമാക്കാൻ സഹായിക്കും. പാരമ്പര്യമായി ലഭിക്കുന്ന വേദനയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സമാധാനത്തിന്റെ പുതിയൊരു വഴി വെട്ടിത്തുറക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കും. നിങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ച് അവകാശപ്പെടുന്നവരാണെങ്കിൽ ഓർക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ വസ്തുവുണ്ടോ പണമുണ്ടോ എന്നുള്ളതല്ല, പകരം നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് ഉണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിജയം എന്നത് ബാങ്ക് ബാലൻസിൽ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലെ ഊഷ്മളതയിലും നമ്മുടെ മനസ്സിന്റെ ശാന്തതയിലുമാണിരിക്കുന്നത്. വികാരങ്ങളെ ആദരിക്കാനും അവയെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനും കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പാണ്. ഓരോ വ്യക്തിയും തന്റെ കുടുംബത്തിനുവേണ്ടി കരുതി വെക്കേണ്ടത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങളാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. ജീവിതം എപ്പോഴും സുഖകരമായിരിക്കില്ല, പക്ഷേ പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് കടലും നീന്തിക്കടക്കാം. വൈകാരികമായ പക്വതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ കൂടുതൽ കരുത്തുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ശാസ്ത്രം നൽകുന്ന ഈ

0: വെളിച്ചം ഓരോ വീട്ടിലും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും പുതിയൊരു പുലരി സമ്മാനിക്കട്ടെ. നമ്മുടെ ഓരോ നല്ല പെരുമാറ്റവും ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടക്കമാവട്ടെ. അറിവിലൂടെയും തിരിച്ചറിവിലൂടെയും നമുക്ക് ഈ ആന്തരിക സമ്പത്തിനെ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ഗ്രാമകേരളം.
1: എരിത്തിലുകളും കാലാന്തര പരിണാമവും.
0: പഴയകാല കേരളീയ ഗ്രാമീണ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു പശുക്കളെ വളർത്താൻ വീടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന തൊഴുത്ത് അഥവാ എരുത്തിൽ. പാരമ്പര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നേരടയാളമായിരുന്നു എരുത്തിലുകൾ. മണ്ണും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന എരുത്തിലിന് അക്കാലത്ത് ഗൃഹത്തോളം തന്നെ പ്രാധാന്യവും ഉണ്ടായിരുന്നു. ഓലമേഞ്ഞ മേൽക്കൂരയായിരുന്നു എരുത്തിലിന്റെ ദൃശ്യഭംഗി. എരുത്തിലിന് കാലിത്തൊഴുത്ത്, ഗോശാല എന്നിങ്ങനെ പേരുകളിലും പ്രാദേശിക ഭേദമുണ്ടായിരുന്നു. എരുത് എന്ന ദ്രാവിഡ പദത്തിന് കാള, മൂരി എന്നൊക്കെയാണ് അർത്ഥം. കാളകൾ അല്ലെങ്കിൽ കാലികൾ കഴിയുന്ന സ്ഥലത്തിന് എരുത്തിൽ എന്ന പേര് കിട്ടിയത് ഇതിൽ നിന്നാണ് എന്ന് വേണം കരുതാൻ. വീടിനോട് ചേർന്ന് തന്നെ നിർമ്മിക്കുന്ന എരുത്തിലും അതിലെ കന്നുകാലി സമ്പത്തും ഐശ്വര്യത്തിന്റെയും തറവാട് മഹിമയുടെയും പ്രതീകമായിരുന്നു. കന്നുകാലി വളർത്തലിന് കാർഷിക വൃത്തിയിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെയുള്ള ഇഴപിരിയാത്ത ബന്ധമാണ് എരുത്തിലിന് അക്കാലത്ത് വീടിനോടൊപ്പം തന്നെ പ്രാധാന്യവും മുൻഗണനയും നൽകാൻ പ്രേരകമായത് എന്ന കാര്യത്തിൽ സംശയമില്ല. പഴയ തറവാടുകളിൽ മേട, നാലുകെട്ട്, ധാന്യപുര, കമ്പോസ്റ്റ് കെട്ടിടം എന്നിവയ്ക്കൊപ്പം തന്നെയായിരുന്നു എരുത്തിലിന്റെയും സ്ഥാനം. കൃഷിഗീത പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ എരുത്തിൽ അഥവാ തൊഴുത്ത് എങ്ങനെ നിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ടായിരുന്നു. കാലിത്തൊഴുത്തിന് അഥവാ എരുത്തിലിന് കിഴക്കും പടിഞ്ഞാറും സ്ഥാനങ്ങൾ ശുഭകരമാണ് എന്ന് വിശ്വസിച്ചിരുന്നു. കന്നുകാലികൾ എപ്പോഴും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായി നിൽക്കുന്നതാണ് നല്ലത്. പശുവിന്റെ അകിടിന് സൂര്യപ്രകാശം ഏൽക്കണം എന്നതായിരുന്നു ഇവിടത്തെ പ്രധാന കാര്യം. ഇത് പ്രകൃതിദത്തമായ അണുനശീകരണത്തിനിടയാക്കും എന്ന് പറയേണ്ടതില്ലോ. വീട്ടിൽ നിലവിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ അത് കാലികൾ കാണുന്നതും യാത്രയ്ക്ക് മറ്റും പോകുമ്പോൾ ഗോക്കളെ കണ്ടിറങ്ങുന്നതും ഐശ്വര്യമാണ് എന്നതുകൊണ്ട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സ്ഥാനനിർണയം. എരുത്തിലിന്റെ മുൻവശത്ത് പുൽത്തൊട്ടിലും പിൻഭാഗത്ത് മൂത്രച്ചാലും എന്നതായിരുന്നു കണക്ക്. കാലിവളം സൂക്ഷിക്കാനുള്ള സ്ഥലം, കാലികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം, വളം നിർമ്മിക്കാനുള്ള കുഴി അഥവാ മഞ്ചക്കുഴി എന്നിവയും തൊഴുത്തിനോട് ചേർന്ന് വേണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. കന്നുകാലികളെ പവിത്രമായി കണ്ടിരുന്ന അക്കാലത്ത് അവയെ ദേവതകളായാണ് പരിഗണിച്ചിരുന്നത്. പിൽക്കാലത്ത് കാർഷിക മേഖലയിലും മൃഗപരിപാലനത്തിലുമെല്ലാം കാലാനുസൃതമായ വ്യത്യാസമുണ്ടായി. കൃഷിയും കന്നുകാലി വളർത്തലും മുഖ്യ ഉപജീവന മാർഗങ്ങൾ എന്ന പരിഗണനയിൽ നിന്ന് മാറി. എങ്കിലും ഇന്നും ഇവ രണ്ടും പരസ്പര പൂരകങ്ങളും ഒരു നാണയത്തിൻ്റെ തന്നെ

0: രണ്ടു വശങ്ങളുമാണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാൻ കഴിയില്ല തന്നെ. ഗതകാല പ്രൗഢിയുടെ ചിഹ്നങ്ങളായി പണ്ട് വീട്ടുമുറ്റത്ത് തന്നെ പരിലസിച്ചിരുന്ന ഇരത്തിലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചുവെങ്കിലും ഇന്ന് അവ അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും ഒരേ സമയം എണ്ണത്തിൽ കൂടുതൽ കന്നുകാലികളുമുള്ള ഹൈടെക് കാലിത്തൊഴുത്തുകളായി പരിണമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം.
1: എരിത്തിലുകളും കാലാന്തര പരിണാമവും. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

നമുക്ക് ചുറ്റും തിരുവനന്തപുരം തൃക്കണ്ണാപുരം പാർക്ക് ജംഗ്ഷൻ ടാഗോർ റോഡിൽ ടാറിങ് നടക്കുന്നതിനാൽ നാളെ വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് സിറ്റി റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ബാലരാമപുരം തലയിൽ റെയിൽവേ അടിപ്പാതയുടെ നവീകരണം നടക്കുന്നതിനാൽ മറ്റന്നാൾ അഥവാ മെയ് 15 മുതൽ 2 മാസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐടിഐയിൽ ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഹിന്ദു നാടാർ വിഭാഗത്തിനായി മാറ്റിവച്ചിരിക്കുന്ന ഒരൊഴിവിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖത്തിനായി ഇന്ന് രാവിലെ 10:30 ഐടിഐ ഓഫീസിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0470226231. കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ പിജി ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പാർട്ട് ടൈം ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് ഈ മാസം 18 വരെ നീട്ടി. കോഴ്സിന്റെ വിശദവിവരങ്ങൾ അപേക്ഷാ പോർട്ടലിൽ ലഭിക്കുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആന്റ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ കെജിടിഎ പ്രീ പ്രസ് ഓപ്പറേഷൻസ്, കെജിടിഇ പ്രസ് വർക്ക്, കെജിടിഇ പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആന്റ് ഫിനിഷിംഗ് പാർട്ട് ടൈം 2026-27 കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ജൂൺ 5 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസായിരിക്കണം. അപേക്ഷാ ഫോം 100 രൂപയ്ക്ക് സെന്ററിൽ നിന്ന് നേരിട്ടും മണി ഓർഡറായി 135 രൂപ മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആന്റ് ട്രെയിനിംഗ് ട്രെയിനിംഗ് ഡിവിഷൻ സിറ്റി സെന്റർ പുന്നപുരം പടിഞ്ഞാറേക്കോട്ട തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ തപാലിലും വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ സി ആപ്റ്റിന്റെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതവും അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 0471247420 അല്ലെങ്കിൽ 0471246728 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനിയൊരു ഗാനം കേൾക്കാം. 7.5 എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: delegations of paper leak, the government asked the CBI to carry out a comprehensive inquiry into the irregularities. Earlier, Rajasthan Police Special Operations Group detained 15 people during investigations into the suspected network and money trail. The government has revised the release date of the provisional estimates of annual gross domestic product GDP and quarterly estimates of GDP for fourth quarter from last working day of May to 7th of June every year. The revision in the release schedule has been made after due consultation with the Advisory Committee on National Account Statistics. The ministry said that the revision is aimed at further strengthening the data quality. India will be hosting a two-day BRICS foreign ministers meeting from tomorrow. The meeting will be chaired by External Affairs Minister Dr. S. Jayashankar. BRICS foreign ministers and heads of delegations from member and partner countries will participate in the meeting. They will also call on Prime Minister Narendra Modi. During the meeting, the foreign ministers of BRICS member countries will exchange views on global and regional issues of mutual interest. Ahead of the meeting, Dr. Jayashankar will today hold several bilateral meetings in New Delhi. The minister will meet his Chilean counterpart, Francisco Perez Mackenna, this morning and will hold bilateral talks. Later in the afternoon, he is also scheduled to hold bilateral talks with the foreign ministers of South Africa, Ronald Lamola, and Brazilian foreign minister, Mauro Vieira. Later in the evening, Dr. Jayashankar will also meet his Russian counterpart, Sergei Lavrov. A high-level Indian parliamentary delegation led by Lok Sabha Speaker Om Birla will visit Bhutan from today with the main objective of further strengthening India-Bhutan relations. The 51-member delegation includes MPs from Rajya Sabha and Lok Sabha and officials from the Ministry of External Affairs. The delegation is expected to hold its discussions on various aspects of Bhutan-India relations and ways to enhance cooperation between the two neighbouring countries. The Ministry of External Affairs has urged people interested in undertaking the Kailash Mansarovar Yatra to apply before the 19th of this month, as registrations will close soon. Applicants can get further details and register through the official website kmy.gov.in. India can witness early arrival of southwest monsoon this week. The India Meteorological Department or IMD said conditions are becoming favourable for the advance of southwest monsoon likely over parts of South Bay of Bengal, Andaman Sea and Andaman and Nicobar Islands towards the end of this week. According to the Met Department, the southwest monsoon normally sets in over Kerala around 1st of June every year. Meanwhile, several districts of Rajasthan are currently reeling under severe heatwave conditions, with border districts being most affected. Temperatures at several places are being recorded between 45 and 47 degrees Celsius. Barmer was the hottest place in the state yesterday, with the maximum temperature recorded at 48.3 degrees Celsius. More from our correspondent.
1: The Met Center has issued a red alert for severe heatwave conditions in the border districts of Barmer, Jaisalmer and Phalodi for today. In addition, an orange alert has been issued for four western districts, while a yellow alert has been sounded for six southwestern districts of the state. Not only the days, but the nights are also witnessing intense heat, with temperatures remaining above 30 degrees Celsius at several places. The prevailing heatwave conditions have affected normal life across the region. According to the Met Department, similar weather conditions are likely to continue for the next 2 to 3 days. With Jitendra Divedi's report from Jaipur, Jigyasa Pandey, Akashwani News.
0: Over to sports. In IPL cricket, Gujarat Titans defeated Sunrisers Hyderabad by 82 runs to take the top position in the points table, with a compelling all-round show in Ahmedabad last night. Chasing the target of 169 runs, Sunrisers Hyderabad were bundled out for just 86 runs in 14.5 overs. For Gujarat Titans, Kagiso Rabada and Jason Holder scalped 3 wickets. Kagiso Rabada was declared player of the match. And now for a look at today's newspapers, it's over to Shagun Chopra.
2: Thank you, Anuja. The dailies today have all taken note of the NEET UG 2026 being cancelled on allegations of question paper leak affecting lakhs of medical aspirants across the country. NEET mess. NTA orders retest as CBI probes leak, writes Hindustan Times. The paper adds, what began as a social media claim has now snowballed into a massive examination scandal. Quoting the Petroleum Minister Hardeep Singh Puri, the Hindu hints at fuel price hike as oil marketing companies mounting losses cause concern. PM cuts convoy, government departments to adopt austerity measures, reports the Times of India. Under the headline, In a Shifting World Order, Five Principles Should Guide India's Diplomacy, notes an editorial in the Indian Express, adding, In foreign policy, there is no substitute for nurturing trusted partnerships, even while seeking new opportunities. Iran's Araghchi, Russia's Lavrov to be in Delhi for BRICS huddle, reports the Indian Express. The Economic Times noting the war impact on growth and current accounts cites PMO stitching a plan to boost foreign fund flow with steps to ease FEMA rules. A headline in the Tribune writes early monsoon likely, Andaman Sea may witness onset by May 16. And finally, a trailblazing first in 145 years at the prestigious institution St. Stephen's College, ready for its first ever woman principal, writes the Pioneer. And with that, it's back to you, Anuja.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Political activities in Tamil Nadu turned hectic ahead of C. Joseph Vijay-led TVK government's floor test today. All India NR Congress leader N. Rangasamy to take oath as Chief Minister of Puducherry today. Uttar Pradesh, Madhya Pradesh and Delhi governments implement measures for fuel consumption following Prime Minister Narendra Modi's austerity appeal. Centre increases import duty on gold and other precious metals. IMD predicts early arrival of monsoon this year. And in IPL cricket, Gujarat Titans beat Sunrisers Hyderabad by 82 runs in Ahmedabad. And with that, we end the morning news. Have a nice day.
3: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: പടി തുറക്കുന്നു, തുറക്കുന്നു. ചരൽ വാരി എറിയും പോലെ ഒരു 300 ചോദ്യങ്ങൾ തുരുതുരെ. അതിനു മറുപടി പറഞ്ഞത് ഗോവിന്ദൻ നായരുടെ മൂളുന്ന കവണയായിരുന്നു. അതിനെ തുടർന്ന് ഹും ഹും ഹും എന്ന് മൂളിക്കൊണ്ട് കല്ലുകൾ പടിക്കപ്പുറത്തേക്ക് പറന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറുകൾ, ശരിക്കും യുദ്ധം തന്നെ. ചിലർ മതിലിന് അരുപറ്റി നിന്ന് ഏന്തി നോക്കി. കുറുവടി ഓങ്ങിയെറിയുന്നു. ചില താടിക്കാരുടെ പിരടിക്ക് കണക്കിൽ ചെന്ന് കൊള്ളുന്നുമുണ്ട്. ലഹളക്കാരുടെ പന്തങ്ങൾ അവർക്കു തന്നെ ഉപദ്രവമായിരുന്നു. ശത്രുക്കൾക്ക് കുറി നോക്കാൻ സൗകര്യമുണ്ട്. മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്നവർക്ക് ഇരുട്ടിൻ്റെ കവചമുണ്ട്. പെട്ടെന്നൊരു കൂട്ട നിലവിളി. പടിപ്പുരയുടെ മുകളിൽ നിന്ന് ആരോ ഒരു കുമിഴക്കല്ല് വലിച്ചു താഴേ കിട്ടു. ലഹളക്കാരിൽ ഒരുത്തൻ ചമ്മന്തി. അടുത്തുനിന്ന രണ്ടുപേർക്ക് കഠിനമായ പരിക്കും. പന്തങ്ങൾ പുരപ്പുറത്തേക്ക് വന്ന് വീഴാൻ തുടങ്ങി. തീ കൊണ്ടായി പിന്നത്തെ കളി. ഏറെ അപ്പോഴും തകൃതിയായി നടക്കുന്നു. പക്ഷേ രക്ഷയില്ല, തീയാണ് വരുന്നത്. ഗോവിന്ദൻ നായർ തലപൊക്കി ചുറ്റും നോക്കി. പടിപ്പുരയുടെ വടക്കേ മൂലയ്ക്കൽ തീ പിടിച്ചു കഴിഞ്ഞു. വൈക്കോൽകുണ്ട ആളിക്കത്താനും തുടങ്ങി. പടിഞ്ഞാറ്റപ്പുരയിലേക്കും പന്തങ്ങൾ വന്നു വീഴുന്നു. അടുക്കള ഭാഗം ഓലകെട്ടി മേഞ്ഞതാണ്. തീ ആളിപ്പിടിക്കും, എല്ലാം വെന്ത് നശിക്കും. അയാൾ മാറത്ത് കൈവച്ച് ഭദ്രകാളിയെ നനച്ചു. തിരിച്ചൂട്ടും പിടിച്ച് എത്ര തവണ കാളിക്കളത്തിൽ നൃത്തം ചവിട്ടിയവനാണ് അയാൾ. എൻ്റെ ഭഗവതീ, അതാ തീ പിടിച്ചു കഴിഞ്ഞു. ഗോവിന്ദൻ നായർ കവണ താഴ്ത്തിട്ട് നാലുപുരയിലേക്ക് ഒരു ഓട്ടം. അവിടെ നിലവിളിയും പരക്കമ്പാച്ചിലുമാണ്. വടക്കിനിക്കെട്ടിലെ അഴിക്കൂടിനുള്ളിലൂടെ പുക തള്ളിത്തള്ളി വരുന്നു. കുട്ടികളുടെ കരച്ചിൽ, അമ്മമാരുടെ മാറത്തടി, ഓടുന്ന തിരക്കിൽ കുട്ടികൾ ചവിട്ടിമെതിക്കപ്പെടുന്നു. എൻ്റെ അമ്മ, ആ ഇളം കണ്ഠം മുഴുവനാക്കിയില്ല. അയ്യോ, ഒരു കിഴവൻ്റെ നെഞ്ചിൽ ആരുടെയോ കാലടി പതിഞ്ഞു. എൻ്റെ കുട്ടി, അമ്മേ, മോനെ, എന്റെ മോളെ, അയ്യോ, കൊന്നോ, ചവിട്ടല്ലേ, തലമുടി വിടീൻ, എന്റെ പിരടി. ശബ്ദബഹളം. പുക കൂടുതൽ വണ്ണത്തിൽ തള്ളി വരുന്നു. കഴുക്കോലുകൾ കത്തി ചടപടയെന്ന് പൊട്ടിത്തെറിയുന്നു. ഒരോടും കുറെ കണലും കൂടി നടുമുറ്റത്ത്. പുക പുറപ്പെട്ടു. കാറ്റും കൂട്ടിനെത്തി. ഘുമുഘുമേ വരുന്ന പുക എല്ലായിടത്തേക്കും തള്ളിക്കയറി. എവിടെ നിന്നെല്ലാമാണ് പുക വരുന്നത്? മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും ഇടത്തുനിന്നും വലത്തുനിന്നും. പുകയിൽ തങ്ങളെ തന്നെ ഇട്ടു കുഴയ്ക്കുകയാണ്. ആ നാലകത്തേക്ക്

0: കടക്കുകയല്ല, തെറിപ്പിക്കുകയാണ്. തെറിച്ചു വീണവരുടെ ശരീരങ്ങൾ പിന്നീട് വന്നവർ ചവിട്ടിച്ചതയ്ക്കുന്നു. അപ്പോഴേക്കും മറ്റൊരട്ടി ശരീരങ്ങൾ വന്നു വീണ് അവർക്ക് ഇളകാൻ വയ്യാതാകുന്നു. മനുഷ്യഗതിയുടെ ഒരു ചുഴിയായിരുന്നു അത്. ഞരക്കങ്ങളും ശാപവാക്കുകളും ചവിട്ടും ഇടിയും പിടിച്ചുമാറ്റലും ചാടിക്കയറലും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ചുഴി.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ സ്മൃതി മധുരം. മറക്കാൻ കഴിയാത്ത ബാല്യകാലം, കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്നത്തെ സ്മൃതി മധുരത്തിൽ. ആദ്യം കേൾക്കാം ഏകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.

0: കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം നമ്പൂതിരി യുവാവ് @43 എന്ന ചിത്രത്തിനു വേണ്ടി ഉദയ രാമചന്ദ്രൻ പാടിയത്. അജിത് ഇരപുരത്തിന്റെ വരികൾ, നീരജ് ഗോപാലിന്റെ സംഗീതം.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ യോഗ നിദ്രയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കസ് ഗോപിനാഥൻ.
3: ആധുനിക ജീവിതത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ചവരാണ്. അതിനാൽ സ്കൂൾ കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലുള്ളവർ പോലും മാനസിക സംഘർഷത്തിലാണ്. വർദ്ധിച്ച മാനസിക സംഘർഷം നമ്മുടെ ദൈനംദിന ജീവിതചര്യയെ സാരമായി ബാധിക്കുന്നു. അത് ശാരീരിക പ്രവർത്തനങ്ങളെയും താറുമാറാക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ജീവിതചര്യ രോഗിയായി മാറുന്നു. മഹർഷി പതഞ്ജലി തന്റെ യോഗസൂത്രത്തിൽ യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ പ്രവൃത്തികളെ നിരോധിക്കൂ, ഇല്ലാതാക്കൂ, കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള മാർഗങ്ങൾ യോഗയിലുണ്ട്. അതിലൊരു മാർഗമാണ് യോഗനിദ്ര. യോഗികളുടെ നിദ്രയാണ് യോഗനിദ്ര, ബോധമുള്ള നിദ്രയാണ്. സാധാരണ നിദ്ര കൂടുതൽ അബോധാവസ്ഥയിലുള്ളതാണ്, അപൂർണമായ വിശ്രമാവസ്ഥയാണ്. എന്നാൽ യോഗനിദ്ര ബോധമുള്ള ഉറക്കമാണ്. എന്നാൽ പൂർണമായ വിശ്രമത്തിന്റെ അവസ്ഥയാണ് അനുഭവിക്കുന്നത്. ഇത് ചെയ്യുന്ന വിധം: യോഗ മാറ്റിലോ കട്ടിയുള്ള പുതപ്പിലോ നീണ്ട് മലർന്ന് കിടക്കുക. കാലുകൾ അല്പം അകറ്റിവെക്കുക. കൈകൾ ശരീരത്തിൽ സ്പർശിക്കാതെ അല്പം അകറ്റിവെക്കുക. ശരീരം മുഴുവൻ തളർത്തിയിടുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘമായി 1-2 ശ്വാസം എടുക്കുക. യോഗ ചെയ്യുന്ന ചുറ്റുപാടുകളെ മനസ്സിൽ കൊണ്ടുവരിക. ഇനി നമ്മുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസത്തിലാകട്ടെ. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ചിന്തകൾ വെളിയിലേക്ക് പോകും. ആ ചിന്തകളെ വീണ്ടും മൂക്കിൻ്റെ അറ്റത്ത് കൊണ്ടുവരിക. ആ സ്ഥിതിയിൽ തുടരുക. ഇതിനിടയിൽ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഉറങ്ങാൻ ശ്രമിക്കരുത്. ബോധത്തോടെ ചിന്തകളെ പാദം മുതൽ തലയുടെ മുകൾ ഭാഗം വരെയുള്ള അവയവങ്ങളിൽ വിശ്രമിക്കാൻ മനസ്സുകൊണ്ട് നിർദ്ദേശം നൽകുക. സമയമുള്ളതുപോലെ ഓരോ അവയവങ്ങളും വിശ്രമിക്കത്തക്ക രീതിയിൽ കുറഞ്ഞത് 3 തവണ വീതം നിർദ്ദേശം മനസ്സുകൊണ്ട് സാവധാനം നൽകുക. ഉദാഹരണത്തിന്, പാദങ്ങൾ വിശ്രമിക്കട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുകയും ആ ഭാഗത്തേക്ക് ശ്രദ്ധയും അവബോധവും കൊണ്ടുവരിക. ഈ സമയം മനസ്സ് പാദങ്ങളിൽ മാത്രം ചേർന്ന് നിൽക്കണം. പിന്നീട് മനസ്സിനെ അവിടെ നിന്ന് മാറ്റി കാൽക്കുഴകൾ വിശ്രമിക്കാൻ നിർദ്ദേശിക്കുക. തുടർന്ന് കാൽവണ്ണകൾ, മുട്ടുകൾ, തുടകൾ, ഇടുപ്പ്, ഉദരം, നെഞ്ച്, കഴുത്ത്, തൊണ്ട, ശിരസ് തുടങ്ങിയ അവയവങ്ങളിലെല്ലാം അവബോധം മെല്ലെ മെല്ലെ കൊണ്ടുവരണം. ഇടയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. യോഗനിദ്ര അവസാനഘട്ടമെത്തിയെന്ന് മനസ്സിൽ കൊണ്ടുവരിക. ശ്വാസഗതി ചെറുതായിരിക്കും. ശരീരത്തിന്റെ ഭാരക്കുറവ് അനുഭവിക്കുക. ചുറ്റുപാടുകളെ ശ്രദ്ധിച്ച് മനസ്സിൽ സന്തോഷമുള്ള ചിന്തകളെ കൊണ്ടുവരിക. പിന്നെ ശരീരം ചെറുതായി അനക്കി കണ്ണുകൾ തുറന്ന് ഒരു പുഞ്ചിരിയോടെ മെല്ലെ യോഗാമാറ്റിൽ ഇരിക്കുക. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ലാഘവവും ശാന്തിയും മനസ്സിലാക്കുക. സാവധാനം എണീറ്റ് ദിനചര്യയിൽ ഏർപ്പെടുക.
2: യോഗനിദ്രയുടെ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കസ് ഗോപിനാഥൻ.
0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9496593321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും സുജാതയും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി അക്ഷരച്ചപ്പിൽ കേൾക്കാം. ആകാശവാണി. അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അക്ഷരച്ചെപ്പ് തുറക്കാൻ സമയമായി. കളങ്ങളെല്ലാം വരച്ചിട്ടുണ്ടാകും. കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കുകൾക്ക് വേണ്ടിയും പാട്ടുകൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ?
1: തുടങ്ങാം.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ ഇന്നും ഇടത്ത് നിന്ന് വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടത്. ഇടത്ത് നിന്നും വലത്തോട്ട് 2, 3, 4, 5 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്കാണ് അക്ഷരച്ചെപ്പിൽ ആദ്യം.
1: ഒരിക്കൽ കൂടി പറയട്ടെ കളങ്ങൾ. ഇടത്തു നിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ടിന് മുമ്പ് നമുക്കൊരു സൂചന കൊടുക്കാം, അല്ലേ?
1: അതെ.
0: ഈ വാക്കിന്റെ അർത്ഥം കുറിപ്പ്, ചീട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന കാര്യം ചുരുക്കി എഴുതിയ കത്ത് എന്നൊക്കെയാണ്. പൊതുവെ വിവാഹത്തിന് മുമ്പ് തീയതി കുറിച്ച് എഴുതി വാങ്ങുന്ന ചീട്ടിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ സൂചനകൾ ഒരിക്കൽ കൂടി പറയാമായിരിക്കും, അല്ലേ?
1: പറയാം. ഈ വാക്കിന്റെ അർത്ഥം കുറിപ്പ്, ചീട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന കാര്യം ചുരുക്കി എഴുതിയ കത്ത് എന്നൊക്കെയാണ്. പൊതുവെ വിവാഹത്തിന് മുൻപ് തീയതി കുറിച്ച് എഴുതി വാങ്ങുന്ന ചീട്ടിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: ആ ഒളിച്ചിരിക്കുന്ന വാക്ക് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം.

0: ഇടത്തുനിന്ന് വലത്തോട്ട് തന്നെയാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്.
1: 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ശ്രദ്ധിക്കൂ, 21, 22, 23 എന്നീ കളങ്ങളിൽ എഴുതേണ്ട വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് എഴുതേണ്ടത്. സൂചനകൾ പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ: ദുഃഖം, മനസ്താപം, വ്യസനം, നീറ്റൽ, മനസ്സിന്റെ വേദന എന്നിങ്ങനെയൊക്കെയാണ്. വിവാഹത്തിന്റെ മംഗള മുഹൂർത്തത്തിൽ നിന്ന് നമ്മൾ ദുഃഖത്തിലേക്ക് പോകുന്നു അല്ലെ? സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം ദുഃഖം, മനസ്താപം, വ്യസനം, നീറ്റൽ, മനസ്സിന്റെ വേദന എന്നൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ദുഃഖമോ മനസ്താപമോ വ്യസനമോ നീറ്റലോ ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.
1: കാരണം വളരെ എളുപ്പമാണ്.
0: മാത്രമല്ല മനോഹരമായ പാട്ട് വരുന്നുണ്ട്.

0: അങ്ങനെ ഇടത്തു നിന്നും വലത്തോട്ട് എഴുതേണ്ട രണ്ട് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വലത്തു നിന്നും ഇടത്തോട്ടുള്ള വാക്കുകളാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: വലത്തു നിന്നും ഇടത്തോട്ട് 3 അക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 9, 8, 7 എന്നിവയാണ്. സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ.
1: ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശേഷ അവസരങ്ങളിൽ, അതായത് കല്യാണം, ഉത്സവം തുടങ്ങിയവ നടത്തുന്നതിനായി താൽക്കാലികമായി നിർമ്മിക്കുന്ന വേദി എന്നാണ്. സാധാരണയായി പണ്ടുകാലത്ത് തൂണുകളിൽ കാൽ നാട്ടി, ഓല, തുണി എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ രീതികൾക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. മുൻകാലങ്ങളിലൊക്കെ വിവാഹമൊക്കെ നടത്തിയിരുന്നത് ഇങ്ങനെയാണ്. ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശേഷ അവസരങ്ങളിൽ, അതായത് കല്യാണം, ഉത്സവം തുടങ്ങിയവ നടത്തുന്നതിനായി താൽക്കാലികമായി നിർമ്മിക്കുന്ന വേദി എന്നാണ്. സാധാരണയായി പണ്ടുകാലത്ത് തൂണുകളിൽ കാൽ നാട്ടി, ഓല, തുണി എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ രീതികൾക്ക് മാറ്റം വന്നിരിക്കുന്നു. വാക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ വാക്ക് കണ്ടുപിടിക്കാൻ ഈ പാട്ട് കേട്ടാൽ മാത്രം മതി.

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ടുള്ള ആദ്യത്തെ വാക്ക് പൂരിപ്പിച്ചു കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ വാക്ക് വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ളതാണ്. ശ്രദ്ധിക്കുക,
1: ഒരിക്കൽ കൂടി പറയാം. വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥങ്ങൾ വേദന, വ്യഥ, ദുഃഖം, മനപ്രയാസം എന്നിവയൊക്കെയാണ്. സൂചന

0: ഒരിക്കൽ കൂടി കേട്ടുകൊള്ളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം വേദന, വ്യഥ, ദുഃഖം, മനപ്രയാസം എന്നിങ്ങനെയൊക്കെയാണ്.
0: അപ്പോൾ വാക്ക് കണ്ടുപിടിക്കാനുള്ള മനപ്രയാസം മാറ്റാൻ ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം അല്ലേ?
1: അതെ,
0: ഈ പാട്ടിൽ ആ വാക്കുണ്ട്, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ.

0: അപ്പോൾ മൂന്നാമത്തെ വാക്ക് പറയട്ടെ.
1: തീർച്ചയായും പറഞ്ഞോളൂ.
0: വലത്തു നിന്നും ഇടത്തോട്ട് 18 17 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട്.
1: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കേണ്ട വാക്ക് തന്നെയാണ് അടുത്തത്. 18 17 16 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള മൂന്ന് അക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ചെറിയ ചെപ്പ് അല്ലെങ്കിൽ ചെറിയ പാത്രം എന്നൊക്കെയാണ്. പണ്ടുകാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ, മരുന്നുകൂട്ടുകൾ, ഭസ്മം, സ്ത്രീകൾ നെറ്റിയിലണിയുന്ന കുങ്കുമം തുടങ്ങിയവയൊക്കെ ചെറിയ അടപ്പുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം എന്ന് തോന്നുന്നു അല്ലേ?
0: അതെ.
1: ഈ വാക്കിന്റെ അർത്ഥം ചെറിയ ചെപ്പ് അല്ലെങ്കിൽ ചെറിയ പാത്രം എന്നാണ്. പണ്ടുകാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ, മരുന്നുകൂട്ടുകൾ, ഭസ്മം, സ്ത്രീകൾ നെറ്റിയിലണിയുന്ന കുങ്കുമം തുടങ്ങിയവയൊക്കെ ചെറിയ അടപ്പുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: അപ്പോൾ ആ ചെറിയ പാത്രം ഈ പാട്ടിലുണ്ടോ?
1: തീർച്ചയായും ഉണ്ടല്ലോ.
0: ആ ചെപ്പ് തുറന്ന്
1: അക്ഷരച്ചെപ്പിലേക്ക് ആ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളു.

0: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് ഇനിയും. വലത്തു നിന്നും ഇടത്തോട്ട് 25, 24, 23 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 25, 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന വസ്തു എന്നാണ്. സാധാരണയായി വസ്ത്രങ്ങളിലും പന്തലിലുമൊക്കെ ഇത്തരത്തിലുള്ള വസ്തു ഉപയോഗിക്കാറുണ്ട്. സൂചന ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: അതെ, ഈ വാക്കിന്റെ അർത്ഥം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന വസ്തു എന്നാണ്. വസ്ത്രങ്ങളിലും പന്തലിലുമൊക്കെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്.
0: അലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന ആ വസ്തു ഈ പാട്ടിലും ഒരു അലങ്കാരമായി അങ്ങനെ നിൽപ്പുണ്ട്. പാട്ട് കേട്ടുകൊള്ളും, വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളും.

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള നാല് വാക്കുകൾ കഴിഞ്ഞു.
1: ഇനി അടുത്തത് ഏതാണ്?
0: ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തേത് 1, 6, 11 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്കാണ്.
1: മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: സ്നേഹമുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്.
1: ആണോ?
0: അതെ. ഈ വാക്കിന്റെ അർത്ഥം വാത്സല്യം, കൊഞ്ചൽ എന്നിങ്ങനെയൊക്കെയാണ്. കുട്ടികളോട് പ്രിയപ്പെട്ടവർ കാണിക്കുന്ന അതിയായ സ്നേഹത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറഞ്ഞാലോ?
0: പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം വാത്സല്യം, കൊഞ്ചൽ എന്നിങ്ങനെയൊക്കെയാണ്. കുട്ടികളോട് പ്രിയപ്പെട്ടവർ കാണിക്കുന്ന അതിയായ സ്നേഹത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: അപ്പോൾ വാത്സല്യം തുളുമ്പുന്ന സ്നേഹമുള്ള കൊഞ്ചിക്കുഴയുന്ന ഈ വാക്ക് ഈ പാട്ടിലുണ്ടാവും അല്ലേ?
1: ഉണ്ട്.
0: അപ്പോൾ ആ വാക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
1: ഈ പാട്ട് കേൾക്കണം.
0: പാട്ട് കേട്ടാൽ മാത്രം മതിയോ?
1: പിന്നെയോ?
0: പാട്ട് കേൾക്കുന്നതിനോടൊപ്പം എവിടെയോ ആ വാക്ക് ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് കണ്ടുപിടിച്ച വാക്ക് കളത്തിലെഴുതുക. കളത്തിലെഴുതിയ വാക്ക് ഞങ്ങൾക്ക് അയച്ചു തരും.

0: മുകളിൽ നിന്നും താഴേക്കുള്ള രണ്ടാമത്തെ വാക്ക് ഇനി പറയാം.
1: 9, 14, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് മൂന്നക്ഷരങ്ങളുണ്ട്.
0: മൂന്നക്ഷരമുള്ള വാക്കാണിത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് 9, 14, 19 എന്നീ കളങ്ങളാണ്. ഈ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കിന്റെ സൂചനയും കൂടി പറഞ്ഞ് പാട്ടും കൂടി കേൾപ്പിച്ചാലോ?
1: അപ്പോൾ സൂചന പറയാം. ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുളക്കടവിലോ ജലാശയങ്ങൾക്ക് സമീപമോ ഉള്ള തടി കൊണ്ടോ കല്ലുകൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന പടികളെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. അധികം പ്രയാസമുള്ള ഒരു വാക്കല്ല ഇത്. ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുളക്കടവിലോ ജലാശയങ്ങൾക്ക് സമീപമോ ഉള്ള തടി കൊണ്ടോ കല്ലുകൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന പടികളെയാണ്. കുറച്ചുകൂടി വ്യക്തമാകാൻ ഈ പാട്ട് കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്ക് താഴെ നിന്ന് മുകളിലേക്കാണ്. താഴെ നിന്ന് മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് താഴെ നിന്ന് മുകളിലേക്ക്. 15, 10, 5 എന്നീ കളങ്ങളിലാണ് വാക്ക് പൂരിപ്പിക്കേണ്ടത്. ഈ വാക്കിനും സൂചനകളുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ.
0: ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, ശാന്തമാക്കുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പല സാഹചര്യങ്ങൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, ശാന്തമാക്കുക എന്നിങ്ങനെയാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവരെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്.
0: ഇനിയും ഈ വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
1: പാട്ട് കേട്ടുകൊള്ളൂ. ശ്രുതിസുന്ദരമായ ഈ പാട്ടിൽ ആ വാക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കും.

0: മുകളിലേക്ക് എഴുതാനുള്ള വാക്കാണ് ഇനി. അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കാണ് 25. 20 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ്, താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 25, 20.
0: അക്ഷരച്ചെപ്പ് പുരയിടത്തിലോട്ടും പറമ്പിലോട്ടും ഇറങ്ങാൻ പോവുകയാണ്.
1: ആണോ?
0: ആ, പന്തലും വീടും ആശ്വാസവും സങ്കടവും വിവാഹവും എല്ലാം വിട്ട് നമ്മൾ ഇതാ പുരയിടത്തിലേക്കും പറമ്പിലേക്കും ഇറങ്ങുന്നു. സൂചനകൾ പറയട്ടെ.
1: പിന്നെ
0: ഈ വാക്ക് പ്രധാനമായും പുരയിടം, പറമ്പ് എന്നിവയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്ക് പ്രധാനമായും പുരയിടം, പറമ്പ് എന്നിവയൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്.
0: അപ്പോൾ അക്ഷരച്ചെപ്പിലെ ഇന്നത്തെ വാക്കുകളെല്ലാം പൂർണ്ണമായിരിക്കുകയാണ്.
1: ഈ ഒരു പാട്ടുകൂടി കേട്ട് പരിപൂർണമാകും.
0: അതെ, പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിക്കൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ നമുക്ക് കേട്ടാലോ? ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു ആദ്യത്തെ വാക്ക്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് ആത്മാലാഭം.
2: ഇടത്തു നിന്നും വലത്തോട്ട് 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഹാജനം.
1: ഇനി വലത്തു നിന്നും ഇടത്തോട്ടുള്ള വാക്കുകളായിരുന്നു. വലത്തു നിന്നും ഇടത്തോട്ട് 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വരമ്പ്.
2: വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മൃദുലം.
1: വലത്തു നിന്നും ഇടത്തോട്ട് തന്നെ 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സംഗമം.
2: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആലോലം.
1: മുകളിൽ നിന്നും താഴേക്ക് 4, 9, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലാവണ്യം.
2: താഴെ നിന്നും മുകളിലേക്ക് 22, 17

0: ിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സുമം
1: താഴെ നിന്നും മുകളിലേക്ക് 20, 15, 10, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഘടദീപം.
0: താഴെ നിന്നും മുകളിലേക്ക് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു, അത് 21, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നാളം. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരി ഉത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി അജിത പി കെ, ആലപ്പുഴ അമ്പലപ്പുഴയുള്ള അജിതയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: അജിത നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: എന്റെ പേര് അജിത, എന്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. ഞാൻ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് താമസിക്കുന്നത്. റേഡിയോയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ എന്റെ വീട്ടില് ഹസ്ബൻഡ് മോനാണുള്ളത്. ഞാൻ ഹൗസ് വൈഫാണ്, ഒപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ആകാശവാണിയിൽ എല്ലാ പരിപാടികളും ചെറുപ്പം തൊട്ടേ കേൾക്കാറുണ്ട്. എനിക്ക് രാവിലത്തെ പ്രഭാത ജോലിയും ഓർമ്മച്ചിപ്പൊക്കെയുള്ള പരിപാടിയൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. ഗുരുവായൂർ കേശവൻ സിനിമയിലെ ഉഷാകിരണങ്ങൾ പുൽകി പുൽകി എന്നുള്ള ഭാസ്കരമാഷിന്റെ അഭിനയയിൽ ദേവരാജൻ മാഷ് സംഗീതം നൽകിയ

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. ഇന്ന് രാത്രി 9:30.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9496595321.

ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. ആകാശവാണി, സമയം 10:00. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. വൃക്കരോഗം ഇന്ന് വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വൃക്കരോഗങ്ങളിൽ പൊതുവെ പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധേയമായ ലക്ഷണങ്ങളൊന്നും തന്നെ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാവും പലപ്പോഴും ഈ രോഗം ശ്രദ്ധിക്കപ്പെടുക. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വൃക്കകൾ ആരോഗ്യകരമായി സംരക്ഷിക്കപ്പെടുക എന്നതിന് പ്രസക്തിയേറുന്നത്. വൃക്കകളുടെ ആരോഗ്യം, നിങ്ങളുടെ അപകട സാധ്യത, അതെങ്ങനെ തടയാം എന്നീ കാര്യങ്ങളിൽ നാം ബോധവാന്മാരായിരിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ലിജി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട വൃക്കകൾ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ തകരാറുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃക്കരോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ കാണപ്പെടുന്നത്?
2: ശരിയാണ്, ഇന്ന് നമുക്ക് വൃക്കരോഗികളുടെ എണ്ണം പഴയതിനേക്കാൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഇതെല്ലാം ഇപ്പോൾ പഴയതിനേക്കാൾ വളരെ അധികം വർദ്ധിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് നമ്മുടെ ഫുഡിന്റെയും വ്യായാമക്കുറവും ഇതെല്ലാം അതിനൊരു കാരണം തന്നെയാണ്. ഇനി നമ്മൾ ടോട്ടൽ വൃക്കരോഗികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗങ്ങളാണ്. ഡയബറ്റീസ് തുടങ്ങി, അതായത് ഷുഗർ തുടങ്ങി, അത് അൺകൺട്രോൾഡ് ആയിട്ട് കൺട്രോൾ ഇല്ലാതെ ഒരു 10 വർഷം നീണ്ടു നിൽക്കുമ്പോഴാണ് ഷുഗർ കാരണമുള്ള വൃക്കരോഗം ഉണ്ടാകുന്നത്. ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഒരു പാരമ്പര്യ രോഗമായി, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മക്കൾക്കും ഇതുപോലെ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗം, ഡയബറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൺട്രോൾ അല്ലെങ്കിലും ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം അവർക്കും ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നു. ഡയബറ്റീസ് കൂടാതെ രക്താതി സമ്മർദ്ദം, പിന്നെ ജനിതകമായ ചില വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മുടെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ ബോഡി തന്നെ ബോഡിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെയുള്ള വൃക്കകളുടെ കല്ലുകൾ, ഇതെല്ലാം തന്നെ വൃക്കരോഗങ്ങൾക്ക് കാരണമാണ്. പിന്നെ ചില മരുന്നുകളുടെ അമിതം ഉപയോഗം, കുറെ വർഷങ്ങളായിട്ടുള്ള അമിത ഉപയോഗം, വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗം, ഇതെല്ലാം വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല വൃക്കരോഗികളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള അവബോധം കൂടുതലാണ്. അത് കാരണം നമ്മൾ വേഗം വളരെ നേരത്തെ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇത് കാരണം വൃക്കരോഗങ്ങളുടെ എണ്ണം കൂടുന്നത് ഒരു കാണുന്നു. മാത്രമല്ല നമ്മുടെ വൃക്കരോഗികളുടെ ആയുർദൈർഘ്യം ഇപ്പോൾ കൂടുതലാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോൾ പഴയതിനേക്കാൾ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു. അത് കാരണം വൃക്കരോഗം വന്നാലും അവർ ട്രീറ്റ്മെന്റോടുകൂടി വളരെ കാലം ജീവിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും ഇപ്പോൾ പഴയതിനേക്കാൾ വൃക്കരോഗ രോഗികളുടെ എണ്ണം കൂടുതലായി കാണുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായുള്ള പ്രമേഹം, രക്താതി സമ്മർദ്ദം എന്നിവയുടെ വർധനവ് തന്നെയാണ്.
1: മാഡം, നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകുമോ? അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: വൃക്കരോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗിക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണം

0: മിക്കവാറും കാണപ്പെടണമെന്നില്ല. എന്നാൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താം. അതായത് പ്രമേഹം മൂലമുള്ള വൃക്കരോഗമാണെങ്കിൽ രോഗിക്ക് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം പതഞ്ഞു പോവുക എന്നുള്ളതാണ്. മൂത്രത്തിലെ പ്രോട്ടീൻ അധികമായി പോകുമ്പോഴാണ് മൂത്രം ഇങ്ങനെ പതഞ്ഞു പോകുന്നത്. അത് പിന്നീട് രോഗിക്ക് ദേഹത്ത് നീര് നീർക്കെട്ട് കാലിലും മുഖത്തുമായി നീർക്കെട്ട് വരുന്നു. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ വേറെ പല ലക്ഷണങ്ങളും കാണപ്പെടുന്നു. അതായത് ശരീരത്തിൽ വിളർച്ച ഉണ്ടാവുന്നു, അത് കാരണം ക്ഷീണം, തളർച്ച, പിന്നെ നമുക്ക് ഈ വിശപ്പില്ലായ്മ, പിന്നെ വളരെയധികം രോഗം മൂർച്ഛിക്കുമ്പോൾ ഛർദി, ബോധക്ഷയം, ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ഇതായത് ഷുഗർ മൂലമുള്ള വൃക്കരോഗം തുടങ്ങി അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഞാനീ പറഞ്ഞത്. അത് മാത്രമല്ല, വൃക്കരോഗത്തിന് വേറെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ രക്തസമ്മർദ്ദം നമുക്ക് കൺട്രോൾ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവാതിരിക്കുക, ഇത് വൃക്കരോഗത്തിന്റെ ലക്ഷണമാണ്. ചിലർക്ക് വളരെ അപൂർവമായിട്ട് ഈ കാലുകളിലെ കോച്ചിപ്പിടുത്തം, പിന്നെ രാത്രി ഒരുപാട് മൂത്രം അധികമായി പോവുക, മൂത്രത്തിലെ രക്തത്തിന്റെ അളവ് അതായത് രക്തമായി പോവുക, ബ്രൗൺ കളറിലോ കട്ടൻ ചായന്റെ നിറത്തിലോ മൂത്രം പോവുക, ഇതെല്ലാം തന്നെ വൃക്കരോഗത്തിന്റെ ലക്ഷണമായി കാണപ്പെടുന്നു.
1: മാഡം, യഥാസമയം വൃക്കകളുടെ ആരോഗ്യസ്ഥിതി അറിയാതിരിക്കുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളെ, രക്തത്തിലെ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മാറ്റുന്ന ഒരു അവയവമാണ് വൃക്കകൾ. അപ്പോൾ വൃക്കകൾ തകരാറിലാവുമ്പോൾ ഈ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് കാരണമുള്ള ലക്ഷണങ്ങളും സങ്കീർണതകളും രോഗിക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് ജലാംശം കൂടുക എന്നുള്ളതാണ്. വൃക്കകളാണല്ലോ നമ്മുടെ ശരീരത്തിലെ വെള്ളം, അധികമായിട്ടുള്ള ജലത്തിനെ പുറന്തള്ളുന്നത്. അപ്പോൾ വൃക്കകൾക്ക് തകരാറിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുകയും ആദ്യം കാലിൽ നീർക്കെട്ടുണ്ടാവുകയും പിന്നീട് അത് കൂടുമ്പോൾ ദേഹം ആസകലം നീർക്കെട്ടുണ്ടാവുകയും അത് ശ്വാസകോശത്തിലെ നീർക്കെട്ടുണ്ടാവുകയും രോഗിക്ക് ശ്വാസംമുട്ടലുകൾ, പിന്നെ അത് കാരണമുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നു. രോഗിയുടെ ബി പി വളരെ ക്രമാതീതമായി കൂടുന്നതിന് ഒരു കാരണം ഈ ജലാംശം കൂടുന്നത് തന്നെയാണ്. മാത്രമല്ല ശരീരത്തിലെ പല ലവണങ്ങളും, സോഡിയം, പൊട്ടാസ്യം ഇതുപോലുള്ള ലവണങ്ങളെയും പുറന്തള്ളുന്നതും അതിന്റെ ലെവൽ കറക്റ്റാക്കി വെക്കുന്നതും വൃക്കകളാണ്. അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുമ്പോൾ രോഗിക്ക് ശരീരത്തിൽ ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുന്നതാണ് ഹൃദയത്തിന്റെ താളക്രമം തന്നെ വ്യതിയാനപ്പെട്ടിട്ട് രോഗിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഈ പൊട്ടാസ്യം കൂടുന്നതിൽ ഉണ്ടാവുന്നു. മാത്രമല്ല ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ആസിഡ് ഇത് പുറന്തള്ളാനുള്ള ബുദ്ധിമുട്ട് കാരണം അസിഡോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് രോഗി എത്തുന്നു. പിന്നെ കുട്ടികളിലാണ് വൃക്കരോഗം ഉണ്ടാവണമെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. കുട്ടികൾ പൊക്കം കുറഞ്ഞ കുട്ടികളായി മാറുന്നു. കുട്ടികൾക്ക് എല്ലുകൾക്ക് ബലക്കുറവ്, എല്ലുകൾക്ക് വളവുകൾ, ഇതെല്ലാം വൃക്കരോഗത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടാവാം. പിന്നെ വൃക്കരോഗമുള്ളവർക്ക് സാധാരണ ജനങ്ങളെക്കാളും ഹൃദ്രോഗ സാധ്യത, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വൃക്കരോഗികൾക്ക് സാധാരണ ജനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, അതിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയും രോഗി വിളർച്ച, അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത് വൃക്കകളുടെ കാര്യക്ഷമത കൃത്യമായി മനസ്സിലാക്കുന്നതിനായി എന്തെല്ലാം പരിശോധനകളാണ് നാം നടത്തേണ്ടത്?
0: വൃക്കകളുടെ ഞാൻ പറഞ്ഞല്ലോ, വൃക്കകൾക്ക് തകരാറ് വരുമ്പോൾ നമുക്ക് ചില പ്രാരംഭഘട്ടത്തിൽ നമുക്ക് സിംപ്റ്റംസ്, പേഷ്യൻസിന് ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് വൃക്കരോഗം വളരെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ. ഇത് ഞാൻ ഷുഗറുള്ള പ്രമേഹമുള്ള വൃക്കരോഗികളുടെ കാര്യമാണ് പറയുന്നത്. പ്രമേഹ രോഗത്തിന് രോഗമുണ്ടായി വൃക്കരോഗമുണ്ടാകുമ്പോൾ യൂറിനിൽ മൈക്രോ ആൽബുമിൻ, അതായത് വളരെ കുറച്ചുള്ള ആൽബുമിൻ ലെവൽ, ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് 30 mg താഴെ ആയിരിക്കണം. 30 mg മുകളിലാണെങ്കിൽ ശരീരത്തിൽ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ എന്ന ലെവൽ കൂടുതലാണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗർ, പ്രഷർ ഇതെല്ലാം കൃത്യമായി ട്രീറ്റ് ചെയ്ത് ഈ മൈക്രോ ആൽബുമിൻ തടയുന്നതിനുള്ള മരുന്നുകളും നൽകുകയാണെങ്കിൽ രോഗിക്ക് ഈ വൃക്കരോഗത്തിൽ നിന്ന് തിരിച്ച് പഴയ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് കൺട്രോൾ ആവാതെ രോഗിയുടെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻ വളരെ കൂടുതലായി പോവുകയാണെങ്കിൽ നമുക്ക് വൃക്കകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ യൂറിനിലെ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ഷുഗറുള്ള പേഷ്യൻസ് കൃത്യമായ ഇടവേളകളിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ പേഷ്യന്റിന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് അറിയുന്നതിനായി നമ്മൾ യൂഷ്വലി സാധാരണ ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡിലെ ക്രിയാറ്റിനിന്റെ അളവും യൂറിയയുടെ അളവും, കൂടാതെ സോഡിയം, പൊട്ടാസ്യം ഇതുപോലെ ലവണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു, അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ വയറിന്റെ സ്കാൻ, വൃക്കകളുടെ പ്രവർത്തനത്തിന് വൃക്കകളിലെ കല്ലുകൾ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ കിഡ്നികളിലെ കല്ലുകൾ, നമ്മൾ അറിയപ്പെടാതിരിക്കുന്ന കല്ലുകൾ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനായി സ്കാനിങ് മൂലം നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നതാണ്.
1: മാഡം, അവസാനമായി വൃക്കകളുടെ സംരക്ഷണത്തിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: വൃക്ക രോഗം വരാതിരിക്കാനും എന്നാൽ വന്നു കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാതിരിക്കാനും നമുക്ക് കുറേ മുൻകരുതുകൾ സ്വീകരിക്കാവുന്നതാണ്. വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനം നമുക്ക് മുൻകരുതൽ ഒന്നെന്ന് പറയുന്നത് ഡയബറ്റിസ്, ഷുഗർ കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നതുമാണ്. ആളുകളുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, അതായത് വൃക്കരോഗത്തിന്റെ അതായത് ഷുഗറിന്റെ മരുന്ന് കഴിച്ചാൽ വൃക്കരോഗം ഉണ്ടാകുമെന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. വൃക്കരോഗം ഉണ്ടാകുന്നത് കൺട്രോൾ അല്ലാത്ത ബ്ലഡ് ഷുഗർ കൊണ്ടാണ്. ബ്ലഡ് ഷുഗറിന് വളരെ കറക്റ്റായി ആഹാര നിയന്ത്രണവും വ്യായാമവും അത് കൂടാതെ മരുന്നുകളും ഉപയോഗിച്ച് കൃത്യമായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രമേഹം മൂലമുള്ള വൃക്കരോഗം നമുക്ക് തടയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മരുന്നുകളും വ്യായാമവും ആഹാരക്രമവും ഉപയോഗിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ. ഇതുകൂടാതെ വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നുകൾ, അതായത് നമ്മൾ ഈ വേദന സംഹാരി ഗുളികകൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള വൃക്കരോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗമാണ്. അപ്പം അത് നിയന്ത്രിക്കുന്നതിനെ പറ്റി അതിനെ കുറിച്ചുള്ള അവബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ കൂടുതലായി വൃക്കകളിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുമ്പോൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. വൃക്കകളുടെ കല്ലുകൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. ഇതെല്ലാം വൃക്കരോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തസമ്മർദ്ദമാണ്. ഒരു വൃക്കരോഗിക്ക് രക്തസമ്മർദ്ദം കൂടി നിന്നാൽ വളരെ പെട്ടെന്ന് വൃക്കരോഗം മൂർച്ഛിക്കാനും ഡയാലിസിസ് എന്ന സ്റ്റേജിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ മരുന്നുകൾ ഉപയോഗിച്ചും ആഹാര നിയന്ത്രണവും ഉപ്പിൻ്റെ നിയന്ത്രണവും എല്ലാം ഉപയോഗിച്ച് പേഷ്യൻറ്റിൻ്റെ രോഗി അവരുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വൃക്കരോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ള നമുക്ക് ഉള്ള ഒരു മാർഗമാണ് മൂത്രത്തിൽ കൂടെ പോകുന്ന പ്രോട്ടീൻ്റെ അളവിനെ കുറയ്ക്കുക. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വൃക്കരോഗമുള്ളവർ അവരുടെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതെല്ലാം കൊണ്ടും വൃക്കരോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് മൂർച്ഛിച്ച് ഡയാലിസിസ് എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നു.
1: വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ലിജിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ രോഗത്തെ സംബന്ധിച്ച് നാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഒപ്പം തന്നെ ഈ രോഗത്തെ ചെറുക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന രോഗമാണിത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ രോഗം ബാധിക്കുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമായതിനാൽ പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. പ്രതിരോധ മാർഗങ്ങൾ. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ, പ്രത്യേകിച്ച് കുളങ്ങൾ, തോടുകൾ, കൈത്തോടുകൾ എന്നിവയിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക. മൂക്കിലൂടെ വെള്ളം ഒഴിക്കാതിരിക്കുക. ചെവിയിൽ പഴുപ്പുള്ള കുട്ടികളെ കുളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ യാതൊരു കാരണവശാലും കുളിക്കാൻ അനുവദിക്കരുത്. ഏതെങ്കിലും കാരണവശാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിടയായവർ മുൻപ് പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം ഡോക്ടറോട് പറഞ്ഞു തന്നെ ചികിത്സ തേടേണ്ടതാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം അഞ്ജു ജി പ്രസാദ്.

0: ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ചൂടിന് ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ക്ഷേത്രത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
2: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് ഡോക്ടർ ജയാ ഗോപാലകൃഷ്ണൻ വീണയിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. കോട്ടുക്കൽ ബി വിജയകുമാർ മൃദംഗം, ശ്രീവരാഹം എം മനോജ് ഖടം. ആദ്യമായി സുരുട്ടിരാഗത്തിൽ ആദിതാളവർണം കേൾക്കാം.

ഇതുവരെ കേട്ടത് ഡോക്ടർ ജയാ ഗോപാലകൃഷ്ണൻ വീണയിൽ വായിച്ച കൃതികൾ. കോട്ടുക്കൽ ബി വിജയകുമാർ മൃദംഗം, ഖടം ശ്രീവരാഹം എം മനോജ്.

0: ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ദന്തരോഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964231, 9495655631, 9496596321.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
3: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
8: ഓ ലവ്ലി, വെൽ ഡൺ.
7: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അല്പസമയത്തിനുള്ളിൽ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ ദന്തരോഗങ്ങളും മോണാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. 12 മണിവരെയാണ് പരിപാടിയുടെ സമയം. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9495563321, മറ്റൊരു നമ്പർ 9495569321. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും May 12 യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പീഡിയാട്രിക്സ് ഗം ഹെൽത്ത് ഡേ അഥവാ മോണാരോഗ്യ ദിനം ആചരിക്കാറുണ്ട്. മോണരോഗങ്ങളെക്കുറിച്ചും അത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും പൊതുജനങ്ങളെ അവബോധം ഉണ്ടാക്കാനാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: എന്തുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തേക്കാൾ മോണകളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്?
2: പല്ലുകളുടെ ആരോഗ്യത്തേക്കാൾ മോണയുടെ ആരോഗ്യത്തിന്, അതായത് ഗം ഹെൽത്ത്, നാം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് മോണയാണ് പല്ലുകളെ ഉറപ്പിച്ച് നിർത്തുന്ന അടിത്തറ എന്നതുകൊണ്ടാണ്. മോണയുടെ ആരോഗ്യം വായയുടെ ആരോഗ്യത്തിന് മാത്രമല്ല, മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം, അതായത് ഓവറോൾ ഹെൽത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വീടിനടിത്തറ എന്നതുപോലെ പല്ലുകൾക്ക് ഉറപ്പും താങ്ങും നൽകുന്നത് മോണയാണ്. മോണയ്ക്ക് അസുഖം ബാധിച്ചാൽ

0: പല്ലുകൾ എത്ര വൃത്തിയുള്ളവയായാലും അവ നഷ്ടപ്പെടും. മോണയിലുണ്ടാകുന്ന അണുബാധ ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളെ, അതായത് ബോൺ, അതിന് ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുന്നു. കൂടാതെ രക്തത്തിലേക്ക് ബാക്ടീരിയ എത്തുന്നു. മോണരോഗം കാരണം മോണയിൽ നിന്ന് വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇത് വായിലെ അണുബാധ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുവാൻ കാരണമാകുന്നു. ഈ നമ്മുടെ ഈ മോണ രോഗബാധിതമായാൽ, മോണ എന്ന് പറയുന്നത് വായിലുള്ള സുതാര്യമായ പാടയായ ഓറൽ മ്യൂക്കസ് മെംബ്രേൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഈ മോണയിൽ നിന്നും മോണ വളരെയധികം ഗുരുതരമായ രോഗത്താൽ ദ്രവിച്ചതും പഴുക്കുകയും അതിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്താൽ ഇത് ശരീരത്തിൻ്റെ മറ്റുള്ള അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ ഇത് ബാധിക്കാം. ഇത് സ്ട്രോക്കിന് കാരണമാകാം, പ്രമേഹത്തിന് കാരണമാകാം, ശ്വാസകോശ സംബന്ധിയായ ചില അസുഖങ്ങൾക്കും എംഫിസിമയ്ക്കും ഇത് കാരണമാകാം. ഗർഭിണികളായ സ്ത്രീകൾ ഗുരുതരമായ മോണരോഗവുമായി പോവുകയാണ് ചികിത്സ എടുക്കാതിരുന്നാൽ അവ ഒരുപക്ഷേ മാസം തികയാതെയും ഭാരക്കുറവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം.
1: സാർ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ,
2: ഹലോ.
1: ആ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് സ്ഥലവും പറയാമോ?
2: നമസ്കാരം, പത്തനംതിട്ട അനുശ്രീ.
1: ആ അനുശ്രീ, സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് 4 വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് പിന്നെ ക്യാപ്പ് ഇട്ടിരുന്നു.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
0: കേൾക്കുന്നുണ്ട് അനുശ്രീ, പറഞ്ഞോളൂ.
2: ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ മേളത്തെ നിരയിലെ ആദ്യത്തെ അണപ്പല്ല, അന്നേരം അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. അന്നേരം അവിടെ ആഹാര സാധനങ്ങൾ കയറിയിരിക്കുകയും ഒരു ഇറിറ്റേഷൻ പോലെ. അതങ്ങനെയാണോ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ?
0: ഇത് RCT ചെയ്തതിന് ശേഷം പല്ലിന് ക്യാപ്പിട്ടത് മുൻനിരയിലെ പല്ലുകൾക്കാണോ അതോ അണയിലെ പല്ലുകൾക്കാണോ?
2: മുൻനിരയിലെ പിന്നെ ആദ്യത്തെ അണപ്പല്ല് തുടങ്ങുന്നു.
0: ഉള്ളിപ്പല്ലുകൾ, മേളത്തെ ഉള്ളിപ്പല്ലുകൾ.
2: അതെ,
0: അത് 4 എണ്ണത്തിന്.
2: ഒരെണ്ണത്തിനെ ഇട്ടിട്ടുള്ളൂ. ഒരു പല്ല റൂട്ട് കനാൽ
0: ചെയ്തത്. അപ്പൊ അതെനിക്ക് കവർ ഇട്ടത് ഒന്നിനല്ലേ ഉള്ളു?
2: അതിന്റെ മേളിൽ ആ മോണയോട് ചേർന്ന ഭാഗം കുറച്ച് ഗ്യാപ്പ് കാണുന്നു. അത് അവിടെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷന്. ചില സമയം ഇങ്ങനെ ആഹാരം കയറിയിരുന്നിട്ട് നമ്മളൊന്നും എങ്ങനെയെങ്കിലും അതൊന്ന് എടുക്കാൻ ശ്രമിച്ചാ ബ്ലഡ് വരികയും അങ്ങനൊരു.
0: ഇത് അനുശ്രീ, ഈ പറയപ്പെടുന്ന ക്യാപ്പ് ഇട്ടിട്ട് എത്ര വർഷമായി കാണുമെന്ന് പറയുമോ?
2: 4 വർഷം.
0: 4 വർഷമായി. ഓക്കെ അനുശ്രീ, പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തോളമായി പല്ലിൻ്റെ ക്യാപ്പിനും മോണയുടെ ഏറ്റവും പല്ലിൻ്റെ ഗളഭാഗം, കഴുത്ത് ഭാഗം ആയിട്ട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുള്ള മോണയുടെ ഭാഗവുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഒരു 4 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിലൊരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എങ്കിൽ അതുപോലെ അതിനോടനുബന്ധിച്ച് ആ ഭാഗത്ത് മോണയ്ക്ക് ചെറിയതായിട്ടുള്ള ഒരു ക്രോണിക്, നമ്മൾ ഈ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം ഏതാണ്ട് തുടങ്ങി എന്നുള്ളതിൻ്റെയാണ് താങ്കൾ പറയുന്ന പോലെ ഇടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ഫുഡ് ഭക്ഷണാംശങ്ങൾ അടിയുകയും എന്തെങ്കിലും ഇട്ടൊന്ന് എടുക്കാനുള്ള നമുക്കൊരു എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും അല്ലേ, അവിടെ ആ കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥത. ഒരു എന്തായാലും താങ്കൾക്ക് ഈ ക്രൗൺ, ഈ ക്യാപ്പിട്ട് തന്നെ ക്ലിനിക്കിൽ ചെന്ന് ആ ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും ആ ഭാഗത്ത് ഒരുതരം പറഞ്ഞു കേട്ടിടത്തോളം അത് വെറും ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാം. അതല്ല, അതിനകത്തൊരു ഒരു ഒരു മോണയുടെ ഉള്ളിലൊരു അറ, അതായത് ഒരു പോക്കറ്റ് തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെങ്കിൽ ചികിത്സ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിലും അതിന് ചികിത്സ ഉണ്ട്, വിഷമിക്കാനില്ല. ഒരു പക്ഷേ പുതിയൊരു ക്യാപ്പ് റീപ്ലേസ് ചെയ്യുന്ന ചെയ്യേണ്ടി വന്നേക്കാം. അതെങ്ങനെ, ഇത് ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. എന്താ താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ഡെന്റൽ സർജനെ സമീപിക്കുക പ്ലീസ്.
2: അത് പിന്നെ കൂടുതലായിട്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല, ചില സമയങ്ങളിൽ എപ്പോഴും ഇല്ല.
0: താങ്കൾക്ക് ഉപയോഗിക്കാവുന്ന നമ്മൾ ചില, അതായത് പല്ലുകൾക്കിടയിൽ ഇന്റർ ഡെന്റൽ ഏരിയ, പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ മറ്റും ക്ലീൻ ചെയ്യുന്നതിന് താങ്കൾക്ക് സാധാരണ ബ്രഷിങ് കൂടാതെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്സ്ഡ് നൂലുണ്ട്. അതുപയോഗിച്ച് താങ്കൾക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഒരുപാട് വ്യത്യാസം വരും. അതും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ഒരു ഡെന്റൽ സർജനോടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു ആരോഗ്യമുള്ള മോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ നിറത്തിലും ഘടനയിലും മാറ്റം വരുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം?
0: നമ്മൾ ഈ ആരോഗ്യമുള്ള മോണയെന്ന് പറയുമ്പോൾ, മോണ വളരെ നല്ല രീതിയിൽ പല്ലിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കും, ഒരു കോളർ പോലെ. അതും നല്ല രീതിയിൽ വളരെ നന്നായി ഇറുകി പിടിച്ചിരിക്കുകയും അതിൻ്റെ പുറം നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിപ്പുറം, അതായത് ഓറഞ്ച് പീലിൻ്റെ വെളിയിലുള്ള ഒരു പ്രത്യേകതരം സ്റ്റിപ്ലിംഗ് ഉണ്ട്, അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മോണയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നോർമലി നല്ല ആരോഗ്യമെല്ലാം ഉള്ള മോണയിൽ നിന്നും ഒരിക്കലും രക്തം പൊടിയേല. ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മോണയിൽ ജിഞ്ചിവൈറ്റിസിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മോണയിൽ നിന്നും ഒരുതരം മോണയുടെ ഒരു തുടിപ്പ്, അതിനോടൊപ്പം മോണയുടെ നിറം ഏകദേശം രക്തവർണ്ണമാവുക, ചിലപ്പോൾ വീങ്ങി വരിക, ചിലപ്പോൾ ഒരു അരണ്ട ചൊറിച്ചിൽ തോന്നുക, എന്തെങ്കിലും ഒരു പിന്നോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മോണയുടെ ഇടയിൽ കുത്തി കുറച്ച് ബ്ലഡ് കളഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മളതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. സാധാരണ ജിഞ്ചിവൈറ്റിസ് അല്ലാതെ ജിഞ്ചിവൈറ്റിസ് ഇത്രയും പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോണയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോണ ഇങ്ങനെ കാണാൻ വളരെയധികം നല്ല പറ്റിച്ചേർന്നിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന് പുറവശം കൂടുതൽ ഷൈനി ആവും, അതായത് വെളിച്ചം കൊണ്ട് നമ്മൾ തട്ടുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് രോഗസാന്ദ്രമായി തുടങ്ങി. പല്ലിൻ്റെ നെക്ക് പോർഷൻ, അതായത് അതിൻ്റെ ഗളഭാഗത്ത് മാത്രം ഈ മോണയിൽ പ്രയാസമുള്ളത് എങ്കിൽ, അതിനുശേഷം ഇത് രോഗം ഉള്ളിലേക്ക് ബാധിച്ച് ആന്തരിക കലകൾ കോശങ്ങളിലേക്ക് വ്യാപിച്ച് പോവുകയും മോണയും പല്ലിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥി ക്യാൻസലസ് ബോൺ അത് ദ്രവിപ്പിച്ച് പോയി കഴിയുമ്പോൾ അത് അവിടെ ചില അറകൾ, അതായത് ചില പോക്കറ്റ്സ് രൂപം കൊള്ളുകയും ഈ പോക്കറ്റിനുള്ളിൽ വീണ്ടും ബാക്ടീരിയയും പ്ലാക്കും കാൽക്കുലസും അടിഞ്ഞുകൂടുകയും മാത്രമല്ല മോണയിൽ നിന്നും ചില എൻഡോടോക്സിൻ എക്സോടോക്സിൻ എന്ന ചില ടോക്സ് വിഷപദാർത്ഥങ്ങൾ ബാക്ടീരിയ പുറപ്പെടുവിക്കുകയും അതിൽ നിന്ന് വീണ്ടും മോണരോഗം, അതായത് കൂടുതൽ സങ്കീർണമാകുകയും അത് പെരിയോഡോണ്ടൈറ്റിസ് വിത്ത് പെരിയോഡോണ്ടൽ ആപ്സിസ് ഒരു മോണ പഴുപ്പിലേക്ക് പോകുന്ന രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ വഷളാവുകയാണ് ചെയ്യുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, കോൾ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ സാർ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് എൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ, എന്താണ് പ്ലാക്ക് അല്ലെങ്കിൽ ടാറ്റാർ എന്നിവ, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെങ്ങനെയാണ് മോണരോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാം.
0: നമ്മുടെ വായിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ എന്തെങ്കിലും രോഗാവസ്ഥയിൽ നമുക്ക് പല്ല് നേരെ തേക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ പല്ലിലും മോണയ്ക്ക് ചുറ്റും നാവിലും പറ്റിപ്പിടിക്കുന്ന ലക്ഷക്കണക്കിന് ബാക്ടീരിയയുടെയും ആഹാരാവശിഷ്ടങ്ങളിൽ നിന്നും വരുന്ന ഒരുതരം ശ്ലേഷ്മത്തിൻ്റെയും വായിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ചില കോശങ്ങളുടെയും മറ്റു ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ചില വിഷപദാർത്ഥങ്ങളുടെയും ഒരു കോളനി, ബാക്ടീരിയൽ കോളനിയാണ് ഈ പ്ലാക്ക് എന്ന് പറയുന്നത്. അത് ഉപാവജയ പ്രവർത്തനങ്ങളാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു കോളനിയാണ് ഇത്. ഈ പ്ലാക്ക് എന്ന് പറയുന്നതാണ് മോണരോഗത്തിനും പല്ലിൽ പോടുണ്ടാവുന്നതിനും കാരണമായിട്ടുള്ള വില്ലന്മാർ. ഇനി ടാർട്ടാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെരിഡോണ്ടോളജി അല്ലെങ്കിൽ

0: ഡെൻറ്റിസ്ട്രിയിൽ ടാർട്ടാർ എന്ന ആ പദത്തിന് കാൽക്കുലസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് വെച്ചാൽ കാലങ്ങളോളം പല്ലിൻ്റെ പാർശ്വങ്ങളിലും പല്ലിൻ്റെ വേരും മോണയും ചേരുന്ന ഇടപ്രദേശങ്ങളിലും പല്ലുകൾക്കിടയിലുള്ള ഇൻ്റർഡെൻ്റൽ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കാലം ഒരു 2, 3, 4 അങ്ങനെ ദിവസങ്ങൾ കൂടിക്കൂടി ചിലപ്പോൾ ഒരാഴ്ചകളോളം വരുമ്പോൾ അത് ക്രമേണ കാൽസിഫൈ ചെയ്ത് കൂടുതൽ മിനറൽ കമ്പോണൻ്റ് അതിൽ വരികയും ആഡ് ചെയ്ത് അവസാനം അത് ടാർട്ടാർ അഥവാ കാൽക്കുലസ് എന്ന പേരിൽ ഒരു കട്ടിയുള്ള സംയുക്തമായി മാറുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്രഷിങ് കൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർഡെൻ്റലായിട്ടുള്ള വേറെ ഏതെങ്കിലും ഡെൻ്റൽ ഫ്ലോസിങ് കൊണ്ട് നീക്കം ചെയ്യുക നമ്മളെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉടനെ തന്നെ ഒരു ദന്തചികിത്സകൻ്റെ ചികിത്സ തേടി അവരെ കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ് അഥവാ സ്കെയിലിംഗ് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോപകുമാർ എന്നാണ് എന്റെ പേര്.
1: സംസാരിച്ചോളൂ, റേഡിയോ വോളിയം കുറച്ച് വെക്കണേ, സംസാരിച്ചോളൂ.
2: ഞാൻ മാറി വെക്കാം. ഞാൻ 70 വയസ്സ് ആയ ഒരാളാണ്. ഹലോ,
0: കേക്കാം ഗോപകുമാർ.
2: എനിക്ക് എന്റെ അണപ്പല്ലുകൾ മുകളിലും താഴെയുള്ള അണപ്പല്ലുകൾ 3-4 പല്ലുകളെല്ലാം എടുത്തു കളഞ്ഞതാണ്. ഇപ്പൊ ചില പല്ലിന് ഈ മോണയ്ക്ക് ചെറിയ വീക്കം ഒക്കെ ഉണ്ടാവും. ഇതിന് മരുന്നൊന്നും ചെയ്തിട്ടില്ല. അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മറ്റുള്ള പല്ലുകളും എടുത്തു കളയാൻ ഭയം, അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്.
0: ഗോപകുമാർ, ഇപ്പൊ ഏകദേശം താങ്കളുടെ വായിൽ ഏകദേശം എത്ര പല്ല് കാണും?
2: എട്ട് പല്ലെടുത്തിട്ടുണ്ട്.
0: ശരി, അപ്പൊ അതിൽ കുറഞ്ഞിട്ടുള്ള ബാക്കി എന്തായാലും ഒരു 10, 20, 24 പല്ലെങ്കിലും കാണുമല്ലോ.
2: തീർച്ചയായിട്ടും
0: ഉണ്ട്. അപ്പോ താങ്കൾക്ക് ഡയബറ്റീസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
2: ഡയബറ്റീസ് ഉണ്ട്.
0: എത്ര വർഷമായിട്ടുണ്ട്?
2: കൺട്രോൾഡ് ആണ്.
0: തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മുടെ മോണരോഗം അഥവാ ഇത് പെരിയോഡോണ്ടൈറ്റിസുമായിട്ട് വളരെയധികം ഇവ തമ്മിൽ വളരെയധികം ഒരു കൂടിച്ചേർന്നൊരു ബന്ധമുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ താങ്കൾക്ക് ഒരു പക്ഷേ ചിലപ്പം നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിൽ എല്ലാ പല്ലുകളും കാണേണ്ടത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഡയബറ്റീസ് ഉള്ള രോഗികളിൽ അവരുടെ ഉമിനീരിൽ ഷുഗർ അതായത് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ഈ കൂടുതലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ
2: ഡയബറ്റീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് എന്റെ മറ്റു പല്ലുകൾ എടുക്കേണ്ടത്.
0: അപ്പം വളരെ മുമ്പെയാണ് പോയത്. എന്നാലും പോയ സ്ഥലത്ത് താങ്കൾ പല്ല് വെക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. എന്തെന്നാൽ പല്ലുകൾ കുറേ ഭാഗത്ത് പല്ലുകൾ പോയിരിക്കുകയും ബാക്കിയുള്ള പല്ലുകൾ തിങ്ങി ഞെരിങ്ങി നല്ല ഒരു ടൈറ്റായിട്ട് തന്നെ ഡെൻ്റൽ ആർച്ചിൽ നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല ഡയബറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകും തോറും താങ്കളുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള തരുണാസ്ഥി ഏകദേശം ദ്രവിച്ചു പോവുകയും അതിൻ്റെ ഇടയിൽ വീണ്ടും പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന് അറകൾ ഫോം ചെയ്യാനും അതിനുള്ളിൽ ബാക്ടീരിയൽ കളക്ഷനും ഈ നേരത്തെ പറഞ്ഞ പ്ലാക്ക് എന്ന് പറയുന്ന ആ വില്ലനായ ആ ബാക്ടീരിയകളുടെ ഒരു കോളനി വീണ്ടും വീണ്ടും ഉണ്ടാവുകയും താങ്കളുടെ മോണരോഗം കൂടുതൽ സിവിയർ ആവുകയും പല്ലുകൾക്കിടയിലെ വിടവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ പല്ലുകൾക്ക് സ്ഥാനഭ്രംശം വരെ സംഭവിക്കും. തീർച്ചയായിട്ടും വെക്കാം. അത് വെക്കുന്നത് പലതരത്തിൽ ഏത് തരം സങ്കേതം ഉപയോഗിച്ചായിട്ടാണ് ആ പല്ല് വെക്കുന്നത് എന്നുള്ളത്. അത് വേണമെങ്കിൽ ഇളക്കി മാറ്റി കഴുകാവുന്ന റിമൂവബിൾ പാർഷ് ഡെഞ്ചർ ആവാം, അതല്ല ഫിക്സ് ചെയ്യുന്ന ഈ ഫിക്സഡ് പാർഷ് ഡെഞ്ചറോ, അല്ലെങ്കിൽ താങ്കൾക്ക് ആവശ്യത്തിനുള്ള ബോൺ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഡെഞ്ചർ ഉപയോഗിച്ചോ. നല്ല ഒരു എക്സ്പെർട്ടിനെ ശരി കുഴപ്പമില്ല. താങ്കൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളത് ചെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇളക്കി മാറ്റി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡെഞ്ചർ തന്നെ മതിയാകും.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി 12 മണിവരെ ശ്രോതാക്കൾക്ക്

0: വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565321, മറ്റൊരു നമ്പർ 9496596321. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9496565631, മറ്റൊരു നമ്പർ 9496596321.
1: നമുക്ക് പരിപാടി തുടരാം. മോണയിൽ നിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗംസ് എന്ന് പറയുന്നൊരു അവസ്ഥ സാധാരണമാണോ? അത് ഏത് സമയത്താണ് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്?
2: ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെയും മോണയിൽ നിന്ന് രക്തസ്രാവം, അതായത് ഗം ബ്ലീഡിംഗ് ഉണ്ടാവാറില്ല. മോണയിൽ നിന്നുള്ള ബ്ലീഡിങ് ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസ സമയങ്ങൾ, ഉദാഹരണത്തിന് പെൺകുട്ടികൾ ഋതുമതികളാകുന്ന ആ ഒരു സമയത്ത്, അതിനോടൊപ്പം സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ ഈ, അപ്പോൾ രണ്ട് തരം ഫിസിയോളജിക്കലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് ഈസ്ട്രജൻ, പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ മോണയിൽ രക്തചംക്രമണത്തിൻ്റെ തോത് കൂടുകയും ഒരു താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതുതന്നെ ഈ ഗർഭിണികളായ ഭാവം സ്ത്രീകളിൽ അവർക്ക് മോണരോഗം വന്ന് അതിനകത്ത് മോണരോഗം പോലെ, ഐ മീൻ ജിഞ്ചിവൈറ്റിസ് തന്നെ വന്ന് ഒരു ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായാലും, ഒരു പക്ഷേ ഇതിന് 3 ട്രൈമസ്റ്റർ ഘട്ടങ്ങളുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ചും 2-ാമത്തെ ട്രൈമസ്റ്റർ ഘട്ടത്തിലായിരിക്കും അവർക്ക് ഇതൊക്കെ മിക്കവാറും മോണയിൽ നിന്ന് ബ്ലീഡിങ് തുടങ്ങുന്നത്. അത് 3-ാമത്തെ ട്രൈമസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഹോർമോണൊക്കെ തന്നെ പ്രസവത്തിന് ശേഷം ശരിയാവുകയാണെങ്കിൽ 90% കേസുകളിലും പൂർവ്വസ്ഥിതിയിലായി മോണ മാറുകയാണ്. ഇതൊന്നും അല്ലാതെ തന്നെ മോണയിൽ നിന്നും സാധാരണ രീതിയിൽ രക്തം വരുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഏറ്റവും കോമണായിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലെ ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസിനകത്ത് മോണരോഗം, അതായത് ചെറിയൊരു സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ, ചെറുതായിട്ടുള്ളൊരു എന്തെങ്കിലും പല്ല് കുത്തുന്ന ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ, അല്ലെങ്കിൽ നാക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ മോണയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം. അത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയാണ്. രണ്ട്, പെരിഡോണ്ടൈറ്റിസ്. ഇതൊന്നും അല്ലാതെ ചില പോഷകങ്ങളടങ്ങിയ ഭക്ഷണമില്ലാതെയുള്ള ജീവിതം, അതായത് വളരെ കഷ്ടം. അതിൽ വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ ഡി, ബി കോംപ്ലക്സ്, ഈ വിറ്റമിനുകളുടെ അഭാവത്തിലും മോണയിൽ നിന്ന് രക്തം വരാം. വൈറ്റമിൻ സി കുറവായി വരുന്ന സ്കർവി എന്നുള്ളൊരു രോഗത്തിലും നമുക്ക് മോണയിൽ നിന്ന് രക്തം വരുന്നതായി കാണാം. അങ്ങനെ സ്കർവി ഉണ്ടാകുമ്പോൾ സ്കോർബ്യൂട്ടിക് അൾസേഴ്സ് എന്ന പേരിൽ മോണയിൽ ചെറിയ കുഞ്ഞു വ്രണങ്ങൾ വരുന്നതും നമുക്ക് കാണാം. ചില മോണ വളർച്ചകളിലും മോണത്തടിപ്പുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ രക്തജന്യമായ ചില രോഗങ്ങൾ, അതായത് ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനി പർപ്യൂറ, പ്ലേറ്റ്ലെറ്റിന് തകരാറുള്ള ചില പ്രത്യേക അസുഖങ്ങൾ, അങ്ങനെ ഉള്ളതും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് ശരീരത്തിലെ രക്തം കട്ടിപിടിക്കുന്ന 1 മുതൽ 13 വരെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ടൊരു ഫാക്ടറിൻ്റെ അഭാവത്തിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാം. കൂടാതെ ശരീരത്തിലെ ചില പ്രത്യേക ഓർഗൻസ്, അതായത് കരൾ രോഗം വന്നവർക്കും കിഡ്നിയിൽ കരൾ രോഗം വന്നവരിൽ മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുപോലെ ചില അർബുദങ്ങൾ, രക്താർബുദം, അതായത് ലുക്കീമിയ പോലുള്ള കണ്ടീഷനുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബ്ലീഡിങ്ങാണ്, അതായത് മോണയിൽ നിന്ന് രക്തം വരുന്നത് സാധാരണമായ രീതിയിലാണോ, അതല്ല ഏതെങ്കിലും രോഗത്തിനോട് ചേർന്നുള്ള ബ്ലീഡിങ് ആണെങ്കിൽ അവയെ വളരെ

0: യുക്തിയുക്തമായ ചിന്തയോടുകൂടി ഒരു ഡെന്റൽ വിദഗ്ധനെ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സകൾ എടുക്കേണ്ടതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ലളിത, കൊല്ലത്തുനിന്ന്.
1: ആ, റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കണേ, എന്നിട്ട് ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: ഹലോ
0: ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം
2: സാറ്, ഒരു പല്ലിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടാൽ അത് എത്ര വർഷം വരെ നമുക്കത് നീണ്ടിട്ടേക്കാൻ പറ്റും? മറ്റ് മോണയ്ക്കൊന്നും വിഷയങ്ങളില്ല, പല്ലിന് ഒന്നും വിഷയമില്ല, നമ്മൾ മോണയൊക്കെ തൊട്ട് നോക്കും, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ആ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ആ ക്യാപ്പ് ഇട്ടേക്കുന്നത് ദീർഘനാൾ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്.
0: വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പല്ലിന് ക്യാപ്പിടുകയാണ്. ഈ ക്യാപ്പിടുന്ന മെറ്റീരിയൽ, എനിക്ക് തോന്നുന്നത് ക്യാപ്പിടുന്ന മെറ്റീരിയലിൻ്റെ വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റും പൾപ്പെക്ടമി എന്ന് പറയുന്ന റൂട്ട് കനാലിൻ്റെ അതുപോലുള്ളൊരു ചികിത്സയുടെ മേളിൽ അവർക്ക് താൽക്കാലികമായി അവർക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടൊരു ക്രൗൺ, ഒരു ക്യാപ്പിട്ട് കൊടുക്കും. എന്നാൽ വലിയവർക്കാകുമ്പോൾ ചില സെറാമിക് ക്യാപ്പുകളും അതിനോടൊപ്പം ചില ലോഹനിർമ്മിതമായ ഉൾഭാഗങ്ങളുള്ള സങ്കര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാപ്പിട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത തന്നെ സിർക്കോണിയ, പ്യുവർലി സിർക്കോണിയ മാത്രമുള്ള സെറാമിക് ക്രൗണുകൾ, അവയ്ക്ക് ഒരല്പ അംശം പോലും അതിൽ മെറ്റൽ അടങ്ങിയിട്ടില്ല. അത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗണുകളും വളരെ വളരെ മുന്തിയതരം ക്രൗണുകളാണ്. അതപ്പോൾ ഇതിൻ്റെ ഈ ഏത് തരത്തിലുള്ള ക്രൗണുകൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, നമ്മൾ ഈ ക്രൗൺ വെച്ച പല്ലിനെ എങ്ങനെ മാത്രം നമ്മളെങ്ങനെ പരിപാലിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള മോണരോഗമോ അതല്ലെങ്കിൽ ഫർദർ കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെക്കൊണ്ട് പരിചരിക്കാൻ കഴിയുമെങ്കിൽ, മോണാരോഗ്യം കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഈ പറയപ്പെടുന്ന പല്ലിൻ്റെ ക്രൗൺ എങ്ങനെ ചുരുങ്ങിയാലും 20-25 വർഷവും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് നമുക്കത് സേവനം ചെയ്തേക്കാം.
1: ഓക്കെ, വിളിച്ചതിന്
0: താങ്ക് യു.
1: സാർ, നമ്മുടെ വായനാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെ പരിഹരിക്കാമെന്നൊന്ന് പറയാം.
0: മാഡം ഇപ്പം ചോദിച്ചത് ഇതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമാണ്. നമ്മുടെ വികസിത രാജ്യങ്ങളായ പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും വായനാറ്റം എന്ന് പറയുന്ന അതിന് ഹാലിട്ടോസിസ് അഥവാ ഫെറ്റർ ഓറിസ് അല്ലെങ്കിൽ ഓറൽ മാലോഡർ എന്ന പല പേരുകൾ അറിയപ്പെടുന്നു. ഇത് ചില ദമ്പതികൾ തമ്മിൽ വേർപിരിയുന്നതിന്, അതായത് അവരുടെ ഡിവോഴ്സിൽ വരെ കലാശിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. അപ്പം വായനാറ്റത്തിൻ്റെ നമുക്ക് ആദ്യം എന്താണ് കാരണങ്ങളെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. പറയട്ടെ, ഒന്ന്, വായ്ക്കുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സോഴ്സ്, ഉറവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വായനാറ്റം ഒന്ന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്കിൻ്റെയോ കാൽക്കുലസിൻ്റെയോ, അതായത് ടാർട്ടാറിൻ്റെയോ അതിപ്രസരവും വാ വൃത്തിയാക്കാതെ നാക്കിൻ്റെ മേളിൽ വലിയൊരു കോട്ടിങ്ങോടുകൂടി ദിവസങ്ങളോളം കഴിയുന്ന വായ് ശുചിയായി വെക്കാത്ത, നാക്ക് ശുചിയായി വെക്കാത്ത, മോണ നേരവേ സംരക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും വരാം. അതാണ് ഏറ്റവും കോമണായി കാണുന്ന വായുനാറ്റം. എന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ നാസാരന്ധ്രങ്ങളും മൂക്കിലെ പോളിപ്പുകളും തൊണ്ടയിൽ നിന്നും ടോൺസിലിൻ്റെ പഴുപ്പുകൾ, മധ്യകർണത്തിൽ പഴുപ്പ് വരിക, ശ്വാസനാളത്തെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിറ്റൈസിസ്, അതുപോലെ ശ്വാസകോശങ്ങളെ അറയെ ബാധിക്കുന്ന ലങ് ആപ്സിസ്, അതുപോലെ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ലുക്കേമിയ പോലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗിക്ക് ഒരു തരത്തിലും വായ വൃത്തിയാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മോണയിൽ നിന്ന് രക്തം വരാം. ഇതൊന്നും കൂടാതെ തന്നെ ചില കരൾ രോഗങ്ങളിലും വായ്ക്കകത്തുനിന്ന് ദൂഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമണായി കാണുന്നത് വാ വരണ്ടുണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമിയ അഥവാ നിർജ്ജലീകരണത്തിന് വായിന് ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിലൊരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം കണ്ടുവരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക, അതായത് ദ്രവീകരിക്കുമ്പോൾ

0: സൾഫർ കോമ്പൗണ്ടുകൾ പുറത്തേക്ക് വരികയും ഹൈഡ്രജൻ സൾഫൈഡ് അതുപോലെ തന്നെ മെർക്യാപ്റ്റൻ ഈ വിവിധതരത്തിലുള്ള ഓരോന്നിന് ചിലതിന് വളരെയധികം ദ്രവിച്ച് ഐ മീൻ ചീഞ്ഞ മുട്ടയുടെ ഗന്ധവും ചിലതിന് മത്സ്യഗന്ധവും വരാറുണ്ട്. വളരെ ഗുരുതരമായ സിറോസിസ് എന്ന കരൾ രോഗത്തിൻ്റെ അവസാന സ്റ്റേജുകളിൽ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന പേരിൽ ഒരുതരം ചത്ത എലി ചീയുമ്പോഴുള്ള ദുർഗന്ധം വരെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് നസീർ എന്നാണ്.
1: എവിടെ നിന്നാണ്?
2: പോത്തങ്കോട് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടർ സൈമൺ മോറിസൺ നമ്മോട് കൂടെ ഉണ്ട്, സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ നസീർ.
2: ആ, നമസ്കാരം സാർ,
0: സ്വാഗതം.
2: സാറ് രണ്ട് വർഷത്തിന് മുന്നോട്ട് വരും, എന്റെ മേവായില് ഉണ്ണാക്കിന് മുകളിലായിട്ട് ചെറിയ പുള്ളല് പോലെ വരും. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ്?
0: അണ്ണാക്കിന്റെ ഭാഗത്തായിട്ട്, അതായത് മുകളിൽ, മുകൾ താടിയിൽ അണ്ണാക്കിന്റെ ഭാഗത്തായിട്ട് ചേരുന്ന ഭാഗത്ത് ചെറിയ പൊക്കൽ പോലെ വരും അല്ലേ?
2: ആ, അത് തന്നെ. അത് ഈ ചിക്കൻ കറി, സാമ്പാർ കറി അങ്ങനെയൊക്കെയുള്ള കറികൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതങ്ങ് മാറും. പക്ഷെ അത് സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നത്. പിന്നെ താഴ്ഭാഗത്തുള്ള ചുണ്ടിലും ഉണ്ട് അങ്ങനെ.
0: പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾക്ക് ചില പ്രത്യേക കറികളിൽ നിന്നും കറികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു, അതിൽ തന്നെ അതുണ്ട്. അതായത് ശരീരത്തിലെ ത്വക്ക് എങ്ങനെ ചില പുറമേയുള്ള വസ്തുക്കൾ, ഫോറിൻ ബോഡീസിനോട് പ്രതികരിക്കുമോ അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വായ്ക്കുള്ളിലുള്ള സുതാര്യമായ പാട, ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രതികരിക്കും. നമുക്ക് ആ ഭാഗങ്ങളിൽ ചിലപ്പോൾ ഉള്ള ചില സലൈവറി ഗ്ലാൻഡുകൾ, ഇൻട്രാ ഓറൽ മൈനർ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കുള്ളിൽ ഉമിനീര് പുറപ്പെടുവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളും അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള കോശങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പറയപ്പെടുന്ന പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഒരു ഒരു ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു അതിൻ്റെ ഒരു ഒരു ഒരു വർദ്ധിച്ച ഒരു പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് മാത്രം അത് കണ്ടാൽ മതി. അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പരിശോധിപ്പിക്കുകയും യെസ് അതെങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പൊക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കാണിക്കണം. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും താങ്കൾക്ക് മറ്റ് ഒരു അസുഖങ്ങളില്ലെന്ന് തീർച്ചപ്പെടുത്തണം. താങ്കൾക്ക് പുകവലിയുണ്ടോ?
2: പുകവലിയുണ്ട്, മറ്റസുഖങ്ങളുണ്ട്.
0: മറ്റസുഖങ്ങളുണ്ട്. മറ്റസുഖങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ?
2: ബിപി, ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ്.
0: അപ്പം ഇതിനൊക്കെ തന്നെ വിവിധ തലങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള മരുന്നുകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് കണിശമായും പറയാനുള്ളത്, മാസത്തിൽ ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും താങ്കൾ ഒരു വിദഗ്ധ ദന്ത പരിശോധന കൂടി ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിലും ഗവൺമെൻറ് അധീനതയിലുള്ള നമ്മുടെ വലിയ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നേരത്തെ പുകവലിയെക്കുറിച്ച് തിരക്കിയായിരുന്നല്ലോ ഒരു ശ്രോതാവിനോട്. അപ്പോൾ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എങ്ങനെയാണ് മോണകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാമോ?
0: നമ്മുടെ പുകവലിയെന്ന് പറയുമ്പോൾ പുക, ബീഡി, സിഗരറ്റ്, ചുരുട്ട്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഹുക്ക, പൈപ്പ് വലി, അങ്ങനെ വിവിധ തരത്തിൽ ഈ പുകയിലെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചും അതിനെ സംസ്കരിച്ചെടുത്തും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. ഈ പുക വരുമ്പോൾ പുകയിലയിൽ തന്നെ അത് കത്തി അമരുമ്പോൾ ഏതാണ്ട് 600-ൽ പരം പോയിസണസ് ആയിട്ടുള്ള, അതും ക്യാൻസർ പുറപ്പെടുവിക്കാനുള്ള ചാൻസുകളുള്ള കാർസിനോജൻസ് പുറപ്പെടുവിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ പുകവലിക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ

0: കാലഘട്ടം പോലും കഴിഞ്ഞിരിക്കും. അപ്പോൾ അതൊന്ന്. ഇതൊന്നും കൂടാതെ തന്നെ പുക വലിക്കാരിലും പുക ചവയ്ക്കുന്നവരിലും ഇതിനോട് അടക്കയോടും ചുണ്ണാമ്പും വെറ്റലയും ചേർത്തുള്ള ചവയ്ക്കുന്നതിനകത്തും നമുക്ക് എന്തൊക്കെയാണ്? ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന, പുകവലിക്കാരിൽ കൂടുതലായും ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു രോഗവും, പുകയിലെയും അടക്കയും ചേർത്ത് ചവയ്ക്കുന്നവർക്ക് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗവും, അതുപോലുള്ള ഈ ഏതാണ്ട് വായിൽ നിന്നും പുറപ്പെടുന്ന വദനാർബുദത്തിൻ്റെ മുന്നോടിയായി വരുന്ന പല അസുഖങ്ങളും ഇതിൽ നിന്നും വരാം.
1: സാർ, നമുക്ക് അടുത്തൊരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, നമസ്കാരം, ആരാണ്?
2: മാഡം, ഞാൻ ഇത് അർക്കന്നൂരിൽ നിന്ന് ശ്രീകല
1: സംസാരിച്ചു.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം ശ്രീകല.
2: എനിക്ക് മോണവീക്കവും മോണപ്പരിപ്പാ ഡോക്ടറെ. അത് ആശുപത്രി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർ പ്രമേഹം ഉണ്ടോന്ന് ചോദിക്കും, അതുകൊണ്ടാന്ന് പറയും. അവര് അല്ലാതെ ഒരു പരിശോധനയിലൂടെ അങ്ങനെ ഒന്നും പറയാറില്ല. അപ്പൊ വേദനയ്ക്കുള്ള ഗുളിക എന്തെങ്കിലും തന്നെ വിടത്തേയുള്ളു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എപ്പോഴും ഈ തരിപ്പ് മോണക്ക് ഇങ്ങനെ വീക്കം ഉണ്ടാവുന്നതെന്ന്
0: പറയാറില്ല. ശ്രീകല അല്ലേ?
2: ശ്രീകല.
0: സ്ത്രീകളേക്ക് ഈ മോണ തടിപ്പ്, മോണ തരിപ്പുണ്ട്, അതിനോടൊപ്പം തന്നെ മോണ വീക്കമുണ്ട് അല്ലേ? ഈ രണ്ട് കാര്യങ്ങളല്ലേ?
2: വീക്കമുണ്ട്.
0: അവർ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിപ്പോൾ താങ്കൾക്ക് എത്ര വയസ്സുണ്ട്?
2: 54 വയസ്സ്.
0: 54 വയസ്സുള്ള ഒരു സ്ത്രീ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഡയബറ്റീസ് കൂടി ഉണ്ടോ എന്നൊരു ചോദ്യം അവർ എല്ലാ ഡോക്ടർമാരും ചോദിക്കും. കാര്യം ഈ ഡയബറ്റീസും ഈ പറയപ്പെടുന്ന മോണരോഗമായിട്ട് വളരെയധികം അഭേദ്യമായൊരു ബന്ധമുണ്ട്.
2: യെസ്,
0: അത് താങ്കൾ പറഞ്ഞതൊരു പോയിന്റാണ്. എന്ത് തരം, നമ്മൾ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ചില സൈൻസ് ഉണ്ട്. അത് മാത്രമല്ല, പേഷ്യൻ്റ് പറയുന്നത് അവരുടെ സിംറ്റംസ് ആണ്. ഈ രണ്ട് സംഭവങ്ങളും കൂടെ സമ്മേളിച്ച് നമ്മുടെ ക്ലിനിഷ്യൻ നോക്കുന്ന ഡോക്ടറിൻ്റെ കണ്ണിൽ മാത്രമല്ല, നമുക്ക് പരിശോധിക്കാനുള്ള മൗത്ത് മിററും പ്രോബും മറ്റുള്ള ഉപയോഗം നമുക്ക് ഉപകരണങ്ങളും ഉണ്ട്. അവ ഉപയോഗിച്ച് താങ്കളുടെ മോണത്തടിപ്പിന് അത് പോക്കറ്റാണോ, അതല്ല ആ തടിപ്പ് ഏതെങ്കിലും മാംസ വളർച്ചയാണോ, ഈ മോണത്തടിപ്പിൽ നിന്നും രക്തം വരുന്നുണ്ടോ, അതല്ലാതെ തന്നെ ദുഷിച്ച ഗന്ധമുണ്ടോ, ഭക്ഷണങ്ങൾ കയറിയിരുന്നത് കൊണ്ട് താൽക്കാലികമായി ഉണ്ടായ ഒരു ചെറിയൊരു ഒരു സ്യൂഡോ പോക്കറ്റ് മാത്രമാണോ, അങ്ങനെ എന്ത് തരത്തിലുള്ള മോണ വീക്കമാണെന്ന് അത് കണ്ടെത്തണം. അത് ഏതൊരു ഡെൻ്റൽ സർജൻ്റെയും ശരിക്കും അവരുടെ കടമ തന്നെയാണ്. താങ്കളുടെ സ്ഥലം ഏത് ഭാഗമാണെന്നാണ് പറഞ്ഞത്? അല്ല, അത് മേലെ മോണയിലാണ് ചോദിക്കുന്നത്. താങ്കളുടെ സ്ഥലം എവിടാണ്
1: താമസിക്കുന്നത്?
0: അർക്കന്നൂർ എന്ന് പറയുമ്പോഴേക്കും അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വലിയ ആശുപത്രി ഏതാണ്? അഞ്ചൽ അല്ലാതെ, അഞ്ചൽ അല്ലാതെ ഗവൺമെന്റ് ആശുപത്രി ഏതുണ്ട്? പുനലൂരുണ്ട്. പുനലൂർ ഒരു വളരെ നല്ല ആശുപത്രിയാണ്. അവിടെ താങ്കൾക്കൊന്ന് കാണിക്കാമെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഗവൺമെന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള മോണയുടെ തടിപ്പ് മേൽവായിൽ ഇത്രത്തോളമാണെന്നും അത് ഏത് തരത്തിലുള്ളതാണെന്നും നമുക്കൊന്നാമത് രോഗനിർണയം രോഗത്തിനെ ചികിത്സിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് റിക്കറൻ്റ് ആയിട്ട് തന്നെ തരിപ്പ് വരുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, താൽക്കാലികമായിട്ടുള്ള രീതിയിൽ ആശ്വാസത്തിന് മാത്രം താങ്കൾക്ക് തരിപ്പ് കുറയുന്നതിന് ആവശ്യമായിട്ടുള്ള ചില പ്രത്യേക മരുന്നടങ്ങിയ ചില സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന ചില പ്രത്യേക പേസ്റ്റുകൾ ഉപയോഗിക്കാം. എങ്കിലും ഒരു കൃത്യമായ ഒരു രോഗനിർണയം നടത്തുന്നതിന് ഒന്നുകിൽ ഈ പറഞ്ഞ അടുത്തുള്ള പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിലോ അതല്ലെങ്കിൽ ഒരു പെരിയോഡോണ്ടിസ്റ്റ് മോണയുടെ വിദഗ്ധനെയോ കണ്ട് ചികിത്സ എടുക്കുന്നത് നന്നായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന്
2: താങ്ക്
0: യു.
1: സാർ, ഈ ഫ്ലോസിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അപ്പോൾ അത് മോണകളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് സാറ് പറഞ്ഞു. അത് ദിവസവും ചെയ്യണോ? പിന്നെ ഒരു സംശയം കൂടെ ഉള്ളത്, ചില ആൾക്കാർ എന്ത് ഫുഡ് കഴിച്ചാലും കൂർത്ത വസ്തുക്കൾ ഇട്ടിട്ട് പല്ലിൻ്റെ ഇട ഇങ്ങനെ കുത്തുന്നുണ്ട്, കുത്തി കുത്തി അതിൽ നിന്ന് രക്തം വരെ വരുന്നത് പ്രവണതയും കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്

0: പല്ലിൻ്റെ ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുമോ? ഇപ്പോൾ ഫ്ലോസിങ് എത്ര തവണ ചെയ്യണം, അതുപോലെ ഈ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതും എത്രത്തോളം ദോഷകരമാണ്?
1: നമ്മൾ ജനിച്ച് 6 മാസം മുതൽ 2.5 വരെ നമ്മുടെ വായിൽ പാൽപ്പല്ലുകൾ വരും, ക്ഷീരദന്തങ്ങൾ. അതിനുശേഷം നമുക്ക് ക്രമേണ നമുക്ക് 6 വയസ്സ് മുതൽ നമുക്ക് ആദ്യത്തെ ഇൻസൈസർ പല്ലും ഉളിപ്പല്ലും അണപ്പല്ലും ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ കുഞ്ഞുങ്ങൾ, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ മോണയുടെയും ഈ പറയപ്പെടുന്ന ഭക്ഷണ സാംശങ്ങൾ മറ്റും കയറിയിരിക്കുന്നത് ഒരു ചെറിയ പ്രയാസമുണ്ടാകുന്ന ഒരു സമ്മിശ്ര ദന്താവസ്ഥ, ഒരു മിക്സഡ് ഡെൻഡിഷൻ സ്റ്റേജിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോബ്ലം ആയിരിക്കും, അതത് വന്ന് അത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെറിയ രീതിയിൽ ഫ്ലോസിങ് ഒരു നേരം മാത്രം, അതും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എവിടെയെങ്കിലും ഫുഡ് ലോഡ്ജിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദന്ത പരിശോധന കാണിക്കുകയും നമുക്ക് അതിൻ്റെ കറക്റ്റ് ചികിത്സ എടുക്കുകയും ചെയ്യാം. പക്ഷേ മനുഷ്യരായ നമുക്കെല്ലാം വയസ്സേറുന്തോറും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വന്നുപെടുന്നുണ്ട്. മോണയുടെ ഇടയിലുള്ള പെരിയോഡോണ്ടൽ സ്പേസ്, പല്ലുകൾക്കിടയിലുള്ള ഇൻ്റർഡെൻ്റൽ സ്പേസ്, അതുപോലുള്ള സ്ഥലങ്ങളിൽ മോണയുടെ ഇടയിലുള്ള വിടവിലൂടെയും ഈ ആഹാര സാധനങ്ങളും നാരുകളും മാംസ്യ മത്സ്യാദികൾ അതേ അവശിഷ്ടങ്ങളും ഇമ്പിഞ്ച് ചെയ്ത്, അതായത് ഇടിച്ച് കയറാറുണ്ട് ചവയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഫുഡ് ഇമ്പിഞ്ച്മെൻറ്റ്, ഫുഡ് ലോഡ്ജിങ്, ഫുഡ് ഇമ്പാക്ഷൻ, ഇത് മൂന്നും വ്യത്യസ്ത രീതിയിലുള്ള ആഹാരത്തിൻ്റെ വന്ന് തറയ്ക്കുന്ന, ശക്തിയായി വന്ന് തറഞ്ഞു കയറുന്ന ചില രീതികളാണ്. ഇവ സാധാരണ രീതിയിലുള്ള ടൂത്ത് ബ്രഷും അതിനോടൊപ്പമുള്ള നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദിവസം 2 നേരം നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും, അത് 45 ഡിഗ്രി ആംഗുലേഷനിൽ തന്നെ നാരുകളെ പല്ലിൻ്റെ ക്രൗണിന് ചേർത്ത് പിടിച്ചിട്ട് തേക്കുകയും അതിനോടൊപ്പം രാത്രിയിൽ മാത്രം 1 നേരം ഡെൻ്റൽ ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും.
0: അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: ഗുഡ്
1: മോർണിംഗ്
0: ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഹരിപ്പാട് നിന്ന് മായയാണ്.
0: സംസാരിച്ചോ.
2: എനിക്ക് 74 ഇയേഴ്സ് ആണ്. എനിക്ക് 2003 പിന്നെ ഒരു ഇത് ഒരു സമോസ കഴിച്ചപ്പോഴത്തേക്ക് അതിലൊരു കല്ലുണ്ടായിരുന്നു, അത് കടിച്ചിട്ട് പല്ലിന്റെ ഒരു ഭാഗം അടന്നു പോയി. താഴത്തെ പല്ലിന്റെ അമ്മോണയുടെ രണ്ടാമത്തെ പല്ല്, രണ്ടാമത്തെ മൂന്നാമത്തെ പല്ല്, അതിന്റെ കുറച്ച് ഭാഗം അടന്നുപോയി. എന്നിട്ട് പിന്നെ ഈ പുളിപ്പും അത് ഇതൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ടും ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കാണിച്ചത്. അപ്പോഴത്തേക്ക് ഡോക്ടർ പറയാം, അപ്പൊ മുകളിലത്തെ പല്ലിനും കേടുണ്ടെന്ന് പറഞ്ഞ്, രണ്ടാമത്തെ പല്ലിന് അണപ്പല്ലിന് കേടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് എടുക്കണമെന്ന് പറഞ്ഞ്, പിന്നെ അത് ഒരു ചെറിയൊരു പൊട്ട് പോലെ ഒരു കറുപ്പ് പാടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അപ്പൊ ഇടത് പിന്നെ ഇതിന്റെ മോണയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ പല്ലാണ് കുറച്ച് അടന്നു പോയത്. അപ്പൊ അതിന് ആദ്യം പിന്നെ ഇത് അടച്ചായിരുന്നു, പിന്നെ പോയിട്ട് പിന്നെ അടച്ചൊന്നുമില്ല. ഇപ്പൊ ഒരു ചെറിയ കളർ വ്യത്യാസം തോന്നുന്നുണ്ട് അതിന്. അപ്പൊ അന്ന് മുതൽ വലതുവശത്തെ ഇത് വെച്ചാണ് ചവയ്ക്കുന്നത് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നത്.
1: ഇത് ഇത് ഭാഗികമായിട്ട് അടന്നു പോയി എന്ന് പറയുന്നത് താഴത്താണെ അണപ്പല്ലാണോ അതോ മുൻവരിയിൽ നിന്ന് മൂന്നാമത്തെയാണോ?
2: മൂന്നാമത്തെ അണപ്പൽ, മോളിൽ നിന്ന് താഴത്ത് മൂന്നാമത്തെ അണപ്പൽ താഴത്തെ ഇതില, അതിലായിരുന്നു കുറച്ച് അടന്നു പോയത് ഒരല്പം. മറ്റതിന് കുഴപ്പമൊന്നും ഇല്ലാതെ, പക്ഷെ ഡോക്ടർ പറഞ്ഞ് അതിനൊരു ചെറിയ പൊട്ടുപോലെ ഒരു കറുത്ത പാടുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ അതും എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു. അതിനുമുമ്പ് എനിക്ക് പല്ലൊന്നും അങ്ങനെ എടുപ്പിച്ചിട്ടില്ല.
1: പിന്നെ ഇപ്പോൾ ഈ അടന്ന് കുറച്ച് ഭാഗികമായി അടന്നു പോയ പല്ലിന്റെ പല്ലുകൊണ്ട് തന്നെയാണോ ആ സൈഡ് ചവയ്ക്കുന്നത് ഇപ്പോഴും?
2: എന്തോ അല്ല, ആ വർഷം ഇടതുവശം കൊണ്ട് ഇപ്പൊ ചവയ്ക്കാറേയില്ല.
1: അപ്പം ആ ഇടതുവശത്തെ ആ പല്ലിന് ഒന്ന് കാണിക്കുന്നത്, ഏതെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധന ആ പല്ലിനെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. അതിന് പല്ലിന് നിറഭേദമോ അല്ലെങ്കിൽ പുളിപ്പോ ചെറിയ വേദനയോ എങ്ങാനോ ഉണ്ടെങ്കിൽ പല്ലിൻ്റെ ഈ പറയപ്പെടുന്ന അടന്നുപോയ ഭാഗം ഇനാമലാണോ ഡെൻറ്റീനാണോ, അതല്ല ഇനാമലും ഡെൻറ്റീനും കഴിഞ്ഞ് ഡെൻ്റൽ പൾപ്പിലേക്ക് തന്നെ രോഗം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിലവാരമനുസരിച്ചുള്ള ചികിത്സ എടുക്കുന്നത് ഉത്തമമായിരിക്കും.
2: ഡോക്ടർ ഒന്ന് പറയട്ടെ, വലതുവശത്ത് എനിക്ക് പിന്നെ മുകളിലത്തെ പല്ലിനൊരു ചെറിയൊരു ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നാറുണ്ട്. വേദനയും പുളിപ്പൊന്നല്ല, എന്തോ പോലെ എനിക്ക് തോന്നി. ഇടതുവശത്തിന് പക്ഷെ പ്രശ്നമില്ല, വലതുവശമായിട്ട്. അവിടെ പല്ല് പോയതൊന്നുമല്ല.
1: ഇത് ഇന്നൊരു നമ്മുടെ ഒരു ഗം ഹെൽത്ത് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മളെ പല്ലുകൾക്ക് ചുറ്റുമുള്ള ആവരണ കലകൾ, നമ്മുടെ മോണ, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തായാലും അടുത്തുള്ള ഏറ്റവും നല്ല ഒരു ദന്ത ചികിത്സകനെ സമീപിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ്, അതായത് ഒരു സ്കെയിലിങ് താങ്കൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ആദ്യം അത് ചെയ്യുക എന്ന് പറയുന്നത് പല്ലുകൾക്ക് ഒരു പല്ലിനല്ല, പല്ലിന് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലുള്ള കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാക്കും കാൽക്കുലസും മറ്റുള്ള വേണ്ടാത്ത വസ്തുക്കളും ഇന്ന് നിർമ്മാർജ്ജനം ചെയ്ത് വളരെ വ്യക്തി ശുചിത്വമുള്ള ഒരു വാ മെയിൻറ്റെയിൻ ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ.
2: ഈ ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പിന്നെ ഒരു പിന്നെ ഇവിടെ ക്ലിനിക്കിൽ പോയി ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തായിരുന്നു പല്ല്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പല്ല് എടുത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ വിടവ് കാണുന്നുണ്ട്. ക്ലീനിങ് ഇതിനു മുൻപ് ചെയ്തിട്ടില്ലാത്ത കാരണം ഈ പിന്നെ മുകളിലത്തെ വശത്ത് ഭയങ്കര നീറ്റൽ പോലൊക്കെ തോന്നിയായിരുന്നു, എന്തോ ഒരു ഭയങ്കര വെപ്രാളമൊക്കെ തോന്നി. അപ്പൊ ഈ പല്ലില്ലാത്തതിനാണ് പിന്നീടാണ് അറിഞ്ഞത് ആ വശത്ത്.
1: പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ചെറിയ, അതായത് പല്ലിലെ കാൽക്കുലസ്, അതായത് ഈ ടാർട്ടാറ് പ്ലാക്കൊക്കെ പോയി കഴിയുമ്പോൾ പല്ലിൻ്റെ ഇടയിലെ സ്വാഭാവികമായി ചില വിടവ് വന്ന് എന്ന് നമുക്കൊരു സംശയം വന്നേക്കാം. കാലക്രമേണ അത് ഏകദേശം അത് കഴിഞ്ഞ് സുഖമാകുമ്പോൾ മിക്കവാറും നാം അതുമായിട്ട് പൊരുത്തപ്പെടാറാണ് പതിവ്. എങ്കിലും 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും പല്ല് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഒരു ഡോക്ടറിനെ സമീപിച്ച് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടും ഉത്തമം തന്നെ.
0: നന്ദി സാർ. ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്ന പ്രവണത ആൾക്കാർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മോണയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുമോ, അത് നല്ലതാണോ ചീത്തയാണോ?
1: നമ്മുടെ ഗൃഹവൈദ്യങ്ങളിൽപ്പെട്ട ഏറ്റവും എവിടെയും ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഇതാണ് ഉപ്പുവെള്ളം. ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഒന്ന്, അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് അണുനശീകരണ ആ ഒരു ഇത് പ്രക്രിയയാണ് ഈ ഉപ്പുവെള്ളം വായിൽ കൊള്ളുമ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രാക്ടീസിൽ വായിൽ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളോ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ പല്ലെടുക്കുന്നതുമായിട്ടോ മോണയിൽ സർജറി ചെയ്തതുമായിട്ടോ ഒരു ചെറിയ സർജിക്കലായിട്ടുള്ള ഒരു മുറിവ് അടഞ്ഞു വരാൻ താമസം വരികയാണെങ്കിലോ ചെറിയ ചൂടുവെള്ളം വായിൽ 2-3 മിനിറ്റ് നന്നായി നിർത്തി ഗാർഗിൾ ചെയ്ത് കളയുന്നത്, തൊണ്ട വരെ ഗാർഗിൾ ചെയ്ത് കളയുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറുകിയ ഉപ്പ് രസം ഉപയോഗിച്ച് വാ കഴുകുമ്പോൾ അവർ ഏതെങ്കിലും വളരെയധികം രക്താതി സമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുകയും അതനുസരിച്ചുള്ള ഹൃദ്രോഗികളാണെങ്കിൽ മാത്രം ഉപ്പിൻ്റെ അളവ് ലേശം കുറച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.
0: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം ഡോക്ടർ. നമസ്കാരം.
1: നമസ്കാരം.
0: പേരും സ്ഥലവും പറയാം.
3: എന്റെ പേര് ബാലസുബ്രഹ്മണ്യം, ഞാൻ കല്ലിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: നമ്മുടെ പരിപാടിയിലെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിച്ചു.
3: പെട്ടെന്ന് സംസാരിച്ചോളാം. ആ, എനിക്ക് 1 മാസത്തിന് മുമ്പ് വായിക്കത്ത് ചായ കുടിക്കുമ്പോഴത്തെ തുടങ്ങിയ പുളിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീടിന് അടുത്തുള്ള ഒരു സർക്കാർ താലൂക്ക് ആശുപത്രി കൊണ്ട് കാണിച്ചു. കാണിച്ചിട്ട് അവര് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, എടുത്തിട്ട് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് കൺസൾട്ടിക്കുണ്ട്. അത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ചെറിയ നെഞ്ചിടി പോകുന്നു കോവിഡിന് ശേഷം. അപ്പൊ അത് എക്കോ ഫോൺ കോർ 1.2 എന്ന ഒരു ഗുളിയെ കഴിക്കുന്നുണ്ട്. പിന്നെ പെൻസാട്ടൻ 20 പ്രശ്നം കഴിക്കുന്നുണ്ട്. പിന്നെ എക്കോസ് A1 50 എന്നുള്ളത് ഈ സ്ട്രോക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്. അത് ഗുരുതരമൊന്നും ആയില്ല, അതിന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോ ആ താലൂക്ക് ആശുപത്രി ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ വേറെ ജില്ലാ ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ന്യൂറോ ഫിസിഷ്യന്റെയും കാർഡിയോളജിസ്റ്റ് കൺസൾട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ജില്ലാ ആശുപത്രി പോയി. എങ്ങനെ സംസാരിച്ചപ്പോ ആ ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഇരുന്നപ്പോ ആ ഡോക്ടർ പറഞ്ഞ വാക്ക് മാറി, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടായി അവിടെ വെച്ച്. അവസാനം എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് ഷോക്ക് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് FTO ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ TPTS എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക്

0: പ്രാവശ്യത്തിൽ ആദ്യം പറഞ്ഞ് എന്നോട് 200 താഴെ വന്ന വരാനാണ് പറഞ്ഞത്. 200 താഴെ വന്ന് വരാൻ ചെന്നപ്പോഴാണ് ഈ സംസാരം ആയതുകൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞത് അത് നിങ്ങൾക്ക് SPS വേണം, PPPS വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ചെന്ന് SPS PPS എടുത്തു. SPS എനിക്ക് 111 റേഞ്ച് എന്ന് പറയുന്നത് 74 106, PPPS എന്ന് പറഞ്ഞത് എനിക്ക് 199. ഞാൻ നാളെ അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ എനിക്ക് പല്ലെടുക്കും, എക്സ്ട്രാക്ട് ചെയ്യുമോ?
1: ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾ ഗുരുതരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ, അതായത് ഹൃദയ സംബന്ധമായും അധികരിച്ച രക്താതി സമ്മർദ്ദത്തിനും ബാക്കിയുള്ള രോഗങ്ങൾക്കും തമ്മിൽ ഒരുപാട് ഗുളികകൾ മരുന്ന് കഴിക്കുന്നൊരു വ്യക്തിയാണ്. താങ്കൾ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ എളുപ്പമാർഗം പറഞ്ഞു. താങ്കളുടെ സ്ഥലം, എക്സാക്ട് സ്ഥലം ഒന്ന് പറയുമോ? ഞാനിപ്പം അതിന് മറുപടി പറഞ്ഞു തരാം.
0: കല്ലിയൂർ
1: തിരുവനന്തപുരം ജില്ലയാണോ?
0: തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ പഞ്ചായത്ത്.
1: ശരി, താങ്കളുടെ കയ്യിലുള്ള എല്ലാ റെക്കോർഡ്സും എടുത്തുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് ഡെന്റൽ കോളേജിൻ്റെ ഓറൽ സർജറി വിഭാഗം അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നോക്കി ചിലപ്പോൾ അവർ ചിലപ്പോൾ താങ്കൾക്ക് ഒരു നേരമല്ല ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഗുളി എന്തെങ്കിലും മരുന്നുകൾ തരികയും അടുത്ത പ്രാവശ്യം എല്ലാവിധ മുൻകരുതലോടും കൂടി താങ്കളുടെ പല്ലെടുക്കുന്നതുമായിരിക്കും.
0: സാറേ, ഞാൻ ഇതിനുമ്പ് പല്ല അവർ എടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞത് അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ഒരിക്കൽ പറഞ്ഞത്, അവിടുത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത് നിങ്ങൾക്ക് താലൂക്ക് ആശുപത്രിയിൽ എടുക്കാം. താലൂക്ക് ആശുപത്രിയിലെ സർജൻ പറയുന്നത് അത് ഡെന്റൽ കോളേജിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ പേഷ്യന്റിന് എന്നെ അങ്ങോട്ടും കൂടെ അടിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ അവസരം എന്റെ അടുത്ത് ഒന്ന് കേട്ട എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിപ്പോഴും ജില്ലാ ആശുപത്രിയിൽ പല്ലെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കറിയേണ്ടത് FPS ഇന്നലത്തെ FPS 111 റിസൾട്ട്, PPPS 199. ഇപ്പൊ ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് പോയിട്ട് അവര് ഡേറ്റ് തരും, എനിക്ക് അവരെടുക്കും. അല്ല പറയും ഇനി മറ്റേ ഡോർബൽ എന്ന് പറയുമ്പോ 80/40 വരണമെന്ന് പറയുമോ? എനിക്ക് അതാണ് അറിയേണ്ടത്. PPPS 80/140 വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അതാണ് എനിക്കറിയേണ്ടത്. ഞാനിപ്പോ റിസൾട്ട് കിട്ടി എനിക്ക്
2: തോന്നുന്നു. അപ്പോ ഡെന്റൽ കോളേജിൽ പോയിട്ട് ഈ പേഷ്യന്റിന്
1: ചികിത്സ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ച് നല്ല അനുഭവപ്രാപ്തിയുള്ള ഒരു ഓറൽ സർജൻ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ ഇത്രയിട്ട് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചെയ്യാം. എല്ലാവിധ മുൻകരുതലും വേണമെന്ന് മാത്രം.
2: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം പൊതുവിൽ പറയുകയാണെങ്കിൽ ദന്താരോഗ്യം കാത്തു സൂക്ഷിക്കാനും മോണരോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ഉള്ളത്?
1: നമ്മൾ ഈ മിക്കവാറും ഉള്ള ദന്തരോഗങ്ങളെയും മറ്റുള്ള ദന്ത പ്രശ്നങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാവുക, അറിവ് നേടുക. അതുപോലെ ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ദിവസേനയുള്ള 2 നേരമുള്ള ടൂത്ത് ബ്രഷ്, ഐ മീൻ ബ്രഷിംഗ്, ബ്രഷ് കൊണ്ടുള്ള വൃത്തിയാക്കലും ഫ്ലോസിങ്ങും ചെയ്യുക. 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധനയെ കണ്ടിട്ട് നിങ്ങൾ സ്കെയിലിംഗ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഈ ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായും 3 മാസത്തിലൊരിക്കൽ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം, വരാതെ നോക്കുക. ഈ എപ്പോഴും നോക്കുമ്പോൾ പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ചികിത്സയിലൂടെ പോയി ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നല്ല പല്ലുകളുമായി ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാൻ കഴിയും.
2: അപ്പോൾ മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനായി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.

മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല.

അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.

0: രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
2: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പോ ഇതേ
0: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495655321. ആകാശവാണി ഇപ്പോൾ സമയം 12:00. ചലച്ചിത്ര ഗാനങ്ങൾ

0: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കണ്ണകി.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
1: വല്ലതും ബാക്കിയുണ്ടോ?
3: ആ,
1: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
3: വേണ്ട,
1: കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി
3: വേണ്ട,
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
3: അടിപൊളി,
1: എന്നാ വേഗം വിട്ടോ.
4: ആർബിഐ പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ മാധുരി പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി കല്ലറ ഗോപൻ പാടിയ ഗാനം. ഗാനരചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റോബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി രഘുനാഥ് പല്ലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.
1: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
2: വേണ്ട,
1: ആദ്യം സേവിങ്സ്,
2: ആദ്യം ജിമിക്കി.
1: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
2: എന്നാലും ആ ജിമിക്കി
1: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: അടുത്ത ഗാനം ഉത്തരം എന്ന ചിത്രത്തിനുവേണ്ടി അരുന്ധതി പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

ആകാശവാണി. ഇപ്പോൾ ദുർഗാരാജു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം കാട്ടാക്കട പ്രേംകുമാർ. ആദ്യം മടവൂർ സുരേന്ദ്രൻ എഴുതിയ ഗാനം സ്നേഹവാഹിനി ഉള്ളിൽ നിറയും എന്ന് തുടങ്ങുന്നു.

0: സലീംകുമാർ പട്ടണക്കാട്, മടവൂർ സുരേന്ദ്രൻ എന്നിവർ വരികളെഴുതി, കാട്ടാക്കട പ്രേംകുമാർ ഈണം നൽകി, ദുർഗാരേജു പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധി. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും.

0: വേനൽമഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ 144 എം എൽ എമാർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അതേസമയം 22 എം എൽ എമാർ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AINRC നേതാവ് മല്ലാടി കൃഷ്ണറാവു, BJPയിലെ എ നമശിവായം എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം വിളിച്ചു ചേർത്തു. പാണക്കാട്ടെ യോഗത്തിൽ ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായേക്കും. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ റഗ്ബി ടീമിൽ ഇടം നേടുന്ന ആദ്യ കേരള വനിതാ കായിക താരമായി മാറിയിരിക്കുകയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ KP ആതിര. തൃശൂർ റഗ്ബി അസോസിയേഷന് കീഴിൽ പരിശീലിക്കുന്ന ആതിര ഉസ്ബക്കിസ്ഥാനിലെ താഷ്കെന്റിൽ നടക്കുന്ന കാസ സെവൻസ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിലാണ് ഉൾപ്പെട്ടത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ബാസ്കറ്റ്ബോളിൽ പരിശീലനം നേടാനാണ് ആതിര തൃശൂർ വിമല കോളേജിൽ എത്തുന്നത്. ഇവിടെ നിന്നാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച റഗ്ബിയിലേക്കുള്ള വഴി തുറക്കുന്നത്. കോളേജിനായി കാലിക്കറ്റ് സർവകലാശാല ഗെയിംസിൽ സ്വർണം നേടിയ ആതിര പിന്നീട് ദേശീയ സർവകലാശാല മീറ്റിൽ ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരളത്തിനായി കളത്തിലിറങ്ങി. മാസ്റ്റേഴ്സ് ടൂർണമെന്റിനായി പുറത്തെടുത്ത പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത്. നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ വിദേശ കോച്ച് പോളിന് കീഴിലാണ് ആതിര പരിശീലനം നടത്തുന്നത്. 14 താഷ്കണ്ടിലേക്ക് തിരിക്കും. 16-ഉം 17-ഉമാണ് മത്സരം.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തര സന്ദർശനങ്ങൾക്കുള്ള ഔദ്യോഗിക വാഹന വ്യൂഹത്തിന്റെ വലിപ്പം ഗണ്യമായി കുറച്ചു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെയാണ് മാറ്റം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പരിസ്ഥിതി സൌഹൃദ ബദലുകൾ സ്വീകരിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MLA തുടങ്ങിയവരും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനിടെ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി US പ്രസിഡന്റ് ടെലിഫോൺ സംഭാഷണം നടത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 197 പോയിന്റ് ഉയർന്ന് 74,756-ലും നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 23,461-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. സ്വർണ്ണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വർദ്ധിപ്പിച്ച ഇറക്കുമതി തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബിയട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും

0: മുന്നറിയിപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴയെ തുടർന്ന് വൻ നാശനഷ്ടം. എന്നാൽ ഇന്നലെ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ചു. കൊല്ലം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ശാസ്താംകോട്ട മുതുവിലാക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊട്ടാരക്കരയിൽ പരസ്യബോർഡ് ഹൈ വോൾട്ടേജ് ലൈനിലേക്ക് വീണ് പുലമണ്ണിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കരുനാഗപ്പള്ളിയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി. ചിറ്റുമൂല നഴ്സറിമുക്കിൽ മരം വീണ് പുതിയകാവ് ചക്കുവള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുളത്തൂപ്പുഴയിൽ കനത്ത മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ മരക്കൊപ്പൊടിഞ്ഞ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വീണു. പത്തനാപുരം കുന്നിക്കോട് കോട്ടവട്ടത്ത് ഇടിമിന്നലേറ്റ് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. മഴയും ശക്തമായ കാറ്റും പലയിടത്തും വ്യാപകമായ കൃഷിനാശത്തിനും ഇടയാക്കിയിട്ടുണ്ട്.
0: മങ്കരയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുൻ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആകാശവാണി 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാർ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. ആകാശവാണി 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിച്ചു. കവി PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കൊല്ലം ചാത്തന്നൂരിൽ MDMA കടത്ത് പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിന് നേരെ കാറിടിച്ചു കയറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ഡാൻസപ്പ് സംഘം സാഹസികമായി പിടികൂടിയ കാരങ്കോട് സ്വദേശി സനോജിൽ നിന്നും 10 MDMA കണ്ടെടുത്തു. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപോത്ത് ചത്തു. മുത്താച്ചി കുനിയിൽ ബൈജുഷ് ബാബുവിന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. വനപാലക സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മുലായം സിംഗ് യാദവിന്റെ മകനും സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവിന്റെ സഹോദരനുമായ പ്രതീക് യാദവ് അന്തരിച്ചു. 38 വയസ്സായിരുന്നു. BJP നേതാവും ഉത്തർപ്രദേശ് വനിതാ കമ്മീഷൻ ഉപാധ്യക്ഷയുമായ അപർണ ബിഷ്ത് യാദവാണ് ഭാര്യ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജ്ജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി BJP നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനോപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണവിലയിൽ വൻകുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റും തുടരും. വേനൽ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ആത്മഹത്യകളുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് 2018 മുതൽ 2025 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 18 മുതൽ 21% സൂയിസൈഡ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഇന്ത്യയിലും കേരളത്തിലും ഈ കണക്കുകൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ കണക്കുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സൂയിസൈഡുകളെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ഓരോ വ്യക്തിയുടെയും മാനസിക ആരോഗ്യ നിലവാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിൽ നടക്കുന്ന കുഴപ്പങ്ങൾ പലപ്പോഴും പുറത്താകാതെ തന്നെ ഒരാളെ ആത്മഹത്യ എന്ന അത്യന്തം ദാരുണമായൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ അതിന്

മുമ്പ് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. മനസ്സ് തുറക്കുക, സഹായം തേടുക, സഹജീവികളുടെ കൈപിടിക്കുക എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഓരോ ജീവനും ഒരു നിലാവാണ്. അത് കെടുത്താൻ ആർക്കും അവകാശമില്ല. മനസ്സിന്റെ രോഗങ്ങൾ ഭൗതിക ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെപ്പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. തളർന്നു പോകുന്നവർക്കായി നമ്മളെല്ലാവരും കൈനീട്ടേണ്ട സമയമാണത്. ഓരോ ആത്മഹത്യയും ഒരു കുടുംബത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്, ഒരു സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മണ്ണിലെ ഓരോ മനുഷ്യനും സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നിർമ്മിക്കണം. സഹായം തേടുന്നതിൽ ലജ്ജിക്കേണ്ടതായിട്ടില്ല. വിഷമം പങ്കുവയ്ക്കുന്നത് ധൈര്യത്തിന്റെ അടയാളമായി വേണം കാണാൻ. മനുഷ്യന്റെ ആകെ ആരോഗ്യത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് മാനസികാരോഗ്യം. ശാരീരികാരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ സംരക്ഷണവും വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലെ സമാധാനം, സന്തോഷം, ഭദ്രത എന്നിവ വ്യക്തിയുടെ ജീവിത ഗുണനിലവാരത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. മാനസികാരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ടതായ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, ദൈനംദിന ജീവിതം കാര്യക്ഷമമായി നയിക്കാൻ സഹായിക്കുന്നു. മാനസികാരോഗ്യം മെച്ചപ്പെട്ടാൽ വ്യക്തിക്ക് തന്റെ ജോലി, പഠനം, കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ കൂടുതൽ ഫലപ്രദമായി ഏർപ്പെടാൻ കഴിയും. രണ്ട്, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോൾ മറ്റു മനുഷ്യരുമായി നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സഹായകമാകും. മൂന്ന്, തെളിഞ്ഞ ചിന്തകളും തീരുമാനങ്ങളും. മാനസികാരോഗ്യം നല്ലതായാൽ വ്യക്തി ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രശ്നങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്യും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അവർക്ക് പരിക്കുകൾ ഉണ്ടാകാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളാർ ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ അത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇവ ശാരീരികാരോഗ്യത്തിലും സ്വാധീനം ചെലുത്തുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളായും പ്രകടമാകാം. ഉറക്കമില്ലായ്മ, ക്ഷീണം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവ ഇത്തരത്തിലുള്ള രീതികളിൽ കൂടുതലും പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം പിരിമുറുക്കം അനുഭവിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. രണ്ട്, സഹായം തേടുന്നത് ലജ്ജാകരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. മൂന്ന്, ഓരോരോ ആൾക്കും വിവിധ രീതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. അതിന് സഹായം ലഭ്യമാക്കുക, സ്വീകരിക്കുക. നാല്, സുഹൃത്തുക്കളെയും കുടുംബത്തെയും പിന്തുണയ്ക്കുക. ഇവയെല്ലാമാണ് അതിന് പരിഹാരമായി നമ്മൾ മുന്നിൽ കാണേണ്ട ചില കാര്യങ്ങൾ. ഇവയുടെ മൂലചിന്ത ഊന്നിപ്പിക്കുന്നത് ആരോഗ്യമെങ്കിൽ മനസ്സ് ആരോഗ്യവാനാകണം എന്ന ആശയമാണ്. ശാന്തവും സംതൃപ്തവുമായ മനസ്സാണ് സുന്ദരമായ ജീവിതത്തിന് അടിസ്ഥാനം. ഇതിനായി ആവശ്യമുണ്ടെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാനസികാരോഗ്യ ജാഗ്രതാ ക്ലാസുകൾ നടത്താവുന്നതാണ്. സമൂഹത്തിൽ എത്തിച്ചേരേണ്ടതും അറിയേണ്ടതുമായ ഒരു സന്ദേശം പറയട്ടെ. മനസ്സിന്റെ സ്വസ്ഥതയും സംരക്ഷണവുമാണ് ജീവിത വിജയത്തിന്റെ ആധാരം. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ചിരി, ഒരു ചോദ്യം, സുഖമാണോ എന്ന് ചോദിക്കുക. ഒരാളുടെ ജീവൻ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാനായേക്കും. ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. ജീവിതം വളരെ അർത്ഥവത്താണ്. നിങ്ങൾ അർത്ഥവത്താണ്. ജീവിക്കാനായി ഒരുങ്ങുക. സൂയിസൈഡൽ ടെൻഡൻസികൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി അത്തരം മാനസികാവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികളിൽ നമുക്ക് എന്ത് ചെയ്യാനാകും ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും അതിനുള്ള ചികിത്സ തേടാൻ ഉള്ള ഉപാധികൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും തുടക്കം എന്നോണം നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ മനസ്സിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ചിന്തകൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുമായുള്ള സംഭാഷണമോ ആണ്. അത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളിൽ കൂടെ തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ ആത്മഹത്യാ പ്രവണതയെ മറികടക്കാനായേക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരാളുമായി സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില സൂയിസൈഡൽ ടെൻഡൻസിയിൽപ്പെട്ട ചിന്തകളെല്ലാം തന്നെ മറികടക്കാൻ ഒരാൾക്ക് സഹായകമാകും എന്നുള്ളതാണ്. ഹോമിയോപ്പതി ശാസ്ത്രത്തിന്റെ ചികിത്സാരീതിയെപ്പറ്റി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളും, അയാളുടെ ശാരീരികവും മാനസികവുമായ മേഖലകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചികിത്സ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തന്നെ വ്യക്തിയുമായി നല്ല രീതിയിൽ ഡോക്ടറിന് സംസാരിക്കാൻ കഴിയുന്നു. അതിലൂടെ തന്നെ മാനസിക ആരോഗ്യത്തിന് വേണ്ടുന്നുള്ള ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു എന്നതിലുപരി കോൺസ്റ്റിറ്റ്യൂഷണലായുള്ള, അതായത് വ്യക്തിനിഷ്ഠമായുള്ള ഒരു മരുന്ന് തിരഞ്ഞെടുക്കുകയും അതുവഴി ആ മനസ്സിന്റെ ചില ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആ നിയന്ത്രണത്തോടൊപ്പം ഡോക്ടർ ഉപദേശിക്കുന്ന ചില മാനസികമായ എക്സസൈസുകൾ, ചില രീതികളിലൂടെ ആ വ്യക്തിക്ക് ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരാനായി സാധിച്ചെന്നിരിക്കും. അതോടൊപ്പം തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഉപാധിയായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുകയും ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ ബ്രെയിനിനെ കുറച്ചുകൂടെ എനർജി കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുകയും മറ്റ് ചിന്തകളിൽ നിന്ന് ഏകാഗ്രതയുണ്ടാകുന്ന ഒരു ചിന്തയിലേക്ക്, നല്ല ചിന്തകളിലേക്ക് വരാനും

0: ആ വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചികിത്സയോടൊപ്പം കൊണ്ടുപോകുന്നത് ആ വ്യക്തിക്ക് ആത്മഹത്യാ പ്രേരണയിൽ നിന്ന് പുറത്തേക്ക് വരാനായി കൂടുതൽ എളുപ്പകരമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനോ മാനസിക സമ്മർദ്ദങ്ങളോ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കുകയും അവരുമായി തുറന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. സ്വന്തം കുടുംബത്തിനകത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി പോലും ആ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ തന്നെ ഒരു പരിധിവരെ അത്തരം വ്യക്തികളിൽ മാനസിക സമ്മർദ്ദത്തിന് അയവ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസാരം നടന്നിട്ട് പോലും ആ വ്യക്തിയിൽ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെയോ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. ഹോമിയോപ്പതി മേഖലയിൽ ഇത്തരം ഡോക്ടേഴ്സ് കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ മെഡിസിനും കൂടെ നൽകുന്നുണ്ട്. അപ്പം അത്തരം സാധ്യതകളെയും നിങ്ങൾക്ക് തീർച്ചയായും സമീപിക്കാവുന്നതാണ്. അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിലെ റിസർച്ച് പഠനങ്ങൾ ഉൾപ്പെടെ ഇത്തരം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു മടിയും കൂടാതെ തുറന്ന് സംസാരിക്കുക, ജീവിതത്തെ നല്ല ചിന്തകളിലേക്ക് നല്ല രീതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. അവസാനമായി ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഓരോരുത്തരും ആത്മഹത്യ പ്രതിരോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുക, സഹായം നൽകുക, കഴിയും പോലെ മനസ്സിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. നമുക്ക് ചേർന്ന് ആത്മഹത്യയില്ല ഒരു സമൂഹം സൃഷ്ടിക്കാം. ജീവിതം ഒരലങ്കാരമാണ്, അതിനെ വിളമ്പാം, കരുതാം, ആഘോഷിക്കാം.
1: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ചൂടിനെ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
1: സമയം 12 മണി കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു, പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഇതു സംബന്ധിച്ച ചർച്ചകൾ ന്യൂഡൽഹിയിൽ അവസാനഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. MLA മാരിൽ നിന്നും അഭിപ്രായം ആരാ

0: അതിനുശേഷം മൂന്ന് നേതാക്കളുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും ഹൈക്കമാൻഡ് ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലീം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തീരുമാനം വന്നശേഷം മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ സോണിയാഗാന്ധി മുസ്ലീം ലീഗുമായി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗിന്റെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്ക് മുൻഗണന ലഭിക്കുന്നതായാണ് സൂചനകൾ. അഞ്ചാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ AKM അഷ്റഫിനെ പരിഗണിക്കാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AIRC നേതാവ് N രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ரங்கசாமி கடவுளின் பெயரால் உறுதி கூறுதாவது நான் நேர்முகமாகவோ அல்லது மறைமுகமாகவோ ஒருவருக்கோ அல்லது பலருக்கோ இந்திய ஒன்றியத்தின் புதுச்சேரி ஆட்சி பரப்பின் முதலமைச்சர் என்ற முறையில் என் கவனத்திற்கு கொண்டுவரப்படும் அல்லது எனக்கு தெரிய வரும் எந்த செய்தியையும் மேற்கூறிய முதலமைச்சர் என்ற வகையில் என்னுடைய கடமைகளை முறையாக ஆற்றுவதற்கு தேவைப்பட்டவரன்றி தெரிவிக்கவோ அல்லது வெளிப்படுத்தவோ மாட்டேன்.
0: അഞ്ചാം തവണയാണ് N രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡ പ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. വാഹനവ്യൂഹത്തിൽ സാധ്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹത്തിന്റെ വലുപ്പം പകുതിയായി കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികൾ പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ ഉത്തരവിട്ടു. മെട്രോ സർവീസുകൾ, പൊതുഗതാഗതം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആരംഭിച്ചു. കേസിൽ രാജസ്ഥാൻ പോലീസ് 15 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യപേപ്പർ വാങ്ങിയെന്ന് സംശയിക്കുന്ന ശുഭം ഖൈർനാർ എന്ന വിദ്യാർത്ഥിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. വിശദാംശങ്ങളിലേക്ക്.
3: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. യോഗത്തിന് മുന്നോടിയായി ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മെക്കീനയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ചർച്ച നടത്തി. വിപണി വൈവിധ്യവൽക്കരണം, മുൻഗണനാ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച

0: നടന്നു. ഇന്ന് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 19 മുൻപ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അപേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റായ KMY.gov.in സന്ദർശിക്കാം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1ാമതെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 269 പോയിന്റ് ഉയർന്ന് 74,828, നിഫ്റ്റി 99 പോയിന്റ് കൂടി 23,479 വ്യാപാരം തുടരുന്നു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്താൻ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന. 2017 ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. UAE US ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ചർച്ച നടന്നു. ജമ്മുകശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണരേഖയിൽ ഇന്നലെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. നടപടിക്കിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. പ്രതിരോധ സേനയിലെ സേവന കാലാവധി പൂർത്തിയാക്കിയ അഗ്നിവീരുകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ തീരുമാനിച്ച് പഞ്ചാബ് സർക്കാർ. ഇതിനുള്ള രൂപരേഖയും ചട്ടങ്ങളും അന്തിമമാക്കുന്നതിനായി മുതിർന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതിക്കും രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 3ാം ദിവസം.
3: ആരാ? വന്നോളൂ.
4: മേഡത്തിന് എന്നെ മനസ്സിലായോ?
3: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
4: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
3: ഓ, അരുൺ.
4: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
3: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
4: അഡ്മിറ്റായിട്ട് 3 ആഴ്ചയായില്ലേ?
3: 3 ആഴ്ച.
4: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു.
3: അരുണിരിക്കുക.

0: സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: ദാ കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
0: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി ദാ മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
0: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
1: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
0: മാഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
1: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
0: സാറിൻ്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്റ്റ്.
1: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ
0: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്റ്റ് തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: പക്ഷേ അദ്ദേഹം
0: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുന്നു.
0: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
1: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
0: അതും ശരിയായിരിക്കാം.
1: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
0: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെ അല്ലല്ലോ നിങ്ങളുടേത്.
0: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
0: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
0: ആ, അത് പോട്ടെ. മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

0: അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു.
1: എന്താ ക്ഷീണിച്ചോ?
0: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ 3 മണി.
1: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് രണ്ട് വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു.

0: എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
1: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
0: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
1: തിയറിയോ? അതെന്താ?
0: ആ, ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
1: വിചാരിച്ചു.
0: ആ, നമ്മൾ പിറ്റേന്നും അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്ക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
1: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
0: അല്ല,
1: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
0: നമ്മളിപ്പോ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
1: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
0: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
1: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
0: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
1: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
0: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
1: ഓ, അങ്ങനെ
0: അങ്ങനെ. പിന്നെ ഒരേ പുഴയിൽ രണ്ട് തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
1: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
0: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
1: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
0: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
1: ആ, വിചാരിച്ചു.
0: ആ, ഒരു മാസം കഴിഞ്ഞ് നോക്കിയ എന്താ കാണുക?
1: ഒരു മാസം പ്രായമായ ചെടി
0: സമ്മതിച്ചിരിക്കുന്നു.
1: എന്താ കളിയാക്കുക?
0: ഏയ്, കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
1: ഓ, ഇതിൽ എന്താപ്പ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
0: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
1: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
0: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
1: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
0: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടു നനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
1: ആ, എനിക്കറിയില്ല.
0: കളയുടെ ഉള്ളിൽ വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും?
1: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
0: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
1: ആണോ? ശരിക്കും?
0: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
1: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കുന്നേ.
0: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
1: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
0: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
1: ആണോ?
0: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
1: അതെ.
0: എന്നിട്ടോ? പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലേ.
0: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
1: ആ, ചോദിക്കൂ.
0: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
1: അത് ശരിയാണല്ലോ.
0: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
1: ഇല്ല.
0: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ, കാണുന്നില്ലേ?
1: ആ, കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
0: മോളെ, തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കിൽ തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ

0: അയക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
1: നമ്മളെ ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്. എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞാ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
0: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുക?
1: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: வணக்கம் மேடம்.
1: வணக்கம். ஆரா?
0: நான் தங்கம்மா.
1: ஓ, இது குறே பேருண்டோ.
0: ஆ, கிச்சனின் சார்ஜ் எனக்கு.
1: ஓ,
0: அது அச்சுவேட்டன். அச்சுவேட்டா, இங்க வா.
2: வணக்கம் மேடம்.
0: ஓ, வணக்கம். ஈ கார்டன் மொத்தம் நோக்கிறது அச்சுவேட்டா. இது கிளீன் செய்ய குமுதம். குமுதம், இங்க வா. மேடம் இருக்க, இங்க வா கண்ணா.
3: வணக்கம் மேடம்.
1: வணக்கம்.
0: இஸ்திரி எல்லாம் அவள் நோக்கும். மருதகம், இங்க வா மருதகம். மேடம் இருக்கு.
3: வணக்கம் மேடம்.
1: வணக்கம். அப்போ எந்த பணியோ?
0: ஈ பங்களாவில் கொச்சம்மார் ஒரு ஜோலி செய்ய பாடில்ல மேடம். ஒரு ஸ்பூன் கீழே வீணால் போலும் எடுக்கிறது. சூப்பர்வைசர் அறிஞ்சால் நம்மள பாக்கி வைக்கல.
1: தங்கமே.
0: ஓ மேடம்,
1: அதுனே ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനും ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നളിനി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാല്
1: ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന് കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നളിനി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
0: ആണോ?
1: കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ.

0: ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
1: അപ്പോ
0: ഇതൊരു തപസ്സാണ്. ഊണ് ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
1: മാധവ്,
0: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
1: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
0: ഞാൻ മാത്രമല്ല, ലോകത്തിലെ 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാരാണ് ഊണ് ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
1: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
0: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
1: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
0: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല, ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
1: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
0: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മ ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നു, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷാവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
0: മാധവ്,
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. ആ അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കേണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ

0: പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
0: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
0: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്റ്റിന്റെ ഫണ്ടിങ് ഒരു വർഷം കൂടിയേ ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണമുണ്ട്.
1: ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
0: ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, ലോകത്തിൽ ഒരു സ്ഥാപനവും അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
0: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
0: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
0: അത് നല്ലേ. എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവനൊരു ഭാരമാവില്ല.
0: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ, അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
0: നല്ലി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയൊരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോൾ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
0: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോൾ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
0: അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നേക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചുത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായിത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞ മനസ്സിന്റെ ഭാരം കുറയും. എന്താന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്, അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക്.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം, ഹാ, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തെളിച്ചു മറിയുന്ന ലാവ. ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗ് ആണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എൻ്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെയൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെയൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിൽ രണ്ടുപേര്? നോക്ക്, ഏയ്, ആളുകൾ കാണുന്ന ചിന്ത പോലില്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്നെ ഞാനിപ്പോ
0: ആരെങ്കിലും കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും കിട്ടും.
0: അപ്പോൾ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
0: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്റ്റുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിൻ്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
0: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
0: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
0: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
0: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രൊജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രൊജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
0: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
2: ഫോൺ കോളോ? എന്തായിരുന്നു?

0: അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
1: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
0: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
1: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
0: എന്നുവെച്ചാ?
1: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
0: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
1: സ്വാഭാവികമായും, പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
0: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
1: മേഡം എന്തൊക്കെയാണ് പറയുന്നത്?
0: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
1: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
0: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
1: എന്നിട്ട്?
0: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
1: തീർച്ചയായും, ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
0: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
2: ഇതൊരു കുഗ്രഹമായത് കഷ്ടമായി പോയിട്ടോ?
0: എന്താ മാധവ്?
2: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
0: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
2: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
0: എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ?
2: ആ, അതൊക്കെ ഉണ്ട്.
0: പരീക്ഷണം വിജയിച്ചോ
2: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
0: ആണോ മാധവ്?
2: അതെ.
0: അതെവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
2: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
0: മാധവ്,
2: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
0: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
2: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്കിവിടെ പങ്കുവെക്കാം.
1: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
0: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ. എനിക്കത് ഓർക്കുന്നത് പേടിയാണ്.
1: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
0: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
1: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: ആവോ, ആർക്കറിയാം.
1: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളായി.
0: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
1: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?

0: പറ്റില്ല.
1: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവിന്റെ ഹെൽത്താണ്. ഇനി അല്പം വിശ്രമം വേണം.
0: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞ
1: മാധവ്, പ്ലീസ് ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടൻ മാഡം.
0: ആ ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചുണ്ടാ, ഇങ്ങ വാ. എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക്, സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. വേഗം പോയാരാം. ഒരു മണിക്കൂർ പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
0: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ. 24 മണിക്കൂറും ചിന്ത.
2: ആ അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
0: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിൻ്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എൻ്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എൻ്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയത്.

0: പോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിൻ്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയിലച്ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ICU-ൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
1: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
1: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1 ആഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
1: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
1: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവിന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോൻ വന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
1: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
3: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
3: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല മാധവ്. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
3: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതും നമ്മൾ അവിടെ പോയതും ഒക്കെ.
3: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്, ചോദിച്ചോളൂ.
3: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ, പറയൂ.
3: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
3: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
2: അതെയോ, എങ്ങനെ?
3: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
2: ഓ,
3: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാൻ എത്തിയത്.
2: അതെയോ, ഡയറക്ടറോ? എന്നിട്ട്?
3: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
2: എന്നിട്ട്?
3: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
2: ഓ ശരി.
3: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
2: അതെയോ.
3: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ

0: പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
1: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അതൊരു സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
0: അതൊക്കെ പോട്ടെ, പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
1: ശരിയാണത്.
0: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റ് വാങ്ങിയെടുത്തില്ലേ?
1: ഓ കറക്റ്റ്.
0: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
1: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
0: അതൊക്കെ പോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
1: ഉണ്ടല്ലോ.
0: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
1: എവിടേക്കും പോകുന്നില്ല, എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
0: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
1: ദേഷ്യോ? ദേഷ്യല്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്.
0: നന്ദിയും കടപ്പാടോ?
1: അതെ, അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
0: ഹോ, അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
1: എന്ത് ബോർഡ്?
0: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന്

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസമായ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
2: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ.
0: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
5: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
4: ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
5: അടിപൊളി.
4: എന്നാ വേഗം വിട്ടോ.
6: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
7: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
8: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
7: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
9: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
10: ഇനിയൊരു നാടകഗാനം കേൾക്കാം. ആലില പോലൊരു വീട് എന്ന നാടകത്തിൽ തെന്നൽ പാടിയത്.

0: Vedi's report from Jaipur. Jigyasa Pandey, Akashvani News.
1: IMD has also predicted heat wave conditions over Gujarat, Maharashtra and West Madhya Pradesh till tomorrow. The weather agency has forecast hot and humid weather over coastal Karnataka for the day. US President Donald Trump has embarked on a highly anticipated three-day visit to China. He will hold a summit with Chinese President Xi Jinping in Beijing from tomorrow. President Draupadi Murmu today paid floral tributes to former President Fakhruddin Ali Ahmed at Rashtrapati Bhavan on his birth anniversary. Fakhruddin Ali Ahmed served as the fifth president of the country, holding the office from August 24, 1974, until his death on February 11, 1977. He was the first president to die in office. On to sports and IPL cricket, Royal Challengers Bengaluru will take on Kolkata Knight Riders in Raipur this evening. The match will begin at 7:30 p.m. Earlier, Gujarat Titans defeated Sunrisers Hyderabad by 82 runs to take the top position in the points table with a compelling all-round show in Ahmedabad last night. Chasing the target of 169 runs, Sunrisers Hyderabad were bundled out for just 86 runs in 14.5 overs. For Gujarat Titans, Kagiso Rabada and Jason Holder scalped 3 wickets. Kagiso Rabada was declared player of the match. And in Thailand Open Badminton, India begins with a positive start today with PV Sindhu and Kidambi Srikanth advancing to the pre-quarterfinals in Bangkok. Two-time Olympic medalist PV Sindhu defeated Chinese Taipei's Tung Ju Tong in straight games 21-9, 21-12 in just 33 minutes. The six-seeded Indian will next face Denmark's Emily Schulz in the round of 16. And now, before we end the bulletin, the headlines once again. In Tamil Nadu, C. Joseph Vijay-led TVK government wins floor test in State Assembly with comfortable majority and Rangaswamy sworn in as Chief Minister Puducherry for a record fifth term. Sentence states intensify fuel-saving measures following Prime Minister Narendra Modi's appeal amid global energy crisis triggered by West Asia conflict. CBSE declares All India Senior Secondary Class 12th results. Gold, silver prices jump over 6% after government hiked import duty to around 15%. IMD says monsoon likely to arrive early this year. And in IPL cricket, Royal Challengers Bengaluru to take on Kolkata Knight Riders in Raipur this evening. And with that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 18-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ, വിഷ്ണുമോഹൻ വെള്ളനാട്. സംവിധാനം പി എ ബിജു.
3: പീറ്റേഴ്സ്ബർഗിലെ കൊലപാതക കേസിൽ പോലീസിന് വഴിതെറ്റിയിരിക്കുകയാണ്. അവരുടെ പിടിയിൽ പാവം പെയിന്റർ നിക്കോളയാണ്. ചോരകൊണ്ട് ചോപ്പ് പെയിന്റ് അടിച്ചയാൾ നിക്കോ അതെപ്പോഴേ തുടച്ചു കളഞ്ഞു. പക്ഷേ മനക്കണ്ണാടിയിൽ ചീറിത്തെറിച്ചു വീണ ചോരച്ചീളുകൾ റസ്കോൾനിക്കോവിനെ വരഞ്ഞു നീറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ദൂരെ നിന്ന് ഒരതിഥി വരുന്നത്. പെങ്ങളെ കെട്ടാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിൻ. ദരിദ്രന്റെ പ്രതികരണങ്ങളോട് ലൂഷിന് പുച്ഛമാണ്. ആദർശം തലയ്ക്കു പിടിച്ച നിക്കോവിന് ആദ്യ ദർശനത്തിൽ തന്നെ ലൂഷിനെ പിടിച്ചില്ല. നിക്കോവിന്റെ മുറിയിൽ അവരുടെ തർക്കങ്ങൾ തുടരുന്നു. കൂട്ടുകാരൻ റസുംഹീനും ജോലിക്കാരി നസ്താസിയും കൂർമ്മ ബുദ്ധി ഡോക്ടർ സോസിമോവും ഒക്കെ രംഗത്തുണ്ട്. സമനില തെറ്റി അസംബന്ധ സ്വപ്നങ്ങളിലേക്കും നിക്കോവ് വഴുതി വീണേക്കുമോ?
4: എന്തായാലും എനിക്കിതിനെപ്പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായി താഴേക്കിടയിൽ കഴിയുന്നവരുടെ ഇടയിലാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. കൊലപാതകം, കൊള്ള, കൊള്ളിവയ്പ്, പിടിച്ചുപറി. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഉപരിവർഗത്തിലും ഇത്തരം കൊലപാതകങ്ങളും

0: കൊള്ളയും നടക്കുന്നു എന്നതാണ്. ഈ അടുത്തൊരിടത്ത് ഒരു വിദ്യാർത്ഥി തപാൽ വാഹനം കൊള്ളയടിച്ചു.
1: അല്ല, കള്ളനോട്ടടിച്ചതിന് കലാലയ അധ്യാപകനല്ലേ അകത്തായത്?
0: അതെ, എന്താണ് ഇത് വിരൽ ചൂണ്ടുന്നത്? ധാർമ്മിക അധപതനം.
1: അല്ല, കള്ളനോട്ടടിച്ചത് എന്തിനാ?
0: നോക്കൂ, എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ധനികരാകാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പണക്കാരനാകണം, എല്ലാം മേലനങ്ങാതെ കിട്ടണം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെല്ലാം അവരുടെ തനി നിറം കാണിച്ചു തുടങ്ങി.
2: നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് എന്തിന്?
0: അത് നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. എല്ലാത്തിനും ഒരതിരുണ്ട്. സാമ്പത്തിക സിദ്ധാന്തങ്ങൾ എന്ത് തന്നെയായാലും കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയില്ല.
2: ശരിയായ സിദ്ധാന്തം. നിങ്ങൾ ഭാവി വധുവിനോട് പറഞ്ഞത് പരമാർത്ഥമാണ്. അവൾ നിങ്ങളുടെ വിവാഹാഭ്യർത്ഥന സമ്മതിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അവളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവൾ ഒരു ദരിദ്രയാണെന്നുള്ളതാണ്. കാരണം ഒരു ഭാര്യയെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുന്നതൊരു നല്ല കാര്യമാണെന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ നിങ്ങൾക്ക് അവളുടെ മേൽ പരിപൂർണ നിയന്ത്രണം ഉണ്ടാക്കാം. അതല്ലേ അതിന്റെ ശരി?
0: ദൈവമേ, ഈ വിധത്തിൽ എന്റെ വാക്കുകളെ വളച്ചൊടിക്കരുത്. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. സത്യത്തിന്റെ ഒരംശം പോലും അതിലില്ല. നിങ്ങളുടെ സൽസ്വഭാവിയായ അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലേ, ദുർവ്യാഖ്യാനം ചെയ്തത്. ഓ, എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല.
2: നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് വ്യക്തമായി. തത്വങ്ങൾ അടിച്ചതും എന്തിനാണെന്ന് മനസ്സിലായി.
0: ഏയ്, ഇല്ല, ഒറ്റ വാക്കിൽ നിങ്ങളുടെ അമ്മ, അവരുടെ ഭാവനാ വിലാസമാണിത്.
3: നോക്ക്, ഇനിയും നിങ്ങൾ എന്റെ അമ്മയെ കുറിച്ച് നാവെടുത്ത് ഒറ്റ വാക്ക് പറയാൻ ധൈര്യപ്പെട്ടാൽ അതെ, എന്റെ അമ്മയാണ് സത്യം, നിങ്ങളെ ഞാൻ താഴേക്ക് പിടിച്ചു
4: തള്ളും.
0: ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ആ, എന്നാ ഞാനൊന്ന് പറയട്ടെ. മര്യാദ ഇല്ലാത്ത വിധത്തിലാണ് നിങ്ങൾ എന്നെ കണ്ടത്, ഇത്രയും നേരം സംസാരിച്ചത്. എനിക്ക് മനസ്സിലായി. എങ്കിലും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഒരു രോഗിയോടെ ഒരുപാട് എനിക്ക് ക്ഷമിക്കാനാകും.
3: ഞാൻ രോഗിയല്ല.
0: മതി, ഇത്രയും മതി, നിറഞ്ഞു.
3: എവിടെയെങ്കിലും പോയി തൊലയെ, കൺവട്ടത്ത് കാണരുത്.

0: ഓ, ആശ്വാസമായി.
1: നിക്കോ, നിനക്കിത് എങ്ങനെ കഴിയുന്നടാ?
0: റസുമഹീൻ, എനിക്ക് തനിയെ ഇരിക്കണം. ദേവിയത് എന്നെ ഒറ്റയ്ക്ക് വിട്. എല്ലാവരും എന്നെ ഒറ്റയ്ക്കൊന്ന് കിടക്കാൻ അനുവദിക്കൂ.
1: നസ്താസിയ, നമുക്ക് പോകാം. വന്നേ.
2: ശരി.

0: ഡോക്ടർ എത്തിയോ?
1: കുഴപ്പമില്ലല്ലോ, ഞാൻ കയറണ്ടല്ലേ?
0: വേണ്ട, ഇപ്പോ ഒന്ന് ക്ഷോഭിച്ചു. ഇതേവരെ ഇല്ലാത്ത വിധത്തിൽ
1: ഈ അവസ്ഥയിൽ ഇയാളെ ദേഷ്യം പിടിപ്പിക്കരുത്.
0: ഡോക്ടർ, സത്യത്തിൽ ഇവൻ എന്താണ് കുഴപ്പം?
1: ഇപ്പോഴയാൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ മാനസിക നില അനുഭവപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്കറിയാമോ, അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നുകൂടിയിട്ടുണ്ട്. എന്തോ അലട്ടുന്ന ചിന്ത, അത് അയാളെ നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
0: അത് വീട്ടുകാര്യങ്ങളായിരിക്കാം, ലൂഷിനായിരിക്കും. സഹോദരിയുടെ ഭാവി ഭർത്താവ് പണി കൊടുക്കുമെന്നാ തോന്നുന്നത്.
1: ഓ, ആ മാന്യൻ ലൂഷിൻ അയാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ട് കാണില്ല, അതാവും പ്രശ്നം.
2: അയാള് വന്നപ്പോ മുതൽ ഇഷ്ടപ്പെടാതെയാണ് സംസാരിച്ചത്.
1: നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിക്കോ ഒന്നിലും താല്പര്യം എടുക്കുന്നില്ല.

0: ഒന്നിലും പ്രതികരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം അയാൾ വികാരം കൊള്ളുന്നു, അത് കൊലപാതകത്തിന്റെ കാര്യത്തിലാണ്.
1: അതെ അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. അവൻ അക്കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ട്, ഭയവുമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുഖമില്ലാതായ ദിവസം അവനോട് ബോധം കെട്ട് വീണു.
0: ഇന്ന് വൈകുന്നേരം ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണം. ഞാൻ ചിലത് നിങ്ങളോട് പറയാം. വളരെ കൗതുകകരമായ ഒരു കാര്യം. എന്തായാലും ഞാൻ അയാളെ ഒറ്റയ്ക്കൊന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പോൾ അവിടെ അയാളെ പ്രകോപിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. നസ്താസിയെ വരൂ.
2: ശരി. നിക്കോ, ഞാൻ കുറച്ച് ചായ കൊണ്ടുവരട്ടെ, കുടിക്കാമോ?
3: പിന്നെ മതി, ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. നീ പോയിക്കോ. ഇതാരാ, ഡോക്ടറോ? എല്ലാവരും കൂടി എന്നെ രോഗിയാക്കുകയാണ്. എനിക്ക് രോഗമില്ല, ഇല്ല ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതാര്, സൂപ്പറുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇവര് എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
0: റസ്കോൾനിക്കോഫ്, നിങ്ങൾ സുഖമായി ഉറങ്ങൂ, ശാന്തമായി. ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല, ഞങ്ങൾ മുറിവിട്ട് പോയേക്കാം.

0: ശീതളവും നിഷ്പ്രഭവുമായ ഇരുണ്ട ഈർപ്പമുള്ള ശിശിരകാല സായാഹ്നങ്ങളിൽ സകലതും സകലതും ഈർപ്പമുള്ളതായിരിക്കണം. കടന്നുപോകുന്ന എല്ലാ യാത്രക്കാരും ക്ഷീണിച്ചു വിളർത്ത മുഖമുള്ളവരാകുമ്പോൾ, മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ശക്തമായി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിലൂടെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ,
1: എനിക്കറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല, ക്ഷമിക്കൂ.
0: എന്റെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും പന്തികളുണ്ടോ? ഞാനെന്താണ് ഇങ്ങനെ കാവ്യാത്മകമായി സംസാരിക്കുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.

0: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ വീടാണ്.
2: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ.
3: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തു പറ്റി? എന്താ തുമ്പിക്ക്?
2: സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
0: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
2: എന്നാലും ആ ജിമിക്കി
0: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി ഇപ്പോൾ ഉമംഗ് CAET സ്പോൺസർ പരിപാടി.

इस मिशन में भारतीय सेना को भारी सफलता मिली।

ആകാശവാണി. ഇപ്പോൾ ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം ഉദയനാണ് താരമെന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
2: ഞാൻ ദേവിക, കളക്ടർ പറഞ്ഞിട്ട്.
3: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ
0: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ.
4: അതിന് കാരണം ഇറുക്കയ്യാ, എന്നെ പെട്ടിട്ട് പിറകേതാൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
5: പ്രസവത്തിൽ അമ്മ മരിച്ചോ?
4: അതുമാത്രമല്ലേ.
0: സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം

വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം പോസിറ്റീവ് എന്ന ചിത്രം.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി ആർ കെ ദാമോദരൻ എഴുതിയത്, സംഗീതം എം കെ അർജുനൻ, പാടിയത് യേശുദാസ്.

അടുത്ത ഗാനം മണൽ ചിത്രങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി MG സ്വരസാഗറും സൂര്യാസാഗറും ചേർന്ന് പാടിയത്. ഗാനരചന രഞ്ജിത് മാവേലിക്കര, സംഗീതം ആമച്ചൽ പവിത്രൻ.

കുക്കിലിയാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് ശശികല മേനോൻ, ഈണം നൽകിയത് എം ജയചന്ദ്രൻ. ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം സിദ്ധാർത്ഥ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, കോഴിക്കോട് ദാസ് ഈണം നൽകി, യേശുദാസ് പാടിയത് ചിത്രം ചക്രവാളത്തിനുമപ്പുറം.

0: ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെപ്പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ?
2: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ.
0: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. ഇന്ന് രാത്രി 9:30. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വചനം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം മോഹൻ സിത്താര.

മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിന് വേണ്ടി ഏഴാശ്ശേരി രാമചന്ദ്രൻ എഴുതിയ ഗാനം. രവീന്ദ്രന്റെ സംഗീതത്തിൽ പാടിയത് ജി വേണുഗോപാൽ.

നീലക്കടമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ് കേട്ടത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ. അടുത്ത ഗാനം നാഗപഞ്ചമി എന്ന ചിത്രത്തിനു വേണ്ടി എൻ ജി ശ്രീകുമാർ പാടിയത്. വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം നൽകിയത് എൻ ജി രാധാകൃഷ്ണൻ.

ആകാശവാണി ഇപ്പോൾ മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മെല്ലെ തിരന്തത് കഥവ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. ഇന്ന് രാത്രി 9:30. മഴവിലിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ക്രിമിനൽ എന്ന ചിത്രത്തിനുവേണ്ടി കുമാർ സാനു പാടിയത്.

0: എന്നത് മാർനല്ലൂർ ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ ശബരിനാഥ് വി പി. പഠിക്കുന്നവർ ആരാധനയും നിളയും.
1: നമസ്തേ ബച്ചോ, ആജ് ഹം അരവിന്ദ് ഗുപ്ത ദ്വാരാ ലിഖിത് പരീ ലഡ്കി നമക് പാഠ്കെ അന്തിം ഭാഗ് കി ഓർ ജാതേ ഹേ. तो जाने से पहले मैं आप लोगों से एक सवाल, हरमन के स्वभाव के बारे में यानी हरमन के चरित्र के बारे में एक टिप्पणी तैयार कीजिए. ऐसा एक सवाल जरूर परीक्षा में पूछेगा. आराधना, आप बताना हरमन के चरित्र.
2: जब हरमन 11 साल का था, उसे जीवन की गंभीर परिस्थितियों का सामना करना पड़ा. उसे अपनी माँ से बिछुड़ कर कैदी जीवन जीना पड़ा, इसलिए बचपन से ही वह बहुत अनुभवी हो गया था. पर वह बहुत भावुक भी था. उसे हमेशा अपनी माँ की याद आती रहती थी. वह आशावान था. वह सपने में माँ से मिलता है. हरमन कैदी शिविर से बाहर आकर भी निरंतर परिश्रम करता रहता है. वह स्वयं आत्मनिर्भर बनने का श्रम करता है, पर अपनी भावुकता के कारण अपने अतीत के बुरे अनुभवों के वह भूल नहीं पाता है. निरंतर अध्ययन करते रहने उसे अमेरिका में नया जीवन जीने का अवसर मिलता है. वह अपनी परी लड़की को भी नहीं बोलता है. वह लड़की की उसी कैदी शिविर में रोज सेब देती है. उस लड़की के प्रति वह अपनी कृतज्ञता भी व्यक्त करता है. इस तरह हम देख सकता है कि हरमन का चरित्र सद्गुणों से भरा हुआ है.
1: जी अच्छा, बहुत खूब. तो आज की कक्षा हम शुरू करते हैं नीला पटना.
3: जब मेम एक जवान आदमी बन गया तो मेम अमेरिका में एक नए जीवन जीने के लिए चला गया. मेम न्यूयॉर्क पहुंचा. वहां सब कुछ नया अपरिचित था. पुराने जीवन की यादें मेम चारों ओर लिपटी हुई थी. उन्होंने मुझे कसकर जगड़ लिया. मेम अक्सर सोचता था कि मैंने
1: क्या पाया और क्या खोया.
3: मेम अक्सर माम के बारे में सोचता था. एक रात माम सपने में मेरे पास आई.
1: वैसा ही सपना जो मैंने सालों पहले कैदी शिविर में देखा था. जी अच्छा, जब मैं एक जवान आदमी बन गया तो मैं अमेरिका में एक नए जीवन जीने के लिए चला गया. ഞാൻ യുവാവായപ്പോൾ ഒരു പുതുജീവിതം നയിക്കാനായി അമേരിക്കയിലേക്ക് പോയി. മേ ന്യൂയോർക്ക് പഹുഞ്ച, ഞാൻ ന്യൂയോർക്കിൽ എത്തി. വഹാം സബ് കുച്ച് നയ അപരിചിതഥ, അവിടെ പുതിയതും അപരിചിതമായിരുന്നു. പുരാനെ ജീവൻ കെ യാദേ മേരെ ചാരോ ഓർ ലിപ്പട്ടി ഹുയിധി, പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ എന്നെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ഉന്നോനെ മുച്ചേ കസ്കർ ജഗട്ലിയ, മേ അക്സർ സോച്ചതാ ഥാ കി മേനെ ക്യാ പായ ഔർ ക്യാ ഖോയ. ഞാൻ മിക്കവാറും ചിന്തിക്കുമായിരുന്നു, ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി. മേ അക്സർ മാം കെ ബാരമേ സോച്ചതാ ഥാ, ഞാൻ മിക്കവാറും അമ്മയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഏക് രാത് മാ സപ്നേമേ മേരെ പാസ് ആയി. അങ്ങനെ ഒരു നാൾ രാത്രി സ്വപ്നത്തിൽ അമ്മ എന്റെ മുന്നിലെത്തി. വൈസാഹി സപ്ന ജോ മേനെ സാലോം പെഹ്ലെ കൈദി ശിവർമേം ദേഖാഥ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തടവറയിലായിരുന്ന സമയത്ത് കണ്ടതുപോലുള്ളൊരു സ്വപ്നം അപ്പോഴും കണ്ടു. അപ്പോൾ ഇതൊരു സവാൽ ഹെ, മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ, ഹർമൻ നേ ക്യോ ഏസാ സോച്ച ഹോക. മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ, ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി. ഹർമൻ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചത്. അപ്പോൾ ബച്ച്പൻമേയും ക്യാമ്പുമേയും മുസീബത്തെ സഹകർ രഹേ ഹർമൻ ജവാൻ ആത്മീയ ബൻകർ ന്യൂയോർക്ക് ബഹുഞ്ച. കുട്ടിക്കാലത്ത് ക്യാമ്പിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിതം നയിച്ച ഹർമൻ യുവാവായി ന്യൂയോർക്കിൽ എത്തി. വഹാം നയെ ജീവൻ ബിതാത്തെ വക്ത ഭി ഉസ്കെ മന്മേയും പുരാനെ ജീവൻ കി യാദേം ധി, അവിടെ പുതിയ ജീവിതം നയിക്കുമ്പോഴും അവന്റെ മനസ്സിൽ പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. ആരാധന, അബത്താ സക്തി ഹെ, മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ, हरमन ने क्यों ऐसा सोचा होगा.
2: युद्ध के समय हरमन कैदी जीवन बीता रहा था. युद्ध के बाद वह कैदी शिविर से मुक्त हो गया. सालों बीत गए, वह अब जवान आदमी बन गया था. उसने अच्छी तरह पढ़ा और नया जीवन जीने के लिए अमेरिका चला गया. पर पुराने जीवन की यादें अब भी उसके मन में है, इसलिए वह सोचता है कि मैंने क्या पाया और क्या खोया.
1: जी अच्छा.
3: चिंता मत करो हरमन, माम की कोमल आवाज ने मुझे शांत किया. एक परी तुम्हें बचाएगी. दो दिन बाद एक दोस्त ने मुझे एक दावत पर आमंत्रित किया. वहां एक लड़की आएगी, तुम्हें वो लड़की पसंद आएगी. उसने डिनर के लिए जाते समय कर में कहा, मुझे वह पसंद आई. एक नर्स दयालु होशियार हरी आंखों जीवन से
1: भरी हुई. ചിന്താ മത് കരോ ഹർമൻ മാം കി കോമൾ ആവാസ് നേ മുഝേ

0: ശാന്തിക്കുക. വിഷമിക്കേണ്ട ഹർമൻ, അമ്മയുടെ മൃദുവായ ശബ്ദം എന്നെ ശാന്തനാക്കി. ഏക് പരി തുമേ ബച്ചായേഗി, ഒരു മാലാഖ നിന്നെ രക്ഷിക്കും. ദോ ദിൻ ബാദ് ഏക് ദോസ്തിനെ മുച്ചേ ഏക് ദാവത് പർ ആമന്ത്രിതിക്കുക, രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരൻ എന്നെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. വഹാ ഏക് ലടുക്കി ആയേകി, അവിടെ ഒരു പെൺകുട്ടി വരും. തുമേ ഓ ലടുക്കി പസന്ദ് ആയേകി, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാകും. ഉസ്നെ ഡിന്നർ കെലിയെ ജാത്തേ സമയ് കാർമയും കഹ, ഡിന്നറിനായി പോകുന്ന സമയത്ത് കാറിൽ വെച്ച് അവൻ പറഞ്ഞു, മുചേ വഹ് പസന്തായി, എനിക്കവളെ ഇഷ്ടപ്പെട്ടു. ഏക് നേഴ്സ് ദയാലു ഹോഷിയാർ, ദയാലുവും സമർത്ഥിയുമായ ഒരു നേഴ്സ്. ഹരി ആംഖേം ജീവൻ സേ ഭരി ഹുയി, ജീവൻ നിറഞ്ഞ പൂച്ച കണ്ണുകളുള്ള ഒരു പെൺകുട്ടി.
1: ഉന്മേ കുച്ച് ഏസാ താ ജോ മുജേ ജാനാ പെഹചാനാ ലഗാ, ഉസ്നെ കഹാ കി ഉസ്കാ നാം റോമാ ഹേ. ഉസ്നെ അതീത് ഔർ യുദ്ധ കേ ദൗരാൻ അപ്നേ ജീവൻ കേ ബാരേ മേ ബതായാ. വോ ഏക് കേത് പർ കാം കർതീ തീ. അപ്നേ പരിവാർ കീ പെഹചാൻ ഛിപാനേ കേ ലിയേ വോ ജർമനി കേ ഏക് ഛോട്ടേ സേ ഗാവ് മേ കാം കർതീ തീ. മേ ഉസ് ഗാവ് കോ ജാൻതാ താ, മേ വഹാ ഏക് ശിവിർ മേ കൈദീ താ. മേനേ റോമാ സേ കഹാ, മേ ഉസ് ക്യാമ്പ് മേ ഏക് ലഡ്കേ കേ ലിയേ റോസാനാ സേബ് ലേകർ ജാതീ തീ. रोमा ने मुझे बताया कि कैसे वे दिन ब दिन महीने पर महीने बाट के पास जाती थी.
0: उनमें एक ऐसा था जो मुझे जाना पहचाना लगा. वो डिनर के लिए गया था, उनमें कुछ ऐसा था जो मुझे जाना पहचाना लगा. അവിടെ ഉണ്ടായിരുന്ന ചിലരെ എനിക്ക് പരിചയമുള്ളതായി തോന്നി. ഉസ്നെ കഹാ കി ഉസ്കാ നാം റോമാ ഹേ, അവളുടെ പേര് റോമ എന്നാണെന്ന് അവൾ പറഞ്ഞു. ഉസ്നെ അതീത് ഔർ യുദ്ധക്കേ ദൗറാൻ അപ്നെ ജീവൻ കെ ബാരേ മേ ഭീ ബതായ, അവൾ യുദ്ധസമയത്തെക്കുറിച്ചും തൻ്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചും പറഞ്ഞു. ഓ ഏക്ക് ഖേത്മേ കാം കർത്തീതി, അവൾ ഒരു വയലിൽ ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പനെ പരിവാർക്കി പേച്ചാൻ ഛിപാനേക്കിലി ഓ ജർമ്മൻക്ക് ഏക്ക് ഛോട്ടേസെ ഗാവുമേയും കാം കർത്തീതി, അവരുടെ കുടുംബം തിരിച്ചറിയാതിരിക്കാനായി അവൾ ജർമ്മനിയിൽ ഒരു ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. മേ ഉസ് ഗാവുക്കോ ജാൻതാ ഥാ, എനിക്ക് ആ ഗ്രാമം അറിയാമായിരുന്നു. മേ വഹാം ഏക് ശിവർ മേ കൈദീ ഥാ, മേനെ റോമാസെ കഹ, ഞാൻ അവിടെ ഒരു തടവറയിൽ ബന്ദിയായിരുന്നു, ഞാൻ റോമയോട് പറഞ്ഞു. മേ ഉസ് ക്യാമ്പുമേം ഏക് ലഡുക്കേ കേലിയെ റോസാന സേബ് ലേക്കർ ജാതീഥി, ഞാൻ അവിടെ ക്യാമ്പിൽ ഒരാൺകുട്ടിക്ക് വേണ്ടി എന്നും ആപ്പിളുമായി പോകുമായിരുന്നു. റോമാനെ ഉച്ചെ ബത്തായക്കി കെയ്സേ വഹ് ദിൻ ബദിൻ മഹീനേ ദർ മഹീനേ ബാഡ്ക്കെ പാസ് ജാതീഥി, ദിവസങ്ങളോളം മാസങ്ങളോളം വേലിയുടെ അടുക്കൽ പോയിരുന്ന് അയാൾക്ക് ആപ്പിൾ നൽകിയിരുന്നു. റോമ എന്നോട് പറഞ്ഞു,
1: मैंने कैंप के उस लंबे दुबले पतले लड़के के बारे में सोचा जो मैं खुद कभी था. मैंने अपनी माँ के बारे में भी सोचा जिसने वादा किया था कि एक परी आकर मुझे बचाएगी. क्या वो बहुत पहले की मेरी परी लड़की हो सकती है? डिनर के बाद रोमा और मैं रेत पर चले. समुद्र की जाग, डूबता सूरज, मुझे जानना था कि क्या वह वही थी. अनिश्चित, भयभीत, आशावान, स्थायी.
0: മേനെ ക്യാമ്പ് കെ ഉസ് ലെമ്പെ ദുബലെ പത്തലെ ലടുക്കേക്കെ ബാര്യമേ സോച്ച ജോ മേ ഖുദ് കഭീത, ഞാൻ ക്യാമ്പിലെ പൊക്കമുള്ള മെലിഞ്ഞ ആൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചു, അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നു. മേനെ അപ്നി മാംകെ ബാര്യമേ ഭി സോച്ച ജിസ്നെ വാദാ കിയാഥാക്കി ഏക് പരി ആക്കർ മുച്ചേ ബച്ചായേകി, ഒരു മാലാഖ വന്ന് എന്നെ രക്ഷിക്കും എന്ന് വാക്ക് നൽകിയ എന്റെ അമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ക്യാ വോ ബഹുത്ത് പെഹലേക്ക് മേരി പരി ലടുക്കി ഹോ സക്തി ഹെ. ഡിന്നർ കെ ബാദ് റോമാ അവർ മേ രേത് പർ ചലേ, രേത്ത് സമുദ്രക്കേ ഛാഗ്. ഡിന്നറിന് ശേഷം ഞാനും റോമയും മണലിലേക്ക് നടന്നു. സമുദ്രത്തിന്റെ പത, അസ്തമയ സൂര്യൻ, അവൾ എന്നെ തന്നെ ആയിരുന്നോ എനിക്കറിയണമായിരുന്നു. ആശങ്ക, പേടിയുള്ള ആഗ്രഹമുള്ള ഉറച്ച. റോമാ, നീ ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തിരുന്ന ആൺകുട്ടിയുടെ അവസാന വാക്കുകൾ നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ് എന്നതായിരുന്നു. മുച്ചേ ജാൻതാതാക്കി വഹ് വഹീധി, അനിശ്ചിത് ഭയഭീത് അവർ ആശാവാൻ. തോ ഇധർ ഹർമൻ കോ ഇഹ് ശങ്ക ഹോത്താ ഹെ കി റോമ വഹി ലഡ്കി ഹെ ജിസ്നെ ഉസേ കൈദി മേ മൃത്യ വക്ത് ഉസ്കേ ലിയെ സേബ് ദിയാ ഥാ, തോ ഇഹ് ശങ്ക ഉസേ ഹോത്താ ഹെ. തോ പഠോ,
2: റോമ ജിസ് ലഡ്കേ കെ ലിയെ തും സേബ് ലേ ആയി ഥി, ക്യാ ഉസ് ലഡ്കേ കെ ആഖിരി ശബ്ദ ദേ തും മേരി പരി ലഡ്കി ഹോ. റോമ മുസ്കുരായി, ജൈസെ ഹെ മേരെ ഉസ്കി ആഖോ മേം ദേഖാ മുഝേ ഏക് ആസു ദിഖായി ദിയാ, തും മേരി പരി ലഡ്കി ഹോ. मैंने रोमा से धीरे से कहा, और मैं तुम्हारा
0: मैं तुम्हारा लड़का हूँ. रोमा, जिस लड़के के लिए तुम सेब ले गई थी, क्या उस लड़के के आखिरी शब्द थे तुम मेरे परी लड़की हो? तो हरमन पूछता है कि रोमा, നീ ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തിരുന്ന ആൺകുട്ടിയുടെ അവസാന വാക്കുകൾ നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ് എന്നതായിരുന്നു. രോമ മുസ്കുരായി, രോമ പുഞ്ചിരിച്ചു. വൈസേഹി മേനെ ഉസ്കി ആഖോ മേ ദേഖ, ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മുച്ചേക്ക് ആസു ദിഖായി ദിയ, എനിക്ക് കാണാൻ കഴിഞ്ഞ ആ മാലാഖ പെൺകുട്ടി അവിടെ കണ്ണീർ പോലെ അത്

0: തോന്നി. തും മേരി പരീൽ അടുക്കിഹോ മേനേ രോമാസേ ധീരേസേ കഹ, നീ എന്റെ മാലാഹ പെൺകുട്ടിയാണ്, ഞാൻ റോമയോട് പതിയെ പറഞ്ഞു. ആർ മേ തുമാര ലഡ്ക്കാഹും, ഞാൻ നിന്റെ ആൺകുട്ടിയുമാണ്. യഹ് കഹാനി ഇധർ സമാപ്ത് ഹോത്തി ഹേ. തോ പാഠ്യാംശ ക അവതരൺ മേനെ അബ് ലോകോങ്കോ വ്യാഖ്യാ ദിയാ ഹെ. തോ പ്രകാശ് കി ഓർ നമക്ക് ഇക്കായിക്ക് പരീൽ ലഡ്ക്കി നാമ കഹാനി ലോരി ബി പ്രാഡ്മേൻ ദ്വാരാ ലിഖിത് മാലാഹ പെൺകുട്ടി ജിസ്ക അനുവാദ് അരവിന്ദ് ഗുപ്താനെ കിയാഥ. അപ്പോൾ യുദ്ധം എല്ലാവരെയും ഭീതിയിലും ദുരിതത്തിലും ആഴ്ത്തുന്നതാണ്. യുദ്ധസമയത്ത് ക്യാമ്പിൽ അനുഭവിച്ച പട്ടിണിയും വിഷമങ്ങളും പിന്നീട് നല്ല ജീവിതം കിട്ടിയിട്ടും മറക്കാൻ കഴിയാത്ത ഹർമന്റെ കഥ, അവനെ സഹായിച്ച റോമയുടെയും കഥയാണ് നമ്മളിവിടെ പഠിച്ചത്. പാഠഭാഗക്ക് ആധാർ പർ ഹർമൻ ഔർ റോമാ കെ ബീച്ച് ഏക് ബാത്ചീത് യാനി സംവാദ് തയ്യാർ കരോ ഏസ ഏക് സവാൽ പരീക്ഷാമേം പൂച്ഛേഗ. ഹർമൻ ഔർ റോമാ കെ ബീച്ച് കാ വാർത്താലാപ് ആരാധന ആപ് ഹർമൻ ഔർ നിള ആപ് റോമാ കെ രൂപ മേം ഈസ് ബാത്ചീത് കർണാ ഹെ. തോ ശുരു കരോ ഹർമൻ.
1: റോമാ മുജെ തും പരിചിത് സി ലഗ്തി ഹോ.
2: പരിചിത് വഹ് കേസേ?
1: കൈ വർഷ് പെഹ്ലെ ക്യാ തും ഏക് ലഡ്കി കെ ലിയെ സേബ് ദീതി തി?
2: ക്യാ?
1: ഏക് കൈദി ശിവർ കെ പാസ്?
2: ഹാ ഹാ, കൈദി ശിവർ കെ ഏക് ലഡ്കി കെ ലിയെ.
1: ക്യാ ഉസ്നേ യഹി കഹാ താ കി തും മേരി പരി ലഡ്കി ഹോ?
2: ഹാ, മുജെ അച്ഛി തരഹ യഹാ ഥാ.
1: वही लड़का मैं हूँ, तुम मेरी परी लड़की हो.
2: यह तो बड़ी आश्चर्य की बात है.
0: जी अच्छा, तो मैंने क्या पाया और क्या खोया? हरमन ने ऐसा क्यों कहा होगा? तो अंतिम भाग के एक सवाल है, ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി, ഹർമൻ എന്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇപ്രകാരം പറഞ്ഞത് എന്നുള്ളതാണ്. ബച്ചപ്പൻമേ ക്യാമ്പുമേ മുസീബത്തെ സഹകർ രഹെ ഹർമൻ ജവാൻ ആദ്മി ബൻകർ ന്യൂയോർ പഹുഞ്ച വഹാ നയേ ജീവൻ ബിതാത്തെ വക്ത് ഭി ഉസ്കേ മന്മേ പുരാനി ജീവൻ കി യാതെ ഭരീതി. ഇപ്പൊ കുട്ടിക്കാലത്ത് ക്യാമ്പിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിച്ച ഹർമൻ യുവാവായി ന്യൂയോർക്കിലെത്തി. അവിടെ പുതിയ ജീവിതം നയിക്കുമ്പോഴും അവന്റെ മനസ്സിൽ പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തോ ഹംനെ ഈസ് പാഠസേ സംബന്ധിത് പാഠ്യപുസ്തകത്തെ ജോ പ്രശ്ന ഓർ ഉത്തർ പഠേ ഉസ്കി വ്യാഖ്യാ ഭി മേനെ ദിയാ ഹെ. മേ സോച്താ ഹും കി ആപ്കോ കോയി ശങ്കാ ഭി നഹി ഹെ കി അച്ഛി തര ആപ് പഠ് ചുക്കേ ഹെ. तो अगर आपको कोई शंका है तो मुझसे पूछना.
1: अध्यापक जी, मुझे कुछ शंका है कि तो इस कथा में परी लड़की किस बात का प्रतीक है?
0: तो इस पाठ में परी लड़की यानी रोमा, परी लड़की उम्मीद सहानुभूति और इंसानियत का प्रतीक है.
1: तो मेरा अगला एक प्रश्न ये है, ये ताकि
0: पूछो बेटा.
1: इस कहानी में सेब सिर्फ एक फल नहीं है बल्कि कुछ और भी है, आपके हिसाब से वह क्या दर्शाता है?
0: बिल्कुल सही, यहाँ सेब उम्मीद और प्यार का प्रतीक है. यह दर्शाता है कि नफरत से भरे युद्ध के बीच भी प्यार और इंसानियत जिंदा रह सकती है.
1: फिर इस कहानी का शीर्षक परी लड़के क्यों रखा गया है? क्या वह सच में कोई परी थी?
0: बेटा, यह कोई काल्पनिक परी नहीं थी बल्कि एक साधारण इंसान थी. लेकिन जब कोई किसी के सबसे बुरे वक्त में सहारा बनता है तो वह उसके लिए किसी फरिश्ते या परी से कम नहीं होती. ये कहानी हमें दयालुता की शक्ति सिखाती है. तो इसी के साथ हमारी आज की कक्षा हम इधर समाप्त करते हैं. धन्यवाद.
1: धन्यवाद अध्यापक जी.
3: ഇതുവരെ കേട്ടത് ഹിന്ദി പാഠം. പഠിപ്പിച്ചത് മാർനല്ലൂർ ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ ശബരിനാഥ് വിപി. പഠിച്ചവർ ആരാധനയും നിളയും.

0: 9515227039, or you can write to us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com.
1: Voice of Hope. Spice up your life with Voice of Hope. Spice up your life with Voice of
2: Hope. Agashavani.
3: മനോയാനം. തലമുറകളിലേക്ക് നാം കൈമാറുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പണമോ സ്വത്തോ അല്ല, മറിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന് ആധുനിക മനഃശാസ്ത്രം അടിവരയിടുന്നു. ഇതിനെ ഇമോഷണൽ ഇൻഹെറിറ്റൻസ് അഥവാ വൈകാരിക പൈതൃകം എന്ന് വിളിക്കാം. നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഭൂമിയോ വീടോ പണമോ മാത്രമല്ല, അവരോടൊപ്പം ജീവിച്ചപ്പോൾ നാം കണ്ടുപഠിച്ച പെരുമാറ്റ രീതികളും വൈകാരിക പാരമ്പര്യങ്ങളും കൂടിയാണ്. ഒരു കുടുംബം അതിന്റെ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ നിക്ഷേപം സമാധാനപരമായ ഒരു നാഡീവ്യൂഹമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ തളരാതെ നിൽക്കാം, ദേഷ്യം വരുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാം, വീഴ്ചകളിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കാം എന്നതൊക്കെ ഒരു കുട്ടി പഠിക്കുന്നത് തന്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ്. പണം നൽകുന്ന സുരക്ഷിതത്വത്തെക്കാൾ വലിയൊരു സുരക്ഷാ കവചമാണ് വൈകാരികമായ ഈ സന്തുലിതാവസ്ഥ. ഇതൊരു ആന്തരിക സമ്പത്താണ്. പുറമേയുള്ള വിജയങ്ങൾ എത്രയുണ്ടായാലും ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ ജീവിതം അപൂർണമായിരിക്കും. കുട്ടികളെ വളർത്തുന്നവർ ശാന്തതയോടെ പെരുമാറുകയും തർക്കങ്ങൾക്ക് ശേഷം തെറ്റുകൾ തിരുത്തി ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയൊരു പാഠമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിനു പകരം വിവേകത്തോടെ പ്രതികരിക്കാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ ആ കുട്ടികളുടെ തലച്ചോർ സുരക്ഷിതത്വത്തിന്റെ ഭാഷ പഠിക്കുന്നു. ഈ സുരക്ഷിതാബോധമാണ് ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നത്. വൈകാരിക നിയന്ത്രണം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് മുതിർന്നവർ കാണിച്ചു തരുന്ന മാതൃകകളിലൂടെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ വൈകാരിക ശീലങ്ങൾ നമ്മുടെ തലച്ചോറിലെ നാഡീബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളിൽ സ്ട്രെസ് ഹോർമോണുകൾ കുറവായതുകൊണ്ട് അവരുടെ തലച്ചോർ കൂടുതൽ സർഗാത്മകമായി പ്രവർത്തിക്കുന്നു. ഇതിനെ ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് എന്ന് വിളിക്കാം. മാതാപിതാക്കൾ നൽകുന്ന വൈകാരികമായ താങ്ങാണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ അടിത്തറ. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ വഴിയാണ് കുട്ടികൾ മാതാപിതാക്കളുടെ വികാരങ്ങളെ പകർത്തുന്നത്. മാതാപിതാക്കൾ സമ്മർദ്ദത്തിലാകുമ്പോൾ കാണിക്കുന്ന അമിത പ്രതികരണങ്ങൾ കുട്ടികളുടെ നാഡീവ്യൂഹത്തെയും അശാന്തമാക്കും. എന്നാൽ മാതാപിതാക്കൾ സ്വയം ശാന്തരാകാൻ ശ്രമിക്കുന്നത് കണ്ടാൽ കുട്ടികളും ആ പാത പിന്തുടരും. ഈ കോ റെഗുലേഷൻ പ്രക്രിയയാണ് ഒരു കുടുംബത്തിന്റെ വൈകാരിക ഭദ്രത നിശ്ചയിക്കുന്നത്. ഒരു തലമുറയിൽ തുടങ്ങുന്ന ഈ മാറ്റം വരും തലമുറകളിലെ നൂറുകണക്കിന് ജീവിതങ്ങളെ പ്രകാശപൂർണമാക്കാൻ സഹായിക്കും. പാരമ്പര്യമായി ലഭിക്കുന്ന വേദനയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സമാധാനത്തിന്റെ പുതിയൊരു വഴി വെട്ടിത്തുറക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കും. നിങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ച് അവകാശപ്പെടുന്നവരാണെങ്കിൽ ഓർക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ വസ്തുവുണ്ടോ പണമുണ്ടോ എന്നുള്ളതല്ല, പകരം നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് ഉണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിജയം എന്നത് ബാങ്ക് ബാലൻസിൽ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലെ ഊഷ്മളതയിലും നമ്മുടെ മനസ്സിന്റെ ശാന്തതയിലുമാണിരിക്കുന്നത്. വികാരങ്ങളെ ആദരിക്കാനും അവയെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനും കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പാണ്. ഓരോ വ്യക്തിയും തന്റെ കുടുംബത്തിനുവേണ്ടി കരുതി വെക്കേണ്ടത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങളാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. ജീവിതം എപ്പോഴും സുഖകരമായിരിക്കില്ല, പക്ഷേ പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് കടലും നീന്തിക്കടക്കാം. വൈകാരികമായ പക്വതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ കൂടുതൽ കരുത്തുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം ഓരോ വീട്ടിലും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും പുതിയൊരു പുലരി സമ്മാനിക്കട്ടെ. നമ്മുടെ ഓരോ നല്ല പെരുമാറ്റവും ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടക്കമാവട്ടെ. അറിവിലൂടെയും തിരിച്ചറിവിലൂടെയും നമുക്ക് ഈ ആന്തരിക സമ്പത്തിനെ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്ത്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, കൊല്ലം ജോൺസൺ തോമസും സംഘവും ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം, സ്വർഗതാഥന് സ്തുതി പാടാം എന്നും ദിവ്യ തേജസ്സിനായി.

ആകാശവാണി ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘുവ്യാപാരി

മൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താരയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 തൊഴിലാളി മണ്ഡലം. തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 7:50 റേഡിയോ റിപ്പോർട്ട്. നാദനവതി സംഗീത സദസ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM വികാസ്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി ഇങ്ങനെയും പഠിക്കാം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി AS, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതികൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഭഗത് റാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം. പുലിയൂർ MNB നമ്പൂതിരി അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, എം ഗോവിന്ദന്റെ മൌലികം എന്ന കവിത ആലാപനം നന്ദ ഹരികുമാർ. 6:15 ഉദയഗീതം, നെയ്യാറ്റിക്കര എൻ വാസുദേവൻ പാടിയത്. 6:30 പ്രഭാതപേരി. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റിയൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ഐരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 17. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 വാർത്താ തരങ്ങിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. മധുരൈ TN ശേഷഗോപാലൻ പാടിയ കൃതികൾ. 11:00 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ R വേണുഗോപാൽ മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രലോകം. ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. തിരുവനന്തപുരം നിലയം ഇന്ന് രാത്രി അവതരിപ്പിക്കുന്ന ജീവിതോത്സവം എന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ദൊസ്റ്റോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 19 നാടകരൂപാന്തരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3:00 ഗാനം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. കണ്ടല്ലൂർ ശൈലജനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി കേളി. 5:30 സ്പൈ സ്പോൺസേർഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ ശ്രീകുമാരി ഹരികുമാർ പാടിയത്. 6:00 പദ്ധതികൾ ജനനിമയ്ക്ക്, PM ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 നേർമൊഴി. 8:30 പദ്ധതികൾ ജനനിർമ്മയ്ക്ക്, PM സ്വാനിധി പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം. തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൌർണമി. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമുല നഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, ബി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂഷ്, വിനിത മന്നമൽ, EN സജിത, വിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൻ, അജിഷ ഹരിദാസ്. നിർവഹണം ജയ CR. നിർവഹണ സഹായം ഷിബു M, ജോസ് മച്ചാട. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷ്.

0: ഇതം 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 25.2°C. പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: ചെറുകിട വ്യാപാരികൾക്കും കടയുടമകൾക്കും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്ഥിരമായ പെൻഷൻ. ഗുണഭോക്താവിന് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി ലഭിക്കും. ഇതൊരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണ്. അപേക്ഷകൻ മാസം തോറും എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. കുടുംബ സുരക്ഷയാണ്

പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, ചില്ലറ വ്യാപാരികൾ, കടയുടമകൾ, റെസ്റ്റോറന്റ് ഉടമകൾ, കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവർ EPFO, ESIC, NPS എന്നിവയിൽ അംഗങ്ങളായവർക്കും പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന പോലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ചേരാൻ കഴിയില്ല. അപേക്ഷിക്കുന്ന സമയത്തെ പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയും 29 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ആധാർ കാർഡ്, സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിനായുള്ള സമ്മതപത്രം എന്നീ അവശ്യരേഖകൾക്കൊപ്പം നേരിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ മാൻധൻ .in എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്.

0: The Union Cabinet has approved a scheme for promotion of surface coal and lignite gasification projects with a financial outlay of 37,500 crore rupees. Mr. Vaishnav said the scheme will generate revenue of 6,300 crore rupees per year only from mining and will also support Atmanirbhar Bharat and Make in India initiative amid current geopolitical situation. Air India has decided to reduce international flights, temporarily suspending services on some overseas routes. The decision has been taken in the wake of airspace curbs and high jet fuel prices. Air India said rationalization of international services will be in place for June to August this year. Air India to temporarily suspend services on Delhi-Chicago, Mumbai-New York, Delhi-Shanghai and Chennai-Singapore and two other routes. The Assam government will introduce the Uniform Civil Code UCC bill in the State Legislative Assembly on the 26th of this month. Chief Minister Hemanta Biswa Sarma made the announcement while addressing the media after chairing the first cabinet meeting of the new term. Dr. Sarma took oath as the Assam Chief Minister for his second consecutive term yesterday. The government of West Bengal has lifted all restrictions on the interstate movement of potato, onion, fruits, vegetables, oil seeds, food grains, animal products and other essential products. Earlier restrictions were placed by the erstwhile TMC government. It is learnt huge losses were incurred by the potato farmers and other entities by this restriction. Before coming to power, the BJP had assured the farmers for the lifting of the restriction. On the other hand, West Bengal decided to hand over the cases related to the teachers' recruitment, municipal recruitment and cooperative services recruitment scams to the Central Bureau of Investigation. Gold and silver prices today witnessed a sharp surge of up to 6%. In the futures market at the multi-commodity exchange, gold for the June contract was trading nearly 6% higher at 1,62,597 rupees per 10 grams, while silver for the July contract was trading around 6.4% higher at 2,96,821 rupees per kilogram, according to latest reports. The government has raised the import duty, including cess, on gold and silver from 6% to 15%. Prime Minister Narendra Modi has significantly reduced the size of his convoy during recent domestic visits while retaining all essential security arrangements mandated under the Special Protection Group SPG protocols. According to sources, the reduction in the number of vehicles in the Prime Minister's convoy was implemented during his recent visits to Gujarat and Assam. Prime Minister Narendra Modi will embark on a six-day visit to the United Arab Emirates, UAE, the Netherlands, Sweden, Norway and Italy on Friday. Briefing media in New Delhi this evening, Secretary West of the Ministry of External Affairs, Sibi George, informed that on the first leg of his five-nation visit, Mr. Modi will reach UAE on Friday, where he will meet President Sheikh Mohammed bin Zayed Al Nahyan. He said the two leaders will exchange views on bilateral issues, in particular energy cooperation. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Thrissur Jilla Vrittantham.
2: കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം കൂടുതലായി 3 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് വിജയിച്ചു കയറാനായത്. ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യു ഡി എഫ് വിജയം കണ്ടത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ ഡി എഫ് തന്നെ വിജയിച്ചു. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺ എയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം നൽകുന്നത് ഔദാര്യമായി ഉദ്യോഗസ്ഥർ കാണരുതെന്നും അത് ജനങ്ങളുടെ അവകാശമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ സംഘടിപ്പിച്ചു.

0: സംഘടിപ്പിച്ച വിവരാവകാശ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നതിനും വ്യക്തമായ മറുപടി നൽകാതിരിക്കുന്നതും നിയമത്തിനെതിരാണ്. ഇത്തരം പ്രവർത്തികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥരും അപേക്ഷകരും വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയാകണം പെരുമാറേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അപേക്ഷ ലഭിച്ചാൽ വിവരങ്ങൾ കൃത്യതയോടെ സമയബന്ധിതമായി കൈമാറാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും അപേക്ഷകർ ഓഫീസ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണവും ദൈർഘ്യമേറിയതും അവ്യക്തമായതുമായ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷണർ സൂചിപ്പിച്ചു. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എയർ കൂളറുകൾ സംഭാവനയായി നൽകി. കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ രണ്ടും കൊടകര സഹൃദയ കോളേജ്, തൃശൂർ അഗ്രോഫിൻ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഓരോന്നും വീതവുമാണ് കൂളറുകൾ നൽകിയത്. കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ മനാഫ്, സഹൃദയ കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, അഗ്രോഫിൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ മെൽവിൻ ചിറമേൽ എന്നിവർ ചേർന്ന്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി കെ സജികുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എം മിനിമോൾ എന്നിവർക്ക് എയർ കൂളറുകൾ കൈമാറി. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം. പുലർച്ചെ മുതൽ രാത്രി വൈകിയും വരെ തീർത്ഥാടകർ പള്ളിയിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. രാവിലെ 10 ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം നൽകി. തുടർന്ന് ഊട്ടുനേർച്ച ആശീർവദിച്ച് ഇടുക്കി കട്ടപ്പനയിൽ നിന്നെത്തിയ ബേസിൽ മാത്യുവിനും കുടുംബത്തിനും ആദ്യ നേർച്ച വിളമ്പിക്കൊടുത്തു. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. സർക്കാർ ആശുപത്രികളിൽ വരി നിൽക്കാതെ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ഇ ഹെൽത്ത് കേരള പോർട്ടലിന്റെ പ്രവർത്തനം സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പുനരാരംഭിച്ചു. ഒരാഴ്ചയായി സെർവർ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു. ഓൺലൈനായി ടോക്കൺ എടുത്ത് പണം അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആയിരുന്നു തകരാറുകൾ കണ്ടെത്തിയത്. പിന്നീട് പ്രശ്നം പരിഹരിച്ച് പോർട്ടൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമായി. കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഓട്ടോ കാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിലെ ഓൺലൈൻ പരിശീലനം കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ബിനു പി ബോണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ സി കെ യാമിനി വർമ്മ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന പരിശീലനം ഈ മാസം 15 സമാപിക്കുക. ബ്രിട്ടനിലെ പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലണ്ടൻ ബോറോ ഓഫ് ബാർനെറ്റ് കോർപ്പറേഷനിലെ ഫിഞ്ചറി വാർഡിൽ നിന്ന് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി ഗുരുവായൂർ സ്വദേശി അജിത് ദാസ് എം മേനോൻ വിജയിച്ചു. 2200 വോട്ടുകൾ നേടിയാണ് വിജയം നേടിയത്. ന്യൂയോർക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ അജിത് ദാസ് ആമസോണിന്റെ ഉദ്യോഗസ്ഥനാണ്. ദേശീയപാതയിലെ പുഴയ്ക്ക് കുറുകെയുള്ള തൃശൂർ ദിശയിലെ പാലം അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിട്ടിട്ട് ഇന്നേക്ക് 5 പണികൾ പുരോഗമിക്കുകയാണ്. ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടുന്ന പുതിയ പാലത്തിലൂടെ ഒറ്റവരിയായി കടത്തിവിടുന്നതിനാൽ മുൻ ദിവസങ്ങളിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ കുരുക്കിന് കുറച്ചയവുണ്ട്. പണികൾ പുരോഗമിക്കുന്ന സമയത്ത് തന്നെ ചെറിയ വാഹനങ്ങൾ പഴയ പാലത്തിലൂടെ പല സമയത്തുമായി കടത്തിവിട്ടതും കുരുക്ക് കുറയാൻ കാരണമായി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. ആകാശവാണി.

ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും. കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താരയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 തൊഴിലാളി മണ്ഡലത്തിൽ തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജുഹാൻ നടത്തിയ അഭിമുഖം. റേഡിയോ റിപ്പോർട്ട്, നാദനവതി, സംഗീത സദസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, ഇഞ്ചബൽ, പ്രത്യേക പരിപാടി ഇങ്ങനെയും പഠിക്കാം. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റോബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഭഗത് രാസ, നിർവഹണ സഹായം ബി എൻ ദീപ, എൻ സുനിത.

ഇനിയൊരറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 9495653 മറ്റൊരു നമ്പർ കൂടെയുണ്ട്. 9495953 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പശ്ചിമേഷ്യ സംഘർഷേണ ഉദ്ഭൂതസ്യ വൈശ്വിക ഊർജ്ജാ സങ്കടകാലസ്യ മധ്യേ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ആവാഹനസ്യാനന്തരം കേന്ദ്ര രാജ്യയോഃ ഇന്ധന സംരക്ഷണസ്യോപായാഃ തീവ്രാഃ ജാതാഃ. കേന്ദ്രീയമന്ത്രിമണ്ഡലേന ചതുർദശ ഖരീഫേതി ഗ്രൈഷ്മിക സസ്യാനാം ന്യൂനതമ സമർത്ഥനമൂല്യം സ്വീകൃതം. സൂര്യപുഷ്പസ്യ ബീജസ്യ സർവാധികവൃദ്ധിഃ തദനന്തരം കർപ്പാസതിലയോഃ ച. തമിഴ്നാടുരാജ്യസി ജോസഫ് വിജയസ്യ നേതൃത്വ ടി വി കെ സർവകാരേണ രാജ്യവിധാനസഭായാം സഹജ ബഹുമതേന ശക്തിപരീക്ഷണം വിജിതം. എൻ രംഗസ്വാമി പഞ്ചമം വാരം പുഡുചേരി രാജ്യസ്യ കാര്യകാലായ മുഖ്യമന്ത്രിരൂപേണ ശപഥം സ്വീകൃതവാൻ. അപി ച CBSE ദ്വാരാ അഖിലഭാരതീയ വരിഷ്ഠ മാധ്യമിക വർഗസ്യ ദ്വാദശീ കക്ഷായാഃ പരീക്ഷാപരിണാമാഃ ഘോഷിതാഃ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷ രക്ഷാസമൂഹസ്യ SPG പ്രോട്ടോകോൾ ഇത്യസ്യാന്തർഗതം സർവാഃ ആവശ്യകാഃ സുരക്ഷാവ്യവസ്ഥാഃ അവലംബ്യ സദ്യഃ ഏവ ആന്തരികയാത്രാസു സ്വസ്യ യാത്രാവാഹനാനാം സംഖ്യ ന്യൂനീകരിച്ചു.

0: കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. കെപിസിസി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലീം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. വോട്ടെടുപ്പിൽ 144 എം എൽ എമാർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. എസ് പി വേലുമണിയുടെ നേതൃത്വത്തിലുള്ള എ ഐ എ ഡി എം കെ എം എൽ എമാർ വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 എ ഐ എ ഡി എം കെ എം എൽ എമാർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഡി എം കെ അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സിബിഎസ്ഇ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2 വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. സിബിഎസ്ഇ ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എൽ പി ജിയിൽ നിന്ന് പി എൻ ജിയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: എൽ പി ജി ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. പി എൻ ജി ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നൽ അപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ വി ടി എസ് എച്ച് സീപ്ലെയിനാണ് ഇന്ന് രാവിലെ അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, ഡി ജി സി എ ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
0: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾ

ൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ എസി ഹാൾ എയർ മാർഷൽ ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷ

അംഗീകാരമാണ് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 എല്ലാ വർഷവും ലോക നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് നഴ്സസ് 1974 മുതലാണ് ഔദ്യോഗികമായി നഴ്സസ് ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെയും കരുതലിനെയും സ്നേഹത്തെയും ഈ ദിനത്തിൽ ആദരിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. 1854 ക്രിമിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ ആയിരക്കണക്കിന് സൈനികരെ രാത്രിയോ പകലോ എന്ന് നോക്കാതെ ശുശ്രൂഷിച്ച നൈറ്റിംഗേൽ ആധുനിക നഴ്സിംഗ് സംവിധാനം മികവുറ്റതാക്കി. ക്രിമിയൻ യുദ്ധത്തിൽ 500,000 സൈനികരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കൂടുതൽ പേരും മരണപ്പെട്ടത് പകർച്ചവ്യാധികൾ മൂലമായിരുന്നു. അക്കാലത്തെ ആതുര സേവന രംഗത്തെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. വൃത്തിഹീനമായ ചുറ്റുപാടിൽ ധാരാളം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അണുബാധ മൂലം ഒരുപാട് ആളുകൾ മരിക്കുന്ന കാലം കൂടിയായിരുന്നു അത്. ഇത്തരം സാഹചര്യത്തെ ഒഴിവാക്കുന്നതിനായി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി ആരോഗ്യരംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. നഴ്സുമാരുടെ ജോലി വൈദഗ്ധ്യം വേണ്ട തൊഴിലാക്കി മാറ്റുകയും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്തു. നഴ്സിംഗ് മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി ആതുര സേവന രംഗത്ത് നഴ്സുമാർ അനിവാര്യ ഘടകമാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. നഴ്സുമാരുടെ സേവനം ആരോഗ്യരംഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ സേവന മനോഭാവവും ഈ രംഗത്തുള്ള പരിചയവും രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. രോഗി പരിചരണത്തിന്റെ സുപ്രധാന ഭാഗമാണ് നഴ്സുമാർ എന്ന് നഴ്സസ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈനംദിന രോഗികൾ പാലിക്കേണ്ട വസ്തുതകൾ അവരെ ഓർമ്മിപ്പിക്കുകയും സമയാസമയങ്ങളിൽ മരുന്ന് നൽകുകയും ചെയ്യുന്നത് വളരെ ജാഗ്രതയോടെയാണ്. രാത്രിയും പകലുമില്ലാതെ രോഗികൾക്ക് നിശ്ചിത ഇടവേളകളിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചുള്ള കുത്തിവയ്പ്പുകളും മരുന്നുകളും രോഗികളിൽ എത്തിക്കുന്നു. എല്ലാറ്റിനുമുപരി അവരുടെ സ്നേഹത്തോടെയുള്ള ഇടപെടലാണ് രോഗകാഠിന്യത്തെ ഇല്ലാതാക്കുന്ന പ്രധാന ഘടകം. ശുചിത്വം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ സംരക്ഷണം, പകർച്ചവ്യാധി തടയൽ തുടങ്ങി നഴ്സുമാർ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ സമൂഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ സഹായകമാണ്. ലോകമെമ്പാടും പടർന്നു പിടിച്ച COVID-19 എന്ന മഹാമാരി പിടിച്ചു നിർത്തുന്നതിൽ നഴ്സുമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കോവിഡ് രോഗികളെ സമൂഹം പേടിയോടെ കണ്ടപ്പോൾ PPE കിറ്റ് പോലുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ സഹായത്തോടെ രോഗികൾക്ക് സാന്ത്വനമേകിയതിൽ നഴ്സുമാരുടെ സേവനം പ്രശംസനീയമാണ്. കേരളത്തിൽ പരിചിതമില്ലാത്ത നിപ്പ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കാൻ നഴ്സുമാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഒരു നഴ്സിന് നിപ്പ ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് കേരളം ഇന്നും ഓർക്കുന്നു. സ്വന്തം ജീവന് ഭീഷണിയായാൽ പോലും രോഗി പരിചരണം എന്ന കടമ നിർവഹിക്കുന്ന നഴ്സുമാരെ ഈ അവസരത്തിൽ ഓർമ്മിക്കാം. ക്വാറന്റൈൻ സമയത്ത് രോഗികളുടെ അടുത്ത് വീട്ടുകാർ പോലും ചെല്ലാൻ മടിച്ച അവസരങ്ങളിലെല്ലാം നഴ്സുമാരായിരുന്നു അവരുടെ രക്ഷയ്ക്കെത്തിയത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആരോഗ്യമേഖലയിലെ ജീവനക്കാരിൽ പകുതിയിലധികവും നഴ്സുമാരാണ്. ആഗോളതലത്തിൽ തന്നെ നഴ്സുമാർക്ക് ഇപ്പോഴും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അടുത്ത 5 ഏകദേശം 4.5 ലക്ഷത്തോളം നഴ്സുമാർ ലോകത്തെമ്പാടും ആവശ്യമായി വന്നേക്കാം. ഇന്ത്യയിൽ തന്നെ ഏകദേശം 43 ലക്ഷത്തോളം നഴ്സുമാരും അനുബന്ധ ജോലികളും ചെയ്യുന്നവരുമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 1,000 3 നഴ്സുമാരാണ് വേണ്ടത്. എന്നാൽ ഇന്ത്യയിൽ 2-ൽ താഴെയാണ് ഈ അനുപാതം. നഴ്സുമാരുടെ ക്ഷാമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് 5,000 നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ഏകദേശം 3.87 ലക്ഷം പുതിയ നഴ്സുമാരാണ് പ്രതിവർഷം പഠനം പൂർത്തീകരിക്കുന്നത്. പകുതിയോളം പേർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും മറ്റുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പഠിച്ചിറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ നഴ്സിംഗ് സ്ഥാപനങ്ങൾ കർണാടകയിലാണ്. എന്നാൽ രാജ്യത്ത് പഠിച്ചിറങ്ങുന്ന നഴ്സുമാർ എല്ലാവരും ഇന്ത്യയിലല്ല ജോലി ചെയ്യുന്നത്. വിദേശങ്ങളിൽ ജോലി തേടി പോകുന്ന നഴ്സുമാർ ഇന്ന് കൂടി വരികയാണ്. നിലവിൽ 7 ലക്ഷത്തോളം ഇന്ത്യൻ നഴ്സുമാർ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. UK, കാനഡ, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതലായി ഇന്ത്യൻ നഴ്സുമാർ കുടിയേറുന്നത്. മെച്ചപ്പെട്ട വരുമാനവും ഭൌതിക സാഹചര്യങ്ങളും കുടുംബത്തിന്റെ കെട്ടുറപ്പുമെല്ലാം വിദേശത്തേക്ക് നഴ്സുമാരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന നഴ്സുമാരിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്നാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. വിദേശത്തേക്ക് നഴ്സുമാർക്ക് പോകണമെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പരീക്ഷയും പ്രൊഫഷണൽ ലൈസൻസിംഗ് പരീക്ഷയും പാസ്സായിരിക്കണം. ഭാഷാ പരീക്ഷയായ IELTS, OET എന്നിവ പാസ്സാകുമ്പോൾ തന്നെ ഓരോ രാജ്യത്തും അവിടുത്തെ നഴ്സിംഗ് കൌൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക പരീക്ഷയും പാസ്സാകേണ്ടതാണ്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ് യോഗ്യത.
പ്രവൃത്തി പരിചയം ചില രാജ്യങ്ങളിൽ നിർബന്ധമാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ്

നഴ്സസാണ് ഇന്ത്യയിൽ നഴ്സിംഗ് പഠനത്തെ നിയന്ത്രിക്കുന്നത്. വേതന വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ സമരം ചെയ്യുന്ന ഒരു കാലം കൂടിയാണിന്ന്. പല സ്വകാര്യ സ്ഥാപനങ്ങളും മിനിമം വേതനം പോലും നൽകുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. നഴ്സുമാർ ഭൂമിയിലെ മാലാഖമാരാണെന്ന് വിശേഷിപ്പിക്കുമ്പോഴും അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് പ്രധാനം. നഴ്സുമാരുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നത് വഴി ആരോഗ്യരംഗം കൂടി മെച്ചപ്പെടുന്നു. ആരോഗ്യമേഖലയുടെ മികച്ച പ്രവർത്തനത്തിൽ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് ഓർമ്മപ്പെടുത്തിയാണ് ഓരോ നഴ്സസ് ദിനവും കടന്നു പോകുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ആതുര സേവനത്തിലെ മാലാഖമാർ. തയ്യാറാക്കിയത് സുനീഷ് വിദുര.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റോബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഭഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495946321 9495653 മറ്റൊരു നമ്പർ കൂടിയുണ്ട്. 9496596321 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

0: മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാകുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായിനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായ സ്താരയുമായുള്ള അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്,
1: തെങ്ങിൽ നിന്ന് തേങ്ങ പൊഴിയുന്നത് പ്രധാനമായും ഏത് പോഷകത്തിന്റെ കുറവുകൊണ്ടാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: ഇന്ന് നമുക്കൊരു കാർഷിക ഉപകരണം പരിചയപ്പെടാം, തൂമ്പ. കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തെയും ഗ്രാമീണ ജീവിതത്തെയും കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വയലുകളും കർഷകരും പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുമാണ്. മനുഷ്യന്റെ അധ്വാനത്തെയും പ്രകൃതിയോടുള്ള അടുപ്പത്തെയും പ്രകടമാക്കാൻ ഇത്തരം ഉപകരണങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് തൂമ്പ. ഇതൊരു സാധാരണ ഉപകരണമല്ല, നമ്മുടെ പാരമ്പര്യ രീതികളുടെ, ഗ്രാമീണ ജീവിതത്തിന്റെ, കർഷകന്റെ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. തൂമ്പ സാധാരണയായി നീളമുള്ള ഒരു മരക്കാമ്പിലും അതിന്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് ഭാഗത്താലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൈകൊണ്ട് എളുപ്പത്തിൽ രൂപീകരിക്കാവുന്ന വിധമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് ദീർഘസമയം ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറയുന്ന തരത്തിൽ ഭാരം നിയന്ത്രിച്ചാണ് പഴയകാല കരകൗശല വിദഗ്ധർ ഇത് നിർമ്മിച്ചിരുന്നത്. കാർഷിക രംഗത്ത് ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ നിരവധിയാണ്. മണ്ണിളക്കാനും കളകൾ നീക്കം ചെയ്യാനും വെള്ളം ഒഴുകിപ്പോകാൻ ചെറു ചാലുകൾ നിർമ്മിക്കാനും വളം ചേർക്കാനും എല്ലാം തൂമ്പ കൊണ്ട് സാധിക്കുമായിരുന്നു. പഴയ കാലത്ത് ഒരു കർഷകന്റെ കയ്യിൽ തൂമ്പ കാണുന്നത് സാധാരണ കാഴ്ചയായിരുന്നു. ഒരു വിത്ത് മണ്ണിൽ വീണ് വിളവായി മാറുന്നതുവരെ കർഷകൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനേകമാണ്. ആ യാത്രയിൽ തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ന് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്ടർ, പവർ ടില്ലർ, മെഷീനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിനാൽ തൂമ്പ പോലുള്ള പരമ്പരാഗത ഉപകരണങ്ങളുടെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. എന്നിരുന്നാലും ചെറിയ കൃഷിയിടങ്ങളിലും ജൈവ കൃഷിയിലും ഇന്നും തൂമ്പ ഉപയോഗിക്കുന്നു. ചില ജോലികൾ യന്ത്രത്തേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവ ഇല്ലാതാകുന്നത് ഒരു പാരമ്പര്യത്തിന്റെ കൂടി നഷ്ടമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ മനുഷ്യൻ പഠിച്ച ജീവിത രീതിയുടെ തെളിവാണിത്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായിനി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായ സ്താരയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: ഡോക്ടർ സുഷായ, പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, വെള്ളരി വർഗ പച്ചക്കറികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെ രോഗങ്ങളാണ് ഈ പച്ചക്കറികളെ ബാധിക്കുന്നതിന് നമ്മൾ എങ്ങനെ അതിന്റെ നിയന്ത്രണം ചെയ്യുന്നതിന്?
3: കേരളത്തിൽ പ്രധാനമായും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന പച്ചക്കറികൾ പാവയ്ക്കൽ, പടവലം, വെള്ളരി, കോവൽ, തണ്ണിമത്തൻ, മത്തൻ, ഇതൊക്കെയാണ് പ്രധാനമായും വെള്ളരി വർഗ വിളകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ.
2: അപ്പം ഇതിൽ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്?
3: പ്രധാനമായും രോഗങ്ങൾ ഇലകളിൽ വരുന്ന രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കായ്കളിൽ വരുന്ന രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വേരല്ലെങ്കിൽ തണ്ടിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടാവും. ഇതെല്ലാം പൂർണ്ണമായും വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടാവും. ഇതെല്ലാം നിയന്ത്രണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും.
2: ആദ്യം തന്നെ നമ്മൾ ഫോലിയേജ് അല്ലെങ്കിൽ ഇലകളിൽ വരുന്ന രോഗത്തിനെ കുറിച്ച് സംസാരിക്കും.
3: ഇലകളിൽ വരുന്ന രോഗങ്ങളിൽ ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് മൃദുരോമ പൂപ്പ് അഥവാ ഡൌണി മിൽഡ്യൂ എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ ഈ രോഗം മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാര്യം ഇതൊരു കുമിൾ രോഗം

0: അപൂർവമാണ്. ഈ കുമിളിന് കൂടുതൽ തണുപ്പ് അല്ലെങ്കിൽ ആർദ്രത കൂടിയ സമയങ്ങളിലാണ് നന്നായി വളരുന്നത്. അതുമൂലം തന്നെ ഈ കാലഘട്ടത്തിൽ ഈ രോഗം വളരെ കൂടുതലായിരിക്കും.
1: കാണാൻ സാധിക്കും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ലക്ഷണങ്ങൾ വെള്ളരിവർഗ വിളകളിൽ നമ്മൾ പല പച്ചക്കറിയും പറഞ്ഞു. ഇതിൽ ഓരോന്നിലും പ്രധാനമായും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഇത് ഈ ചെടികളെ ബാധിക്കുന്നത് ഇലയുടെ അടിയിലാണ് ഈ പൂപ്പൽ കാണുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വണ്ണം വളരെ നേർത്ത പൂപ്പലാണ് ഇലപ്പരപ്പിൽ. മുകൾ ഭാഗത്ത് അതിനനുസൃതമായിട്ട് മഞ്ഞ നിറത്തിലുള്ള പാടുകളുണ്ടാകും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇലപ്പുള്ളി രോഗമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പ് അല്ലെങ്കിൽ ആകൃതിയിലുള്ള പാടുകളായിരിക്കും, അല്ലെങ്കിൽ കളറുണ്ടാവാം. പക്ഷേ ഈ ഡൗണി മിൽഡ്യൂ അഥവാ മൃദുരോമ പൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ പ്രത്യേക ആകൃതിയിലുള്ള എങ്ങനെയാണോ താഴ്ഭാഗത്ത് ഈ പൂപ്പൽ വളരുന്നത് അതിനനുസൃതമായിട്ട് ഇളം മഞ്ഞ നിറത്തിലും പിന്നെ അത് കരിച്ചിലോട്ടും മാറുന്ന വലിയ വലിയ പാടുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനൊരു വട്ടത്തിലുള്ളത് അല്ലെങ്കിൽ ത്രികോണം അങ്ങനെ ആകൃതി ഒരു പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. താരതമ്യേന വലിപ്പം കൂടിയ മഞ്ഞ നിറത്തിലുള്ള പാടുകളും പിന്നീട് അത് കരിച്ചിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായും കാണുന്നത് മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ ആർദ്രത കൂടിയതാണ്. മാത്രമല്ല നമ്മൾ പാവൽ പടവലം തുടങ്ങിയ കൃഷികളെക്കുറിച്ച് നോക്കുമ്പോൾ അത് പന്തലിൽ വളരുന്ന കൃഷികളാണ്. അപ്പോൾ പുറമേ ചൂട് കൂടുതലാണെങ്കിൽ പോലും ഈ ചെടികളുടെ ഇടയിലും പന്തലിനടിയിലും കൂടുതൽ ആർദ്രത കാണാനുള്ള സാധ്യതയുണ്ട്. കാര്യം സൂര്യപ്രകാശം നേരിട്ട് അവിടെ ഏൽക്കുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ താഴ്ന്ന പാടങ്ങളിൽ പന്തൽ കെട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ചെറിയ വെള്ളച്ചാലുകളുണ്ടാവാം. അപ്പം ഇതിൽ നിന്നെല്ലാമുള്ള ആർദ്രതയിൽ കൂടുകയും നമ്മൾ എത്ര തന്നെ മരുന്ന് പ്രയോഗിച്ചാലും ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുന്നു.
1: ഇത് നിയന്ത്രണം എങ്ങനെയാണ് ചെയ്യുന്നത്?
0: ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. കാര്യം ആർദ്രത കൂടുന്തോറും ഈ കുമിളിന്റെ വളർച്ച കൂടുന്നു. അപ്പം നമ്മൾ മരുന്ന് പ്രയോഗിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കൃഷി രീതിയിലാണ്. ഇപ്പോൾ കൃഷി രീതിയിൽ ഒന്ന് കൂടുതൽ അടുപ്പത്തിൽ, അതായത് പറഞ്ഞിരിക്കുന്ന തോതിനനുസരിച്ച് വിത്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പം അതിന് കൂടുതൽ അടുത്ത് വളരുകയും താഴെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ഇത് കൂടുതലും അതിന് നീരാവി വന്നിട്ട് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത കൂടുകയും ചെയ്യുന്നു. പിന്നെ ഒന്ന് കളനശീകരണമാണ്. ഇതുപോലെ ചുവട്ടിൽ ഈ പന്തൽ വളരുന്ന ചെടികളിലെല്ലാം തന്നെ ഏതാണ്ട് 2 മീറ്ററോളം അകലം കാണും. അപ്പം അതിൻ്റെ ഇടയിൽ നന്നായി കളകൾ വളരാനുള്ള സ്ഥലമുണ്ടാകും. ഇപ്പോൾ കൃഷിക്കാർ ചെയ്യുന്നത് ഈ തടത്തിൽ മാത്രം കളകളെ നീക്കം ചെയ്തിട്ട് അവിടെ വളം പ്രയോഗിക്കുകയാണ്. അപ്പം ബാക്കി കളകൾ ഉണ്ടായിരിക്കുന്നതും ഈ ഹ്യൂമിഡിറ്റി അത് ആർദ്രത കൂടാനായിട്ട് സാധ്യം. നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ എന്താണ് ഈ രോഗം വരാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യത തീവ്രമാവാനുള്ള സാധ്യതകളെ കൂടെ കുറയ്ക്കുന്ന തരത്തിൽ വേണം നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളകളെ മാറ്റം ചെയ്യുക. പിന്നെ ജലസ്രോതസ്സുകൾ മിക്കവാറും നമുക്ക് അത് മാറ്റാനായിട്ട് പറ്റില്ല, കാര്യം അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാലും സൂര്യപ്രകാശം അല്ലെങ്കിൽ വായു സഞ്ചാരം ഇതിൻ്റെ ഇടയിൽ വരുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുക. പിന്നെ ചില കർഷകർ ഞാൻ പാടത്തിൽ കണ്ടിട്ടുള്ളത് ഈ തണ്ടിൽ തന്നെ പന്തലിൽ കയറുന്നതിന് മുമ്പുള്ള വലിപ്പം കൂടിയ ഇലകൾ, അതായത് പ്രധാനമായിട്ടുള്ള തണ്ടിൽ കാണുന്ന ഇലകൾ മാറ്റം ചെയ്യുന്നതായിട്ടാണ്. അതും ഒരു തരത്തിൽ ഇതിനെ രോഗം നിയന്ത്രിക്കുന്നതിന് സാധിക്കും. കാര്യം ഇത് മണ്ണിലാണ് ഈ കുമിള് കാണുന്നത്. അപ്പോൾ വെള്ളം അതിൽ വീഴുമ്പോൾ അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തുള്ളികളിലൂടെ ഇത് രോഗം പ്രാപിക്കും. അപ്പോൾ ഈ താഴെയുള്ള ഇലകൾ നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നില്ല. കാര്യം പന്തലിൽ ആവശ്യത്തിന് ഇലകളുള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് എല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അത് തന്നെ ധാരാളം. അപ്പം അങ്ങനെയുള്ളതും ഒരു പരിധി വരെ ഇത് കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് തളിക്കും. പക്ഷേ മരുന്ന് തളിക്കുന്നതിന് മുമ്പായി രോഗം വന്ന ഇലകൾ പൂർണ്ണമായും നശിപ്പിക്കുക. കാര്യം ഇതിനകത്ത് നമ്മൾ എത്ര തന്നെ മരുന്ന് തളിച്ചാലും നല്ല ഇടതൂർന്ന ഇലകളായതുകൊണ്ട് അതിനിടയിൽ അസുഖം വന്ന ഇലകളിരിക്കുമ്പോൾ അതിൽ കാണുന്ന കുമിളുകൾ ഈ രാസ കുമിൾനാശിനിയിൽ നിന്ന് രക്ഷപ്പെടുകയും അത് വീണ്ടും രോഗം പടർത്താൻ സാധിക്കും. അപ്പം നമുക്കൊന്നും സാധിക്കുന്നിടത്തോളം ഈ രോഗം വന്ന ഇലകൾ മാറ്റം ചെയ്തിട്ട് വേണം മരുന്ന് തളിക്കാനായിട്ട്. അത് ചിലർ ജൈവ മാർഗത്തിൽ മാത്രം നിയന്ത്രിക്കുന്ന പാടങ്ങളുണ്ടാവാം, ചിലത് രാസകുമിനാശിനി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും ജൈവ മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ ഇതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ നേരത്തെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. അതിന് രോഗതീവ്രത കൂടിയിട്ട് ജൈവ മാർഗങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ജൈവ മാർഗങ്ങളാണെങ്കിൽ സ്യൂഡോമോണസ് നമുക്ക് നേരത്തെ തന്നെ ചെടിക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടിക്കും കുറച്ചുകൂടെ ആരോഗ്യം ഉണ്ടാവുകയും അതിനനുസരിച്ച് നല്ല രീതിയിൽ അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വിത്ത് പരിചരണം നടത്തിയിട്ട് അത് രാസ കുമിളനാശിനിയിലും ആവാം അല്ലെങ്കിൽ ജൈവമാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന സ്യൂഡോമോണസ് പോലെയുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. അപ്പോൾ നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരികയും കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ രോഗപ്രതിരോധ ശേഷി അതിന് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ രാസകുമിളനാശിനിയും ഒരു പ്രധാനമായിട്ടുള്ള പങ്ക്. കാര്യം കൂടെ രോഗം കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ജൈവ കുമിളനാശിനിയിൽ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ വരും. ഈ രോഗമുണ്ടാക്കുന്ന കുമിള്

0: ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഊമൈസെറ്റ് എന്നാണ് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ അത് മറ്റ് കുമിളുകളിനേക്കാളും കുറച്ച് വ്യത്യാസപ്പെട്ടതാണ്. അപ്പോൾ അതിന് വളരെ പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കുമിളനാശിനികളും, അതുപോലെ തന്നെ വേറൊരു നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നതാണ് ബോഡോമിക്സ്ചർ അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ വെള്ളരി വർഗ്ഗ വിളകൾക്ക് ഒരു കോപ്പർ ഷൈനസ് ഉള്ള പ്ലാന്റ് എന്ന് പറയാം. അതിന് കുറച്ച് ചെടികളിൽ ചില പുള്ളികൾ പോലെയോ അതുപോലെയൊക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ആ കുമിളനാശിനികൾ നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം, മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിന് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഇതിന് തന്നെ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് റിഡോമിൽ എന്ന് പറയുന്ന മെറ്റലാക്സിൽ. മെറ്റലാക്സിലാണ് അതിൻ്റെ ശരിക്കുമുള്ള ശാസ്ത്രനാമം എന്ന് പറയുന്നത്. മെറ്റലാക്സിൽ വിഭാഗത്തിൽപ്പെട്ട കുമിളനാശിനികൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മൾ ഫൈറ്റോടോണിക് എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു കുമിളനാശിനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് നമുക്ക് കുമിളിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഈ ഊമൈസെറ്റിൽപ്പെട്ട വിഭാഗത്തിലുള്ള കുമിളിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. നക്കോമിൻ കോമിൻ എന്ന് പറയുന്നത് ഇത് ഒരു 5 ml, 4 മുതൽ 5 ml പെർ ലിറ്റർ. ഇത് നമ്മൾ ചെടികൾക്ക് നന്നായിട്ട് വളരുന്നതിനും അതോടൊപ്പം ഈ രോഗത്തെ നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ട്.
1: ഡൗണി മിൽഡ്യൂനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇതൊഴിച്ച് പൗഡറി മിൽഡ്യൂ എന്ന് പറയാറുണ്ട്.
0: അതെ അതെ, പേരുകൊണ്ട് മിൽഡ്യൂ എന്ന് തന്നെ കുമിൾ പോലെ ഇരിക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത്. പൊടിക്കുമിൾ രോഗമെന്ന് ഇതിനെ, ചൂർണപ്പൂപ്പ് രോഗം ഇങ്ങനെ ഇതിനെ പറയാറുണ്ട്. കാണുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഒരു വെള്ള പൗഡർ പൂശിയതുപോലൊരു, അത് പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും. തുടക്കത്തിൽ നമുക്ക് ഇലയുടെ മുകൾ ഭാഗത്ത് മാത്രം ഉണ്ടാവാം, പക്ഷേ അത് തണ്ടിനെയും പൂക്കളെയും വരെ ബാധിക്കാം. അപ്പോൾ ഈ ചൂർണപ്പൂപ്പ് രോഗം ഇതിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇലകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചൊരു പാടുപോലെ വന്നില്ലെങ്കിൽ പോലും കരിഞ്ഞു പോകും. പക്ഷെ ഇത് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് ചൂട് കൂടിയ സമയത്താണ്,
1: അതായത് മഴ
0: നനവില്ലാത്ത സമയം. അപ്പോൾ അതായത് മഴക്കാലത്ത് ഇത് കൂടുതലായിട്ട് കാണാറില്ല. പക്ഷേ നമ്മൾ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്ത് പകൽ സമയം കുറച്ച് ചൂടുണ്ടാവും, എന്നാൽ തണുപ്പാണ്, മഴ ഹ്യൂമിഡിറ്റി കുറഞ്ഞ സമയം, ആ സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പൊതുവേ ഈ ചൂർണപ്പൂപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ സൾഫർ അടങ്ങിയ കുമിളനാശിനികളാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണിക്കാനായിട്ട് വെജിറ്റബിൾ സൾഫർ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതിപ്പം ജൈവ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം സൾഫർ എന്ന് പറയുന്നത്, അതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ നമ്മളിതിന് ഉപയോഗിക്കും വരാറുണ്ട്. ആന്ത്രാക്നോസ് എന്ന പേരിൽ കാര്യം, അത് കുളിറ്റോട്രിക്കം എന്ന് പറയുന്നൊരു കുമിളാണ് പടർത്തുന്നത്. ഈ കുളിറ്റോട്രിക്കം എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ എല്ലാ ചെടികളിലും കാണുന്നൊരു രോഗഹേതു തന്നെയാണ്. അത് ഇതിനകത്ത് വരാറുണ്ട്. വൃത്താകൃതിയിലുള്ള രീതിയിലുള്ളതുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിലൊക്കെ ഇല കരിഞ്ഞു പോകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ തണ്ണിമത്തനിലൊക്കെ നന്നായി കാണാറുണ്ട് ഈ രോഗം. പടവലം ഇത് കായയും ബാധിക്കുന്നത് നമുക്ക് കുറച്ച് ആർദ്രത ഉള്ള സമയത്തും മഴക്കാലത്തും ഇത് കൂടുതലായിട്ടാണ്. നമ്മുടെ വളർത്തുന്ന എല്ലാ സസ്യങ്ങളിലും പൊതുവായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കുളിറ്റോട്രിക്കം എന്ന് പറഞ്ഞ
1: പൂപ്പലുണ്ടാക്കുന്നത്.
0: ചെടിക്കും പരിസരത്തിന് ശുചിത്വം, ഇതാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിക്കഴിഞ്ഞ ശേഷം കാർബൺ ഡൈസിം എന്ന് പറയുന്ന കുമിളനാശിനി ഉപയോഗിക്കാം. കാർബൺ ഡൈസിം എന്ന് പറയുന്ന കുമിളനാശിനി ഒരു അന്തർവ്യാപന ശേഷിയുള്ളതാണ്. അപ്പോൾ അന്തർവ്യാപന ശേഷിയുള്ളത് നമ്മൾ കായ് ഉണ്ടായതിന് ശേഷമാണെങ്കിൽ അത് കായ്ക്കകത്തോട്ടും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കഴിയുന്നതും അതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള കാലാവധി വിട്ടിട്ട് 30 കായകൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കും. പിന്നെ മാംഗോസബ് എന്ന് പറയുന്നൊരു കുമിളനാശിനിയുണ്ട്. അത് നമ്മുടെ ഗ്രീൻ ലേബലിൽ പെട്ടതാണ്, അതുപോലെ സ്പർശന സ്വഭാവമുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതാണെങ്കിൽ നമുക്ക് കായകളുള്ളപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്.
1: ഇപ്പം മേഡം പറഞ്ഞ ആന്ത്രാക്നോസ് അല്ലെങ്കിൽ ഈ ഒരു ഹെലപ്പുള്ളി രോഗം ഫ്രൂട്ട്സിലും വരാറുണ്ട്, കായകളും വരാറുണ്ട്.
0: അപ്പോൾ ഈ ഫലങ്ങളിൽ ബാധിക്കുന്ന 2 തരത്തിലുണ്ട്. ഒന്ന് വല്ല വാട്ടറി ആയിട്ടുള്ള, അതായത് നമുക്കിങ്ങനെ വെള്ളം പിടിച്ചു നോക്കുമ്പോൾ വെള്ളം നിറഞ്ഞതുപോലെ ഇരിക്കുന്ന പോലുള്ള തരത്തിൽ അഴുകലുണ്ടാവുന്നുണ്ട്, അല്ലാതെ ഉണങ്ങി ചുരുണ്ടു പോകുന്നത് പോലെയും കാണുന്നുണ്ട്. മിക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ ആന്ത്രാക്നോസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട് റോട്ട് എന്ന് പറയും, അതായത് ഉണങ്ങിയതുപോലെ. അപ്പോൾ ഈ രോഗം ഇലയിൽ വരുന്നതിനോടൊപ്പം ആ പൂങ്കുലയുടെ തണ്ടുകളിൽ വരാറുണ്ട്, അതുമാത്രമല്ല കായയുടെ മുകളിലും വരാറുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് കരിഞ്ഞുണങ്ങിയങ്ങ് നിൽക്കുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം വലുതാകുന്നതിന് മുമ്പ് തന്നെ ഇത് കായകൾ ചേരും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിലപ്പോഴും ഈ കായയുടെ താഴ്ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഉണക്ക് ബാധിച്ച് അതങ്ങ് ചുക്കിച്ചുളുങ്ങി ആ ചെടിയിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെ തന്നെ വെറ്റായിട്ടുള്ള, അതായത് നല്ല വെള്ളം നിറഞ്ഞതുപോലെയുള്ള, അത് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വെള്ളരിയിലാണ്. വെള്ളരിയിൽ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത്, അതായത് വെള്ളരിയിൽ പ്രത്യേകിച്ചും തറയിൽ കിടക്കുന്ന മത്തനാവാം. അപ്പോൾ അതുപോലുള്ളത് തറയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ മത്തൻ്റെ വണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് പ്രാണികൾ അതിൽ ചെറിയ ചെറിയ മുറിവുകളുണ്ടാക്കും. അതുമാത്രമല്ല തറയിലിടുമ്പോൾ മണ്ണ് പുരളുന്നു, തമ്മിൽ ഉരസുന്നു,

0: അപ്പം ഈ ചെറിയ മുറിവുകളിലൂടെയും മണ്ണിൽ കാണുന്ന കുമിളുകൾ ഇതിനെ ബാധിക്കും. അപ്പോൾ അതിനകത്ത് ബാക്കി ഭാഗങ്ങൾ ചെറിയ മുറിവുകളിലൂടെ വളരെ ചെറിയ പൊട്ടുകളായിട്ട് ഇത് ആക്രമിക്കുന്നെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം വെള്ളരി വർഗ്ഗത്തിലെ ഇതുകളെല്ലാം നല്ലവണ്ണം വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ്, കൂടുതൽ മോയിസ്റ്റർ. അപ്പോൾ അതിന് പെട്ടെന്ന് അഴുകലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ കാണുന്ന വേറൊരെണ്ണമാണ് കൊയിനിഫോറ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്, അതായത് നമ്മുടെ ഈ ബ്രെഡിലൊക്കെ കാണുന്ന മോൾഡ് റൈസോപ്പസ് എന്ന് പറയുന്ന അത് ആ ഗണത്തിൽ പെട്ടതാണ്. ഇതുപോലെ അതും വളരെ ഒരു തീവ്രമായിട്ടുള്ള രോഗകാരി അല്ല, പക്ഷേ പല വണ്ടുകളും അതുപോലെ തന്നെ ചാഴിയോ അതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ഇത് കയറുന്നു. അപ്പോൾ ഒരിക്കലിത് ആ പാടത്തുണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തുകൾ എപ്പോഴും അവിടെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും, നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ കൂടുതലായി പോകുന്നു, അല്ലെങ്കിൽ മഴ സമയത്ത് കൂടുതൽ നന ആ സമയത്തൊക്കെ ഇതിൽ അഴുകലുണ്ടാകാനുള്ള ചാൻസ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ചെറിയ നിറത്തിൽ കറുത്ത പൊട്ടുപോലുള്ള ഒരു പൂപ്പൽ ബാധിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കായകൾ വരുന്നത്.
1: കായകളിൽ ഇങ്ങനെ രോഗങ്ങൾ വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അല്ലേ?
0: വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ വെള്ളരി വർഗ വിളകളിലുണ്ടാകുന്ന മണ്ണിൽ കിടക്കുന്നതായിട്ടുള്ള കായകൾ, അപ്പോൾ അതില് നമുക്ക് പൊതയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കായകൾ വരികയാണെങ്കിൽ ഇപ്പം മത്തൻ അല്ലെങ്കിൽ വെള്ളരി വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇലകളുടെ ഉണങ്ങിയ ഇലകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഈ മണ്ണുമായിട്ട് ചേർന്നുണ്ടാകുന്ന മുറിവുകളുണ്ടാകുന്നത് കുറയ്ക്കാനായി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടുകളുടെ ആക്രമണം കുറയ്ക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക. അത് പ്രധാനമായിട്ടും മത്തൻ അതുപോലെയുള്ള വണ്ടുകളെല്ലാം മണ്ണിൽ സമാധിയാവുന്ന പലതരം ഇതുണ്ട്. അപ്പോൾ അത് ഈ മണ്ണിൽ കിടക്കുന്നതിനെ ആക്രമിക്കും. ഇതിലൂടെ ഏത് ഇപ്പം രോഗം ഉണ്ടാക്കുന്ന കുമിളാവണമെന്നില്ല, അല്ലാത്തതാണെങ്കിലും വളരെ നല്ല അതിനെ ആക്രമിക്കാൻ പറ്റിയൊരു വസ്തു അവിടെ ഉണ്ട്. അപ്പം അതിനെ അതിനെ ആക്രമണം കൂടുതലാണ്. അപ്പം അതിന് ഈ പൊതയിട്ടൊക്കെ സൂക്ഷിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ കേടായത് ഒരിക്കലും അവിടെ ഉപേക്ഷിക്കാതിരിക്കുക. കേടായ പൊതുവെ നമ്മൾ കർഷകർ നല്ലതിനെല്ലാം പറിച്ചും എടുക്കും, മറ്റത് അവിടെ ഉപേക്ഷിച്ചിരിക്കും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കേടായതുണ്ടെങ്കിൽ പറിച്ച് മാറ്റി കൊടുക്കുക.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ചീയൽ രോഗത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ഇതേതൊക്കെയാണ്?
0: വേരിലുണ്ടാകാറുണ്ട്. വേരില് പ്രധാനമായിട്ടുണ്ട് വാട്ടരോഗമാണ്. വാട്ടരോഗം ഫ്യൂസേറിയം എന്ന് പറയുന്ന ഒരു കുമിള്, അപ്പോൾ അത് താരതമ്യേന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തന്നെയാണ്. കാര്യം അത് ഒരു ചൂട് കൂടുതൽ, നമ്മുടെ ഈ ഒരു 22 മുതൽ 30 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ചൂട് അതിന് ഏറ്റവും നല്ലതാണ് വംശകർത്താൻ. അപ്പോൾ ഇത് മണ്ണിൽ തന്നെ ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേരിലൂടെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അത് വേരിലൂടെയുള്ള ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇനിമാവിരകൾ പോലുള്ളത് അല്ലെങ്കിൽ മറ്റ് പ്രാണികളുടെ ആക്രമണം ഉണ്ടായി വേരിന് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്രമണം കുറച്ചുകൂടെ പെട്ടെന്നാവും, രൂക്ഷമാവും. അപ്പോൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വേര് നശിച്ചു കഴിയുമ്പോൾ പൊതുവെ ഉണങ്ങുന്നത്, മഞ്ഞിച്ച് ഉണങ്ങിപ്പോകുന്നത്.
1: വൈറസ് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട്
0: ബുദ്ധിമുട്ടുള്ള
1: കാര്യം തന്നെയാണ്.
0: സർ പറഞ്ഞതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതിന് നേരത്തെ തന്നെ നമ്മൾ അത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ രോഗമില്ലാത്ത സ്ഥലങ്ങളിൽ നല്ല വിത്തുകൾ, അപ്പോൾ അതിലൊന്നുണ്ടാകുന്ന ചെടികളും നല്ല ശക്തിയോടെ വളരുന്നതായിരിക്കും, അങ്ങനെയുള്ള വിത്ത് എടുക്കാനായിട്ട് ചെയ്യുക. പിന്നെ അതിന് നമുക്ക് മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ പ്രാണികളിലൂടെയാണ് പരത്തുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. രോഗം വരുന്നത് നോക്കിയിരിക്കാതെ തന്നെ നമുക്ക് വെള്ളീച്ച ഇട ആക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം, വേപ്പെണ്ണ ഇമൽഷൻ ഉപയോഗിക്കാം, അല്ല കൂടുതൽ ആക്രമണം ഉള്ളതാണെങ്കിൽ രാസകീടനാശിനിയായ ഡൈമത്തേറ്റ് പോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും അവിടെ കീടാക്രമണം, രോഗം വരുന്ന, അപ്പോൾ വിത്ത് നമ്മൾ നല്ലതെടുക്കുന്നു, നല്ല തൈ വന്നു കഴിഞ്ഞാൽ ഇനി ഒരേ ഒരു സാധ്യതയുള്ളൂ, വെക്ടർ അഥവാ പരത്തുന്ന പ്രാണികളിലൂടെ. അപ്പം പരത്തുന്ന പ്രാണികളെ കൂടെ നിയന്ത്രിക്കാമെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം.
1: പിന്നെ നല്ല ഇനങ്ങളും വേണമെങ്കിൽ
0: തീർച്ചയായും നല്ല അനേക ഇനങ്ങൾ കാർഷിക സർവകലാശാല വികസിപ്പിച്ചതുണ്ട്. മറ്റ് സ്റ്റേഷനുകളിൽ വികസിപ്പിച്ച വിത്തുകളെല്ലാം ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കടകളിൽ തന്നെ പുറത്തുനിന്നുള്ള വിത്തുകൾ, പ്രതിരോധ ശേഷിയുള്ള വിത്തുകളുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്.
1: ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താരയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സുഷ എസ് താരയുടെ ഫോൺ നമ്പർ പറയാം: 9387813940.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: തികയാത്ത എണ്ണധാര. ചെറുപ്പത്തിൽ ദേഹത്തിൽ എണ്ണ പുരട്ടാൻ മടി കാണിക്കുന്ന കുട്ടികളോടുള്ള ഉപദേശമാണിത്. അത് ചെയ്തില്ല എങ്കിൽ പിന്നീട് പ്രായമാകുമ്പോൾ രോഗം വന്ന് അതിന് പ്രതിവിധിയായി എണ്ണ ധാര കോരേണ്ടി വരും. തക്ക സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാത്ത പക്ഷം പിൽക്കാലത്ത് പലിശ സഹിതം ചെയ്യേണ്ടി വരും. അതായത് കൂടുതൽ ബുദ്ധിമുട്ടണം എന്ന് സാരം. പണ്ടൊക്കെ എണ്ണ തേച്ച് കുളി മലയാളികളുടെ ഒരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അതിനെ തീരെ ഉപേക്ഷിച്ച മട്ടാണ്. ദിവസവുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരം

0: ശരീരത്തിൻ്റെ സർവീസിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും മാറ്റിവെക്കണം. തലയിൽ, പാദത്തിൽ, ചെവിയിൽ ഇവിടൊക്കെ വിശേഷിച്ചും എണ്ണ തേക്കണം. ശിരസിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളും ഇരിക്കുന്നത്. എണ്ണയിട്ട് തലയ്ക്ക് സ്വല്പം മസാജ് ചെയ്താൽ മുടി കൊഴിച്ചിൽ, മുടി മുറിഞ്ഞു പോകൽ, മുടി നരയ്ക്കൽ ഇവയൊക്കെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വഹിക്കുന്ന പാദങ്ങൾക്കും മുട്ടുകൾക്കും എണ്ണയിട്ടൊരു ശുശ്രൂഷ. തീർച്ചയായും അത് നിങ്ങളുടെ പാദങ്ങളുടെ ക്ഷീണം തീർക്കുകയും വിണ്ടുകീറൽ മാറ്റുകയും ബലം കൊടുക്കുകയും ഇതിനെല്ലാം ഉപരി നല്ല ഉറക്കത്തെ തരികയും ചെയ്യും. അല്ലെങ്കിൽ വാണിയൻ അഥവാ കച്ചവടക്കാരന് കൊടുക്കാത്തത് വൈദ്യന് കൊടുക്കേണ്ടി വരും എന്ന ചൊല്ല് അന്വർത്ഥമാകും. കച്ചവടക്കാരന് പണം കൊടുത്ത് എണ്ണ വാങ്ങി ദിവസേന തേച്ചു കുളിച്ചില്ല എങ്കിൽ പിൽക്കാലത്ത് രോഗം പിടിപെട്ട് വൈദ്യന് കാശു കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരും.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിളവിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാവലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തെങ്ങിൽ നിന്ന് തേങ്ങ പൊഴിയുന്നത് പ്രധാനമായും ഏത് പോഷകത്തിന്റെ കുറവുകൊണ്ടാണ്? ഉത്തരം, പൊട്ടാസ്യം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി. ഇനി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കും.

ചെയ്യുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. കേരള വെറ്റിനറി ആന്റ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ പൂക്കോട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വിംഗ് ഓഫീസിലേക്ക് വിവിധ പദ്ധതികളുടെ നടത്തിപ്പിലേക്കായി താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 1. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഒരെണ്ണം, ബിടെക് ബിഇ അല്ലെങ്കിൽ തത്തുല്യ ബിരുദവും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും തത്തുല്യ വിഭാഗത്തിൽ എഇ അല്ലെങ്കിൽ എഇ ആയി റിട്ടയർ ചെയ്തവരെയും സ്വകാര്യ നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. ഓവർസിയർ ഒരെണ്ണം, ത്രിവത്സര ഡിപ്ലോമയും നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യതയും പ്രവൃത്തി പരിചയവും മറ്റ് അനുബന്ധ യോഗ്യതകളും തെളിയിക്കുന്ന രേഖകൾ 17/5/2026 വൈകുന്നേരം 5 മണിക്ക് മുൻപാകെ IDW ഓഫീസ് PKT@KVASU.AC.IN എന്ന ഇമെയിലേക്ക് സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഒരു ഫാക്കൽറ്റി ട്രെയിനിയെ താൽക്കാടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ പോളിമർ അഥവാ റബ്ബർ ടെക്നോളജിയിൽ ബിടെക് എംടെക് ബിരുദമുള്ളവരും 2026 മെയ് 10 30 വയസ്സ് കഴിയാത്തവരും ആയിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 2026 മെയ് 21 രാവിലെ 9:30 NARTയുടെ പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തു പരീക്ഷ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് തയ്യാറായി ഹാജരാകണം. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200, കോട്ടയം 28,500, എറണാകുളം 24,800. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400, എറണാകുളം 14,700, വടക്കൻ പറവൂർ 14,700. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, കായംകുളം 21,000. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടമങ്ങാട് 66,000, പാല 68,000, മൂവാറ്റുപുഴ 68,000, കട്ടപ്പന 69,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400. കമ്പോള മൊത്ത വ്യാപാര വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

0: വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AIRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈയാഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സീസണിൽ 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: खरीफ के लिए जो फैसला लिया गया उसमें जितने भी खरीफ के क्रॉप्स हैं उन सब में कॉस्ट प्लस 50% या 50 से अधिक टोटल 2,60,000 करोड़ रुपए किसानों को पे आउट जाएगा इस पूरे फैसले से और इस साल का एनुअल खरीफ प्रोक्योरमेंट होगा 824 लाख मेट्रिक टन LMT.
0: 37,500 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതമുള്ള ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഏകദേശം 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രകാരം 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AIRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് സത്യനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നടന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഭവാനിപൂർ സീറ്റിൽ നിന്ന് MLA സത്യപ്രതിജ്ഞ ചെയ്തു. 5 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 2 സെഷനുകളിലായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുന്ന ഫാൽറ്റ മണ്ഡലം ഒഴികെയുള്ള 157 അസംബ്ലി മണ്ഡലങ്ങളിലെ MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹം പകുതിയായി കുറച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. 17 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിജയിച്ചതായി CBSE പ്രസ്താവനയിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡിജി ലോക്കറിലും ഉമാങ് ആപ്പിലും ഫലം പരിശോധിക്കാം. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിൽ നിന്നും നാസിക്കിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പൂനെയിൽ നിന്ന് ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ CBIക്ക് കൈമാറി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും.

0: ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സയ്ദ് നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയതല ക്വിസ് മത്സരത്തിന് തുടക്കമായി. ഈ മാസം 20 വരെയാണ് ഓൺലൈൻ ക്വിസ് മത്സരം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അടുത്ത മാസം സംഘടിപ്പിക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴി രാജ്യത്തെമ്പാടുമുള്ള യുവാക്കൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന 500 യുവ വോളണ്ടിയർമാർ ലേ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാന അതിർത്തി പ്രദേശങ്ങളിൽ സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. അതിർത്തി ഗ്രാമങ്ങളുടെ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം രാഷ്ട്രനിർമ്മാണത്തിലും അതിർത്തി സംരക്ഷണ പ്രവർത്തനങ്ങളിലും യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവർത്തികൾ എന്നിവയും യോഗം വിലയിരുത്തി. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം മഴമൂലം വൈകുന്നു. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈ ഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീപ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് രാവിലെ 10,200 രൂപ കൂടി 123,120 രൂപയിലെത്തി. ഉച്ചതിരിഞ്ഞ് 118,800 രൂപയായി കുറഞ്ഞു. ഒരു മേഖല ഒരു ദൌത്യം എല്ലാവർക്കും പുതുക്കിയ ആധാർ പദ്ധതിയുടെ ഭാഗമായി ആധാർ എൻറോൾമെന്റ് പുതുക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കായി കേരള സർക്കിളിലെ കൊച്ചി സെൻട്രൽ റീജ്യൻ ശില്പശാല സംഘടിപ്പിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയ ശതമാനം 85.20. വിജയ ശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴമൂലം വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി.
4: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തട്ടുകട നടത്തുന്ന G രാധാകൃഷ്ണൻ നായരുമായുള്ള അഭിമുഖം.
5: തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട

0: ർക്കും സ്വാഗതം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായർ ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ.
1: നമസ്കാരം സർ.
0: പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, തട്ടുകട എനിക്ക് തോന്നുന്നു ഇപ്പോ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കൂടുതലും അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരികയാണ്. കൂടുതലായിട്ടും വീണ്ടും തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരുന്നത്. ചേട്ടൻ ഏതാണ്ട് 32 വർഷത്തോളം കാലമായിട്ട് തട്ടുകട നടത്തി വരുന്ന ഒരാളാണല്ലോ. അപ്പോ ഏത് പ്രായത്തിലാണ്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ തട്ടുകട നടത്തുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്?
1: ഞാൻ വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ബൈ ചാൻസിൽ എനിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, പെട്ടെന്നൊരു ഫിക്സ് ജോലിയൊക്കെ വന്നു. അപ്പൊ അതൊരു 4-5 വർഷം പിന്നെ വണ്ടി ഓടണമെന്ന് പറഞ്ഞു. ആരോഗ്യ പ്രശ്നം വന്നു. പിന്നെ അനിയനാണ് ഈ കട വേറെ മാമൻ്റെ ഇത് വാങ്ങിച്ചതാണ്. അപ്പൊ പുള്ളി എനിക്ക് ഈ സുഖമില്ലായ അനിയൻ എന്നെ അയപ്പിച്ച് ചേട്ടൻ നടത്തിക്കോ, ഞാൻ വണ്ടി ഓടാൻ വന്നു. അനിയൻ വണ്ടി ഓടാൻ പോയിട്ട് കട എനിക്ക് വന്നു. അങ്ങനെ അന്ന് മുതൽ നമ്മൾ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഏതാണ്ട് 32 വർഷമായി. എന്റെ മുത്തമ്മന്റെ 3-ാമത്തെ വയസ്സിലാണ് കട തുടങ്ങുന്നത്.
0: അതിൽ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, സുഖമില്ലാത്ത ആ ഒരു സാഹചര്യത്തില് അങ്ങനെ അസുഖമൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് അതിനുശേഷമാണ് ആരംഭിക്കുന്നത് അല്ലേ? അപ്പോ അതുവരെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുതിയൊരു ഇതിലേക്ക് വരുമ്പോ കുറച്ച് ആശങ്ക, കുറെ കാര്യങ്ങൾ കാണുമല്ലോ.
1: ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
0: അതൊക്കെ എന്തായിരുന്നു ആ ഒരു ടെൻഷൻ ഏറ്റവും കൂടുതൽ?
1: നമുക്ക് അതിന്റെ പണിയൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെല്ലാം ഒന്നും അറിഞ്ഞിടാതെ ചെയ്യുന്ന തുടങ്ങിയതല്ലേ. പിന്നെ എല്ലാം ചെയ്ത് തന്നെ തന്നെ പഠിച്ചു. വൈഫിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. വൈഫിന്റെ കുടുംബത്തിലൊക്കെ ഒരാ മുമ്പ് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വൈഫിന് അറിയായിരുന്നു. അത് വെച്ച് നമ്മളിങ്ങോട്ട്
0: മുന്നോട്ട്
1: പോയി.
0: ഭാര്യയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നു. അപ്പോ ഈ തട്ടുകട ആരംഭിക്കുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ സംരംഭമാണ്, നമുക്ക് അറിയാത്തൊരു പണിയാണ്, അതിലേക്ക് വന്നിരിക്കുകയാണ്, എങ്ങനെയാണ് ആ ആദ്യത്തെ ദിവസം തള്ളി നീക്കിയത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: ആദ്യ ദിവസം രാവിലെ 5 മണിക്ക് തുറന്നു. പിന്നെ വൈഫ് കൂടെ സഹായത്തിനുണ്ട് കുറച്ച് സ്നാക്സ് ഐറ്റങ്ങൾ,
0: എന്തൊക്കെ
1: വാഴക്കപ്പം, ഉഴുന്നുവട, ബജി, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ ആദ്യ ദിവസം പ്രാവശ്യം തുടങ്ങിയ സമയത്തൊക്കെ കിട്ടുകയാണ് തുറക്കം. വൈകിട്ട് വരെ അതൊക്കെ തന്നെയാണ് തട്ടിമുട്ടി പോയത്. പിന്നെ ഓരോ ദിവസം ചെല്ലുന്നവരും ഓരോ ഐറ്റങ്ങൾ മാറി മാറി മാറ്റം വന്നുകൊണ്ടിരുന്നു.
0: ഇതിൽ ഈ പറഞ്ഞ പാചകം ചേട്ടന് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു.
1: പാചകം എനിക്കറിയാം.
0: അപ്പൊ എന്തൊക്കെയാണ് ചേട്ടന് ഇഷ്ടം ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ?
1: സ്നാക്സിന്റെ എല്ലാ ഐറ്റവും അറിയാം. ഉഴുന്നുവട, പരിപ്പുവട, കാരാവട, മോദകം എന്ന് പറയും, സൂയൻ എന്ന് പറയും, ഉണ്ണിയപ്പം, കേക്ക്, ബജ്ജി ഐറ്റങ്ങൾ, നെയ്യപ്പം, തിരളി, ഇങ്ങനെയൊക്കെ.
0: ഇതിലെ ഇപ്പൊ ഒരുപാട് വിഭവങ്ങളുടെ പേര് പറഞ്ഞു. ഇതിലെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതാണ്?
1: പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാഴക്കപ്പാണ്.
0: വാഴക്കപ്പാണ് ഏറ്റവും സമയമെടുക്കുന്നതോ?
1: സമയമെടുക്കുന്നത് ഉള്ളിവട, പരിപ്പുവട, കാരവട, ഇതൊക്കെ ഒരുപാട് ഒത്തിരി സമയമെടുക്കും. 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പറയും പ്രാവശ്യം എടുക്കാനൊക്കെ
0: എടുക്കുന്നത് ഒരുപാട് സമയം. പിന്നെ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ സ്നാക്സ് ആണല്ലോ തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എങ്ങനെയാണ് അത്, നന്നായിട്ട് വിറ്റ് പോവോ, അല്ലെങ്കിൽ അങ്ങനത്തെ?
1: തുടക്കത്തിൽ നമുക്ക് 5-6 ദിവസമൊക്കെ കുറച്ച് മിച്ചമൊക്കെ വന്നു, നഷ്ടം
0: മിച്ചമൊക്കെ വന്നു
1: വന്നു വന്നു.
0: അപ്പോഴും
1: നടത്തില്ല, മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം തന്നെ ചെയ്ത് രണ്ടുപേരും.
0: അതെ, അതില് ഇപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ പറയില്ലേ സാമ്പത്തികമായിട്ട്,
1: സാമ്പത്തികമായിട്ട് നമുക്ക് കട തുടങ്ങാനുള്ള കുറച്ച് കാശ് വരെയാണ് നമ്മൾ തുടങ്ങിയത്. അത് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഡെയിലി സാധനങ്ങൾ ചില ദിവസങ്ങളിലെ മിച്ചം ഒരുപാട് വരും. പിറ്റേ ദിവസം അടുത്ത് പിറ്റേ ദിവസം സാധനം വാങ്ങാനുള്ള പൈസ ആരെയും കണ്ടെത്തണം. അങ്ങനെയാണ് മുന്നോട്ട് കുറച്ച് ദിവസം പോയത്. പിന്നെ ക്രമേണ ക്രമേണ മാറി മാറി വന്നു. ഇപ്പൊ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ സുഖമായിട്ട് 3 ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി പോകുന്നുണ്ട്.
0: പിന്നെ ഇതില് ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യ ഘട്ടങ്ങളിൽ കുറച്ച് മിച്ചം വരുന്നത്, അപ്പൊ അതൊക്കെ
1: പുറത്ത് കൊടുക്കാൻ നോക്കില്ല, ആർക്കെങ്കിലും കൊടുത്ത് തീർക്കാൻ നോക്കില്ല. അന്നുള്ള കാര്യം അന്നൊന്നും യൂസ് ചെയ്ത് തീർക്കുക. അത് പിറ്റേ ദിവസത്തെ വെച്ച് കൊടുക്കാൻ, ഒരു സാധനം വെച്ച് കൊടുക്കാൻ പറ്റില്ല.
0: ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പഴയത് വെച്ച് കൊടുക്കുന്നത്. അന്നൊക്കെ അങ്ങനെ ഇത്രയും കഷ്ടപ്പാടിനിടയിൽ അങ്ങനെയൊക്കെ ഒരു തീരുമാനം ഭാര്യ കൂടി അങ്ങനെ
1: നമ്മളന്ന് പഴയ സാധനം ഒരു സാധനം ഇന്നുവരെയും കൊടുത്തിട്ടില്ല, കൊടുക്കത്തുമില്ല. അതിന്റെ ആവശ്യം ഇപ്പൊ കൊടുക്കാൻ കാണത്തില്ല. ഇല്ല, വൈകിട്ട് 5:30 കമ്പനി ഫിനിഷ്
0: കൃത്യമായിട്ട് തന്നെ ചെയ്ത്
1: നല്ല കൊടുക്കുന്ന വേറെ ഒരു ഫുഡ് മറ്റുള്ള ആവശ്യമില്ലാത്ത കളറ് അങ്ങനെയുള്ള ഒരു കാര്യം ചേർക്കില്ല.
0: പിന്നെ ഒരു ദിവസം കട ആരംഭിക്കുന്ന എത്ര മണിക്കാണ്?
1: രാവിലെ 5 മണിക്ക് തുറക്കും.
0: അപ്പൊ ചേട്ടനും വൈഫും കൂടി?
1: ഞാൻ ആദ്യം വരും, വന്ന് എല്ലാം റെഡിയാകും. വൈഫ് സാധനങ്ങളായിട്ടൊക്കെ വരും. അന്ന് അവിടെ തന്നെ 5:30 പലഹാരമൊക്കെ എടുത്ത് തുടങ്ങും.
0: അതില് ഈ തിരക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് ഏത് സമയത്താണ്?
1: തിരക്ക് നമുക്ക് പറയാം, ചില സമയം വന്ന് നല്ല തിരക്കായിരിക്കും. അത് എപ്പോഴൊക്കെ വരും നോക്കുക. രാവിലെ എന്തായാലും കാണും, രാവിലെ വൈകുന്നേരം മസ്റ്റാണ്. പിന്നെ ഇതിനിടയ്ക്ക് പറമ്പിൽ 11-12 സമയത്തൊക്കെ കുറച്ച് തിരക്ക് വരും. 1-2 സമയത്ത് നമുക്ക് ചില സമയം ആളില്ലാതെ ആ സമയത്തൊക്കെ നമ്മൾ ഫുഡ് കഴിക്കും.
0: ഈ തട്ടുകട അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ടൽ നടത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരുപാട് ആളുകൾ പെട്ടെന്ന് വരുന്നത്. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
1: അത് കുറച്ച് സമയം തിരക്ക് തീരുമ്പോഴത്തേക്കും കഴിക്കണം.
0: ഇരുന്ന് കഴിക്കാൻ പറ്റുമോ?
1: ഇല്ല ഇല്ല, ചില സമയങ്ങളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്.
0: ഓരോ തവണ അകത്തോട്ടും പുറത്തോട്ടും പോകുമ്പോ ഓരോന്ന് കഴിച്ച് അങ്ങനെയൊക്കെ
1: അങ്ങനെ കഴിക്കാൻ ഫുഡ് കൊണ്ട് നമ്മൾ നിന്നൊക്കെ കഴിക്കാം. അപ്പൊ ആരെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യും. വൈഫ് ഉണ്ടെങ്കിൽ വൈഫ് തന്നെ ചായ അടിച്ചു കൊടുക്കും,
0: അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും
1: ഇങ്ങോട്ടും.
0: പിന്നെ തുടക്ക സമയത്തെല്ലാം ഫാമിലി, ബാക്കിയുള്ളവര്, കുഞ്ഞുങ്ങളൊക്കെ ആയ ശേഷം അപ്പൊ എങ്ങനെയാണ് കുട്ടികളെ വെച്ചിട്ട്?
1: കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ താമസിക്കുന്ന വീട്ടിലവരെ ഹാപ്പിക്കും. അവര് അവിടെ നിന്ന് നേഴ്സറിലൊക്കെ അയക്കും. അംഗൻവാടി അടുത്ത് അംഗൻവാടി ഉണ്ടായിരുന്നു, അവിടെ അയക്കുമായിരുന്നു. ഞാൻ അന്ന് ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വീട്ടിൽ അവര് നോക്കിക്കൊള്ളുമായിരുന്നു. രാവിലെയൊക്കെ 9 മണിയാകുമ്പോൾ

0: പലരും ആ ഇത് ഒരു വാക്ക് ചിലർക്ക് തിരക്ക് പിടിച്ച് അങ്ങ് പോവും, പക്ഷെ ചിലരാണെങ്കിൽ ഒരു വാക്ക് ഓക്കെ ഇത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന
1: പറയും
0: ഒരുപാട്,
1: ഒരുപാട്
0: അങ്ങനത്തെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വിദേശികൾ അങ്ങനെ ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞതിനെ പറ്റി ഒന്ന് പറയാം.
1: അത് അവരുടെ പേരൊന്നും അറിയാൻ നോക്കൂല, ഇന്നിപ്പോ ഒന്ന് സാധനം വാങ്ങിച്ചു കൊള്ളാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വീണ്ടും വരുമല്ലോ അവര്. അങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാജ്കലേഷ് ആദ്യം മുതുകാട് സാറിന്റെ അവിടെയാണ് വരുന്നത്. പുള്ളി അവിടെ മാജിക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ്, നമ്മളെ കടയിൽ വന്ന് കാപ്പ് കുടിക്കാൻ വേണ്ടി വന്നു, അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടതാണ്.
0: ഇന്നും ആ ബന്ധം അങ്ങനെ
1: ആ ബന്ധം ഇന്നും ഉണ്ട്. പിന്നെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ജയിലിനത്തെ അമ്പലത്തിന്റെ പോറ്റി ഉണ്ട്, പുള്ളി എന്റെ ആജീവനാന്ത സുഹൃത്താണ്.
0: പിന്നെ അതുപോലെ പലപ്പോഴും നമ്മൾ തട്ടുകട നടത്തുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു സാഹചര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ പൈസയൊക്കെ ഇല്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്ത ആളുകളും ചിലപ്പോൾ വരത്തില്ലേ,
1: വരും വരും വരും,
0: അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ഉണ്ട്. സാമ്പത്തിക ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചായയും വടയും കഴിച്ചു കഴിഞ്ഞാൽ പൈസ എല്ലാം നമുക്ക് പിടിച്ചു നിർത്താൻ നോക്കൂല, ഉള്ളവർ തരില്ലാത്തവർ പിന്നീട് കൊണ്ടുതരാന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയും. അങ്ങനെ ഒരുപാട് പേരുണ്ട്, അത്രയും വരും. നമ്മൾ ഒരു സമയത്ത് ആഹാരം ഇല്ലാതെയൊക്കെ വളർന്നവരാണ്, അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരാൾ ഒരു വടയും ചായയും കട കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ തന്നെ കടയിൽ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ. ഞാൻ അനാഥ മന്ദിരങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്,
0: ഭക്ഷണങ്ങൾ
1: കൊടുക്കും കൊടുക്കും.
0: പിന്നെ ഇതില് പലപ്പോഴും ഇങ്ങനെ കട നടത്തി വരുന്ന സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ട് നിർത്തണം.
1: ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് നമ്മൾ റോഡിലല്ലേ ഇരിക്കുന്നത്, പണ്ട് കാലങ്ങളിൽ കോർപ്പറേഷൻ വന്ന് കടയെടുത്ത് മാറ്റേണ്ട സമയത്ത് മാറ്റി കൊടുക്കണം.
0: അങ്ങനെ ഒരുപാട് വട്ടം മാറ്റി,
1: ഒരുപാട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്.
0: അത് ഏത് സമയത്താന്നൊക്കെ ഓർമ്മയുണ്ട്? എങ്ങനെ എവിടുന്ന്
1: ഒരു 10 വർഷം കൊണ്ട് കുഴപ്പമില്ല,
0: അതിന് മുൻപ്
1: അതിന് മുന്നേക്ക് വർഷത്തിലൊരിക്കലും മാറ്റി കൊടുക്കണം. മാറ്റി കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കഴിഞ്ഞ് പിന്നെ എടുത്ത് വെക്കാവൊക്കത്തുള്ളൂ, പിന്നെ അവരെ വലിയ പ്രയാസപ്പെട്ടൊക്കെ എടുത്ത് വയ്ക്കും. ഇപ്പൊ പിന്നെ അവർ 10 വർഷം കൊണ്ട് ആ ഒരു ശല്യമില്ല, കാർഡ് തന്നിട്ടുണ്ട്. ആ കാർഡ് ഉള്ളതിന്റെ പേരില് ഇപ്പൊ 10 വർഷമായി,
0: കുഴപ്പമില്ല അവിടെ തന്നെ നടത്തുന്നത്. പിന്നെ നമ്മുടെ ഈ കടയൊക്കെ ആദ്യം സെറ്റ് ചെയ്ത ഒരു സമയമുണ്ടല്ലോ, എന്ന് വെച്ചാൽ തട്ടുകട എന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ടൽ പോലെ അല്ലല്ലോ കിട്ടുന്നത്. അത് സെറ്റ് ചെയ്തതിനെ കുറിച്ച് ഒന്ന് പറയാം, എങ്ങനെയാണ് നിങ്ങൾ എല്ലാരും ചേർന്നിട്ട് എങ്ങനെ ചെയ്തത്?
1: അതില് ആദ്യം കുറച്ച് സാധനങ്ങളിലേ മേടിക്കുള്ളൂ, അന്നൊക്കെ ഗ്യാസ് ഇല്ലല്ലോ, തുടങ്ങിയ സമയത്ത് ഗ്യാസ് സ്റ്റവ് ഒന്നും ഇല്ല.
0: അപ്പൊ എന്താണ്?
1: മണ്ണെണ്ണ സ്റ്റവാണ്,
0: മണ്ണെണ്ണ സ്റ്റവ്.
1: വലിയ സ്റ്റവ്, രണ്ട് ചെറിയ സ്റ്റവ് വാങ്ങിച്ചാണ്. അന്ന് ചായക്ക് ബൈലറായിരുന്നു, കരിയും മണ്ണെണ്ണ സ്റ്റവാണ്. ഇന്ന് കംപ്ലീറ്റും ഗ്യാസായി,
0: ഗ്യാസിലാണ്
1: ഉപയോഗിക്കുന്നത്.
0: അന്നത്തെ ആ ഒരു ചായ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന കുറെ സമയം ആവുമല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: രാവിലെ വന്ന് ബയലെല്ലാം കരിയിട്ട് തീയിടണം, തീയിട്ട് ഒരു 5 രൂപ വെള്ളം തിളക്കും, അതിനോടൊപ്പം തന്നെ പാലും വയലത്തിന് അടുത്ത് കരിയെടുപ്പ് തന്നെ വെക്കും. പിന്നെ എണ്ണച്ചട്ടിക്ക് മാത്രമേ അന്ന് മണ്ണെണ്ണ വാങ്ങിക്കണ്ട, ബാക്കിയെല്ലാം ഇതന്നെയാണ്,
0: ഇതിൽ തന്നെ പോകും,
1: കരി തന്നെ പോകും. അതെല്ലാം മാറി.
0: എണ്ണയോ എണ്ണ വെളിച്ചെണ്ണയൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ?
1: ഫാം ഓയിലാണ് എണ്ണോപ്പിന്റെ, ഫാം ഓയിലാണ് അന്ന് ഒന്നും ഉപയോഗിക്കുന്നത്,
0: ഫാം ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്.
1: നമുക്ക് അന്നുള്ള ആവശ്യമുള്ള എണ്ണ ഉപയോഗിക്കുക, വൈകിട്ടാകുമ്പോൾ തീർത്തെടുക്കും.
0: അതില് ഈ അരിയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കോ? എങ്ങനെയാണ്?
1: ഇല്ല, അന്ന് രാവിലെ കട്ട് ചെയ്തുള്ളൂ എല്ലാരും. ഇപ്പഴാണ് ജോലിക്കാരുള്ളത്, പണ്ടാണെങ്കിൽ നമ്മള് വടക്കൊക്കെ അരച്ചോട് വരാൻ സമയത്ത് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കും. ഇപ്പൊ പിന്നെ ജോലിക്ക് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവര് രാവിലെ വന്നിട്ട് കട്ട് ചെയ്തു.
0: ഇതില് മാവൊക്കെ കുഴക്കാനൊക്കെ പാടില്ല,
1: രാവിലെ രാവിലെ എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് അരച്ചു തരുന്നുണ്ട്. ഇവിടുന്ന് എല്ലാം വീട്ടിൽ തന്നെ, വടക്കേ ഐറ്റങ്ങളെല്ലാം വീട്ടിൽ തന്നെയാണ് അരച്ചു, വീട്ടിൽ കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ട് വരും, പിന്നെ ഉച്ചയ്ക്ക് ഒരു 10-11 മണി ശേഷമുള്ളതെല്ലാം മെല്ലി കൊടുക്കും.
0: മെല്ലി കൊടുക്കും,
1: മെല്ലി കൊടുക്കും. എനിക്ക് ഓർഡറൊക്കെ വരും, ചിലപ്പോൾ നല്ല ഓർഡറൊക്കെ വരും. ഓർഡറൊക്കെ ഉള്ളപ്പോൾ എല്ലാം വീട്ടിൽ ചെയ്യാം. ചില ദിവസങ്ങൾ ഞാൻ രാത്രി ഫുൾ ഉറക്കം കഴിഞ്ഞായിരിക്കും ചെയ്യുന്നത്,
0: ഉറക്കഴിഞ്ഞ്
1: പിന്നെ നല്ല ഓർഡർ 2000-3000 വടക്കൊക്കെ ഓർഡർ വരും. അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ഉറക്കം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്, ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. രാവിലെ ആകുമ്പോൾ റെഡിയാക്കി എടുക്കും, രാവിലെ 6 മണിക്ക് 7 മണിക്ക് കൊടുക്കണം.
0: ഓ, അപ്പൊ അന്ന് മൊത്തം ഉറക്കൊളച്ചിരുന്ന് എല്ലാം ചെയ്യും,
1: എല്ലാം ചെയ്യും.
0: പിന്നെ ഇതില് കട നടത്തിക്കൊണ്ട് വന്നോണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇത് നിർത്തണോന്നും എല്ലാം തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ട് കാരണം
1: അവതുള്ള കാലം വരെ ജോലി ചെയ്യണം നമ്മളെ കൊണ്ട്. ആർക്കും 5 പേര് എന്ന് വെച്ചാൽ, ഞാൻ ഒരു സമയത്ത് ഒരു നേരത്തെ ആഹാരം കഴിക്കുക എന്റെ കുടുംബത്തിൽ നിർത്തിയില്ലായിരുന്നു. അച്ഛന് ജോലിയില്ല, ഞങ്ങള് ദാരിദ്ര്യപ്പെട്ട ഒരു കുടുംബത്തിലാണ് കഴിച്ചത്. സ്കൂളിൽ പോകാൻ നിർത്തിയില്ല,
0: സ്കൂളിൽ പോയിട്ടുണ്ടോ?
1: സ്കൂളിൽ 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ് ഇല്ല, കഴിക്കാൻ ആഹാരം ഇല്ല, ചില ദിവസങ്ങളിൽ പച്ചവെള്ളം കുടിച്ചാണ് പോയിട്ടുള്ളത്. അങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ 10-ാമത്തെ വയസ്സ് ജോലി ഇറങ്ങി. ആ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് എന്റെ കൂടെ ഇന്നിപ്പം 2 മക്കൾക്കും കടയുണ്ട്, എല്ലാം ഞാൻ ഇട്ടുകൊടുത്ത് തന്നെയാണ്. അവരെല്ലാം പ്രത്യേകം സെപ്പറേറ്റ് ബിസിനസ് ആക്കി, ഒരാളിന് ഹോട്ടലിൽ ഇട്ട് കൊടുത്തു, ഒരാളിന് ബേക്കറി ഇട്ട് കൊടുത്തു. അപ്പൊ അവിടെ എല്ലാവരും കൂടെ 13 ജോലിക്കാരുണ്ട്. 13 ജോലിക്കാർ നമ്മളെ കൊണ്ടാവുമെങ്കിൽ വേറെ സ്ഥാപനം തുടങ്ങാൻ ഭഗവാൻ തരണെങ്കിൽ വീണ്ടും ജോലിക്കാർക്ക് ജോലി കൊടുക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
0: ഇതില് ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ പല പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നിട്ടാണല്ലോ ഇന്നിപ്പോ ഈ നിലയിൽ.
1: നല്ല കഷ്ടപ്പെട്ടു.
0: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതുപോലെ ഇപ്പൊ ഇപ്പോഴും ചിലപ്പം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പൊ അവരോടായിട്ട് പറഞ്ഞ ചേട്ടന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? അല്ലെങ്കിൽ അങ്ങനെ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട്?
1: ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടത അനുഭവിച്ചാണ് നമ്മൾ ഇതിലോട്ട് കയറിയത്. ഇതിൽ വന്നതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ നമ്മള് കഷ്ടതെന്ന് മുകളിലൂടെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കട നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ നമുക്ക് രണ്ടുപേരിലേ ഉള്ളൂ, അപ്പം സാധനം വാങ്ങിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ സാധനങ്ങൾ ജോലിക്കണം. ഇപ്പോഴും നമ്മൾ കുറച്ച് പർച്ചേസിനൊക്കെ പോകണം, ജോലിക്കാറുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ നമ്മൾ തന്നെ പോകണം.
0: ഒരു തട്ടുകട ഇപ്പൊ നടത്താനോ അല്ലെങ്കിൽ തുടങ്ങാനോ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്?
1: നല്ലതാണ് സംരംഭം, നല്ലതാണ്. നമുക്ക് കുറച്ച് പണി അറിഞ്ഞിരിക്കണം, ആര് നടത്തിയിരുന്നാലും സ്വന്തമായി പണി കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട്.

0: ബുദ്ധിമുട്ടാണ്. ജോലി ഇന്നത്തെ കാലത്ത് ജോലിക്കാർ വെച്ച് മുന്നോട്ട് പോകാൻ പാടാണ്. നമുക്ക് ജോലി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്കാർ വെച്ച് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. എനിക്ക് എൻ്റെ വൈഫിനും പണി അറിയാം, ഞങ്ങൾക്കിത് പണി അറിയാമെന്നുള്ളതാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പം മക്കൾ തുടങ്ങിയ സ്ഥാപനത്തിലായിരുന്നിരുന്നാൽ തന്നെയും അവിടെ ആളില്ലെങ്കിൽ ഞാൻ കയറി ഇത് കുക്ക് ചെയ്യും.
1: അപ്പോൾ കൃത്യമായിട്ട് നമ്മളും കൂടി നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ
0: പണി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പാടണം. ഏത് തൊഴിലായിരുന്നാലും നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം. ഒരു തൊഴിൽ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. രണ്ടാമത് നമ്മളെ ശീലങ്ങൾ കുറെ ഒതുക്കണം. ഇപ്പം അതൊരു സ്ഥാപനമായിട്ട് കടം കയറി നശിക്കുന്നത് നമ്മളെ കയ്യിരിപ്പൊണ്ടും വരാം. നമ്മൾ 100 രൂപ കിട്ടിയാൽ അതിൽ 80 രൂപ ചില 20 രൂപ നമ്മൾ സേവ് ചെയ്യണം. അത് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ.
1: ഡിസിപ്ലിൻ വേണമല്ലേ അതിനകത്ത് കൃത്യമായിട്ട്?
0: അതാ ചിലർക്ക് അതില്ല, അതില്ലാതെ വരുന്നവരാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കഷ്ടപ്പെടും, എന്തായാലും രാവിലെ രാത്രി വരെ കഷ്ടപ്പെടും. ഞാൻ ഒന്ന് ഉറങ്ങുമ്പോൾ 12 മണിയാവും, ഇന്നും 12 മണിയാവും,
1: 12 മണിക്കാണ്
0: രാത്രി 12 മണിയാവും, എന്നാലും 4 മണിക്കുണരും.
1: 12 മണിക്ക് കിടന്ന് 4 മണിക്ക്
0: കടകത്തിരുന്ന് ഞാൻ കിടക്കുള്ളൂ. അപ്പൊ 12 മണിയാവും. അത് എത്രയോ വർഷം കൊണ്ടങ്ങനെ തന്നെയാണ്,
1: ശീലമായി.
0: അത്രയും കഷ്ടതയുണ്ട്. ഇത് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മെച്ചമുള്ളൂ.
1: പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുമ്പോ ത്രൂ ഔട്ട് ആ കടയില് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഫുൾ ടൈം, അതിന്റെ ആ ഒരു സാധാ ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലി എന്ന് പറയുന്നത് ഈ സമയം കഴിഞ്ഞ് നമുക്ക് ഇനി റെസ്റ്റ് എടുക്കാന്നുള്ള ഒരിതുണ്ടല്ലോ. അപ്പൊ ഇതിലെങ്ങനെയാണ്? ത്രൂ ഔട്ട് ശ്രദ്ധ വേണ്ട ഒരു സാധനമാണ്.
0: ശ്രദ്ധ, നമ്മളെ ശ്രദ്ധ എപ്പോഴും വേണം. പിന്നെ ആളില്ലെങ്കിൽ നമുക്ക് ഒരിടത്തും പോവാം, പുറത്തോട്ട് പോകാൻ കൂല, നമ്മൾ ശ്രദ്ധയിലേക്ക് ക്യാഷ് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ജോലിക്കാർ മാത്രം വെച്ച് കൊണ്ടുപോകൂല.
1: വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും
0: നമ്മൾ ഒന്നാമൊന്ന്, രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പാചകം ചെയ്യുന്നതെല്ലാം ശ്രദ്ധ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്.
1: പാചകം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ആക്ച്വലി
0: നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ നോക്കി ചേർക്കണം.
1: അളവുകൾ
0: കൃത്യമായിരിക്കണം. അതിൽ എന്തെങ്കിലും കുറവ് വന്നാൽ നമസ്കാരം, കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്.
1: അതിൽ തന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ, തുടക്കത്തിലൊക്കെ നിങ്ങൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ഒരു കടയിൽ ഒരുപാട് പേർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണ്ടേ?
0: ആദ്യം കുറച്ച് പലരും വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. വൈഫ് വീട്ടിൽ നിന്ന് പിള്ളേരെ കാര്യം കൂടെ നോക്കണം. അപ്പൊ കുറച്ചൊക്കെ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഞാൻ കടയിടും. വൈഫ് പറഞ്ഞാൽ ഞാൻ രാവിലെ കുറച്ച് പിള്ളേരെ ഞാൻ അവിടെ കടയിലിടുവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ കുറച്ചുകൂടെ വലുതായപ്പോ പിന്നെ വൈഫ് കടയിൽ വന്ന് നിൽക്കും. ഇപ്പൊ പിന്നെ സ്റ്റാഫുകളായി, എന്നാലും ചിലപ്പോൾ സ്റ്റാഫ് കുറവാണെ വൈഫ് വരും. വൈകിട്ട് 3 മണി വരെ വൈഫ് കാണും. 3 മണിക്ക് എല്ലാ ദിവസവും 3:30 മണി വരെ വൈഫ് കൂടെ കാണും. വൈകിട്ട് 6 മണി വരെ കൂടെ കാണും. വൈകിട്ട് നമുക്ക് തിരക്കുള്ള സമയമാണ്, ആളുണ്ടെങ്കിൽ വരും.
1: അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച്
0: ഞാനും കൂടെ കാണും. നമ്മൾ ചിലപ്പോൾ 5 പേര് കാണും.
1: എല്ലാരും ഒരുമിച്ച് എല്ലാം ചെയ്ത് പോകും. പിന്നെ ഒരുപാട് സന്തോഷം തരുന്ന അനുഭവത്തിനെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്ന്?
0: കുറച്ച് നമ്മളിപ്പോ 80% ആൾക്കാർ നല്ലവരായിരിക്കും, 20% പേര് അതിലേക്ക് വേണ്ടി കഴിയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ നമുക്ക് റോഡിലൊന്നും പറയാക്കൂല. റോഡിലേതാണ്ട് സ്ഥാപനയുടെ നമുക്ക് പറയാൻ പാടില്ല. അവരെന്ത് കാണിച്ചാൽ നമ്മൾ അവരെ സ്വാൽവിധം വിടുക. അതിന്റെ കൂടെ നമ്മൾ എഴുത്തിയാടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാപനം മുന്നോട്ട് പാടാണ്.
1: അപ്പോ വർഷങ്ങളുടെ ആ ഒരു അനുഭവം കൊണ്ടായിരിക്കില്ല ചേട്ടൻ ഇത്രയും ക്ഷമയോടെ നിൽക്കാൻ സാധിക്കുന്നത്? അതേസമയം ഇപ്പോഴൊക്കെ ഉള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു ക്ഷമയുണ്ടെന്ന് തോന്നാറുണ്ടോ?
0: ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല. എന്റെ രണ്ട് മക്കൾ നല്ല രീതിയിൽ വളർന്നു. മൂത്തകളെ ഏറെ ഇങ്ങനെ പഠിപ്പിച്ചു, ജോലിക്ക് വേണ്ടെന്ന് പറഞ്ഞു, ബിസിനസ്സിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കടയിട്ടുള്ളത് ഇളയാളിന് ആയുർവേദ ഏവിയൻ കമ്പനിയിലെ സീനിയർ മാനേജറാണ്. പുള്ളിക്കാരന് ചെറിയ ബേക്കറി.
1: അപ്പോ ഈ ഒരു തട്ടുകടയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ
0: മക്കളെല്ലാം പഠിപ്പിച്ച് അവരെല്ലാം മൂത്തമ്മ മാരേജ് ആയി. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. താമസമല്ല, ഒരുമിച്ച് അവരുടെ കാര്യങ്ങൾ അവർ പ്രത്യേകം നോക്കുന്നുണ്ട്. ആ കട അവരെ കിട്ടുകൊടുത്ത് അവരതുകൊണ്ട് ജീവിക്കുന്നു. ഇളയാളിന് വേറൊരു കടയിടും, അവനും ആ കട. നമ്മൾ പഴയ തട്ടുകട എന്റെയും വൈഫിനും മരിക്കുന്നൊരു കട നടത്താൻ പോക്കുമെങ്കിൽ കട നടത്തുക. അവതുള്ള കാലം വരെ ജോലി ചെയ്യുക, ആരുടെയും മുമ്പ് കൈനീട്ടാൻ പാടില്ല, അങ്ങനത്തെ ആഗ്രഹമുണ്ട്.
1: ഇപ്പോ 32 വർഷത്തിന് മുൻപ് ആണ് ഈ തട്ടുകട ആരംഭിക്കുന്നത്. ആ സമയത്ത് ഉള്ള തട്ടുകട അല്ലല്ലോ ഇന്ന് നമ്മൾ.
0: ഒരുപാട് മാറ്റമുണ്ട്.
1: അതിനെ കുറിച്ച് എന്ന് പറയാം,
0: അന്നത്തെ സ്നാക്സ് അല്ലല്ല ഇന്ന്. അന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഐറ്റങ്ങളല്ലേ ഉള്ളൂ.
1: അതൊരു തട്ടുകട രൂപത്തിൽ
0: ഇന്ന് കടയൊക്കെ കുറച്ചും കൂടെ പണി കുറച്ചും കൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഫുഡ് നമ്മൾ കൊടുക്കുന്നത് കൂടുതലും നാടൻ ഫുഡാണ് ആളുകൾക്ക് ഇഷ്ടം. എനിക്കിന്നും അന്നും പോകുന്നത് നമ്മളത് പഴയ രീതിയിലുള്ള പലഹാരങ്ങളാണ്, അതിനാണ് ഇന്നും ആൾക്കാരുള്ളത്.
1: പണ്ടത്തെ
0: പലഹാരങ്ങൾ, ഉണ്ണിയപ്പം, ഉഴുന്നുവട, കാരുടെ ഈ ഐറ്റങ്ങൾക്ക് തന്നെയാണ് അവിടെ കൂടുതലും ആളുള്ളത്. അത് തന്നെയാണ് ഇടുന്നത്. പിന്നെ ബാക്കി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഓർഡർ ചെയ്താൽ ഇട്ട് കൊടുക്കും.
1: അങ്ങനെയാണ് ചെയ്യുന്നത്.
0: ഓർഡർ തന്നു കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റങ്ങൾ വേണമെന്ന് ഇട്ട് കൊടുക്കും.
1: പിന്നെ ഇപ്പം പുതിയ തട്ടുകടയില് ഈ തട്ടുകളുടെ ഷേപ്പ് പോലും പല വ്യത്യാസത്തിലുള്ള
0: മിക്കവാറുള്ള കടകളിലൊക്കെ സ്നാക്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ മലബാർ സ്നാക്സ് ആണ്. മലബാർ സ്നാക്സ് ആണ് കൂടുതലും ചിലരൊക്കെ ഉപയോഗിക്കുന്നത്. അതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്, ആരും ഉണ്ടാക്കുന്നതല്ല. ഞാൻ പുറത്തുനിന്നുള്ള ഒരു സാധനം വാങ്ങി വെക്കാറില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മാത്രമേ
1: സ്വന്തമായിട്ട്. പിന്നെ അതുപോലെ പുതിയ ജനറേഷനിലുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ നൂഡിൽസ് ആ ടൈപ്പ് സാധനങ്ങളാണ്.
0: അതിനെല്ലാം താഴത്തെ ഒമ്മോന്റെ ഹോട്ടലിലുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്, ചൈനീസിന്റെ എല്ലാ ഐറ്റവും ഉണ്ട്.
1: അതെ. അപ്പൊ ആ ചൈനീസ് വിഭവങ്ങളൊക്കെ ചേട്ടൻ കുക്ക് ചെയ്യാൻ അറിയാമോ?
0: അത് മോൻ ചെയ്യും. ഞാൻ മോനെ അറിയാം. ഞാൻ ചൈനീസിന്റെ ഒന്നും ചെയ്യില്ല, നാടൻ ഭക്ഷണം എല്ലാ രീതിയിൽ എനിക്കറിയാം. ചൈനീസിനെല്ലാം മോൻ ചെയ്യും.
1: ഇപ്പോ മോന് ഹോട്ടലുണ്ട്. അപ്പൊ മോന്റെ ഹോട്ടലിൽ ഈ പറഞ്ഞ പുതിയ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കുള്ള ഇഷ്ടം

0: വിഭവങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ഏത്?
1: വിറ്റുപോകുന്ന ചിക്കൻ പുരട്ടുണ്ട്, നമ്മുടെ നാടൻ ശൈലാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതൊക്കെ നാടന. പിന്നെ ബിരിയാണി, ദം ബിരിയാണി, ഇങ്ങനെ പല ഐറ്റം ബിരിയാണി, രണ്ട് മൂന്ന് ഐറ്റം ബിരിയാണി ഉണ്ട്. അതെല്ലാം പോകും. അത് ഓർഡർ ചെയ്ത് നമ്മൾ ഡോക്ടർമാരെ കൊടുക്കുന്നുണ്ട്. പിന്നെ മാസം തോറും ഇവിടെ ഡോക്ടറുടെ ഒരു മീറ്റിംഗ് പരിപാടി നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകിട്ടായ ചൈനീസിന്റെ കുറെ ഐറ്റങ്ങളുണ്ട്.
0: നമ്മുടെ തട്ടുകടയിൽ ഏറ്റവും കൂടുതൽ
1: എന്റെ കടയിൽ പോകുന്ന കൂടുതൽ ഇടുന്ന കടയും വാഴയ്ക്ക് പോകുന്നു. പണ്ടത്തെ കാരവട,
0: കാരവട എന്ന് പറയുമ്പോൾ അത്,
1: അത് നമ്മൾ അരിയും ഉഴുന്നും പരിപ്പും ആണ്. അരി ഉഴുന്ന് അരയ്ക്കുക, എന്നിട്ട് പരിപ്പ് കൂടെ മിക്സ് ചെയ്തെടുക്കുക. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയേപ്പില, പിന്നെ ബാക്കി മുളക് പൊടി, മസാല, പെരിഞ്ചീരകം, കായപ്പൊടി, ഇതൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. വേറെ കളറൊന്നും ഇങ്ങനെയുള്ള പരിപാടികളോ ഇല്ല.
0: ഇതാണ് ഏറ്റവും കൂടുതൽ
1: പരിപ്പ് കൂടെ
0: ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്.
1: നമുക്ക് നാടൻ ഫുഡ് തന്നെയാണ് പോകുന്നത്. നമ്മളെ കടയിൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരിക അതിനെനിക്ക് വെറൈറ്റി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മൾക്ക് ഇടാനറിയുന്ന സാധനം ഇട്ട് കൊടുക്കും, പുറത്തുനിൽക്കുന്ന സാധനം പുറത്തുനിന്ന് എടുത്ത് കൊടുക്കും.
0: അപ്പൊ എന്താണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടി ഒരുപാട് വട്ടം പറഞ്ഞതെന്ന് വെച്ചാൽ മരിക്കും വരെ ഇതുപോലെ നല്ല ആരോഗ്യം ജോലി ചെയ്തു പോകാൻ സാധിക്കട്ടെ. അപ്പൊ ആ ആഗ്രഹം പോലെ തന്നെ നന്നായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, അതിനുള്ള ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. കച്ചേരിക്ക് മുന്നോടിയായി നടന്ന പൊതുയോഗം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡെപ്യൂട്ടി ഡയറക്ടർ എഞ്ചിനീയറിംഗ് ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ:
1: ഇത് കേവലം ഒരു സംഗീത സന്ധ്യ എന്നതിലുപരി ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. ആകാശവാണി 9 ദശാബ്ദങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു വർഷമാണിത്. ആകാശവാണി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ആരംഭിച്ച് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇവിടുത്തെ ഒരു ശബ്ദ പ്രക്ഷേപണ മാധ്യമം എന്നതിലുപരി ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ എല്ലാ ചരിത്ര നിമിഷങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ ചെറുപ്പകാലത്തെല്ലാം ആകാശവാണി കേട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ പോയതും നിങ്ങളുടെ പേരൻസ് ഓരോ കാര്യങ്ങൾ ചെയ്തതൊക്കെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ആകാശവാണി എന്നത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ആകാശവാണി അതിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന നാമം നൽകി 1936 ജൂൺ 8 അത് 90 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ട്രസ്റ്റ് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള വിവരം, മഹാത്മാഗാന്ധിയുടെ ആഹ്വാനങ്ങൾ, ഇതെല്ലാം ആകാശവാണി വഴിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞത്. അത് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിൽ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആകാശവാണി പാത്രമായിരുന്നു. ജനങ്ങളെ സേവിക്കുന്നതിലും ഇവിടുത്തെ കൾച്ചർ പരിപോഷിപ്പിക്കുന്നതിലും, പ്രത്യേകിച്ചും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തൊക്കെ പരിപാടികളാണ്, സംഗീത ഫെസ്റ്റിവൽസ്, നാഷണൽ ഫെസ്റ്റിവൽസ് നടക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ ശാസ്ത്രീയ സംഗീതത്തിനെ ഞങ്ങൾ ഏതൊക്കെ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ, ഏതൊക്കെ തരത്തിൽ ശാസ്ത്രീയ സംഗീതം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നു, അതിനുള്ള അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ കാലം കഴിഞ്ഞപ്പോൾ ആകാശവാണി ഒരു ഗവൺമെന്റ് മാധ്യമത്തിന് ഉപരി നിങ്ങൾ സ്വയം റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങൾക്കൊക്കെ ലഭിക്കുകയുണ്ടായി. അതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അതിനുശേഷം പോലും ഞങ്ങൾ

0: റവന്യൂ ജനറേഷനെ കുറിച്ച് പോലും ആലോചിക്കാതെയാണ് ശാസ്ത്രീയ സംഗീതത്തിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ആകാശവാണി ശ്രവിച്ചാൽ മനസ്സിലാവും.
1: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ മഞ്ജീശ്വരയ്യർ.
2: നാദനവതി, ഈ പേര് തന്നെ ഒരു അർത്ഥവത്തായാണ്. നവർസങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന നാദത്തിന്റെ 9 ഭാവങ്ങൾ ഒരു തരത്തിൽ ചെമ്പൈജിയുടെ സംഗീത ജീവിതത്തിൽ ആകത്തുകയാണ് ഈ പരിപാടി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും അന്ന് അറിയപ്പെടുന്ന ആകാശവാണി, ഇന്ന് പ്രസാർ ഭാരതി എന്നറിയപ്പെടുന്ന സ്ഥാപനവുമായിട്ട് വളരെയധികം ആഴത്തുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോയുടെ പരിപാടിയുടെ ഭാഗമാകുന്ന ഏറ്റവും സന്തോഷകരമാണ് ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്. എപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും 24/7 സർവീസ് എന്ന് പറഞ്ഞ മാതിരിയാണ് ചെമ്പൈ മെമ്മോറിയലിൻ്റെ ട്രസ്റ്റി അംഗങ്ങൾ. ഇത്രയും വലിയൊരു സന്തോഷകരമായ ഒരു പരിപാടിയിൽ ബന്ധപ്പെട്ടിരുന്നത് ഒരു കലാകാരനായിരുന്നു കൂടിയായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ഈ പരിപാടിയിൽ അക്ഷീണം പ്രയത്നിച്ച ഓൾ ഇന്ത്യ റേഡിയോ, പ്രസാർ ഭാരതിയുടെ എല്ലാ അധികൃതർക്കും ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്കും കലാകാരന്മാർക്കും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള എല്ലാ കലാ ആസ്വാദകർക്കും എന്റെ ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുന്നു.
1: ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ട് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവിയും അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാമുമായ PA ബിജു.
3: 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോ എന്ന ഒരു പേര് ഈ പ്രക്ഷേപണ മാധ്യമത്തിന് നൽകപ്പെട്ടത് അതിൻ്റെ 90 പൂർത്തിയാകുന്ന വേളയാണ് ഇത്. ആ പേരിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇന്ത്യ മുഴുവനും ഉള്ള ശബ്ദ വിന്യാസങ്ങളുടെ പൊതു പ്രക്ഷേപണത്തിൻ്റെ ഒക്കെ ആ ഒരു പൂർണ്ണത ഉൾക്കൊള്ളുന്ന ഒരു പേരാണത്. പിന്നീടാണ് ആകാശവാണി എന്ന പേരുകൂടി നമ്മൾ ഈ സ്ഥാപനത്തിന് നൽകുന്നത്. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ 90 നാദ നവതി എന്ന പേരിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു റേഡിയോയും സംഗീതവും തമ്മിൽ എന്താണ് ബന്ധം? ആകാശവാണിയും സംഗീത കച്ചേരികളും തമ്മിലുള്ള ബന്ധം എന്താണ്? തിരുവനന്തപുരം ആകാശവാണിയും ചെമ്പൈ മ്യൂസിക് ട്രസ്റ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? ചെമ്പൈയുടെ നാമത്തിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി നടത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. റേഡിയോ ഒരു കേൾവിയുടെ മാധ്യമമാണ്, അതുപോലെ തന്നെ സംഗീതം കേൾവിയുടെ ഒരു കലയാണ്. വസുമ്പർനലി കച്ചേരിക്കായിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ, നമ്മളിത് കാണാൻ എത്തുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ കച്ചേരി തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിൽ ലയിച്ചിരിക്കുന്നവർ കണ്ണുകൾ അടയ്ക്കുകയും കേൾവിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. റേഡിയോയിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാം കേൾവിയുടെ കലകളാണ് എങ്കിലും സംഗീതം കുറെ കൂടി പ്രധാനമാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും അത് കേൾവിക്കായിട്ട്, കാഴ്ചയെ കൂടെ കേൾവിയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു കലയാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേപോലെ പോകുന്നതാണ്. വാസ്തവം പറഞ്ഞാൽ റേഡിയോ ലോകത്തിൽ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും റേഡിയോ ക്ലബ്ബുകളൊക്കെ രൂപപ്പെട്ടു. 1923 ബോംബെ റേഡിയോ ക്ലബ്ബ് ആരംഭിച്ചു. അതിനുശേഷം കൽക്കട്ടയിലും മദ്രാസിലും ഒക്കെ ഉണ്ടായി. ആദ്യ റേഡിയോ ക്ലബിൻ്റെ പരിപാടി പ്രക്ഷേപണം ചെയ്യുമ്പോൾ തന്നെ അതിലെ പ്രധാനപ്പെട്ട ഇനം സംഗീത കച്ചേരിയായിരുന്നു. ഈ പറഞ്ഞ 90 അതിനു മുമ്പ് ഒരു 100 കവിഞ്ഞുള്ള ബന്ധമാണ് ഈ മാധ്യമവും സംഗീത കച്ചേരികളും തമ്മിലുള്ളത്. അത് അരക്കിട്ടുറപ്പിക്കുവാനാണ് ഈ 90 വാർഷിക വേളയിലും തിരുവനന്തപുരത്ത് മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള പ്രധാന ആകാശവാണി നിലയങ്ങളിലൊക്കെ ഈ നാദനവതിയുടെ ഭാഗമായിട്ട് സംഗീത കച്ചേരികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്.
1: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ വൈക്കം വേണുഗോപാൽ.
4: ആകാശവാണിയിൽ ഞങ്ങളൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ പേടിയാ. അത്ര കണ്ട് കലാകാരന്മാർ ഒരുപാട് നിറഞ്ഞു നിന്ന സന്ദർഭങ്ങളാണ്. അത് വലിയ മഹാന്മാർ. ഏത് പ്രോഗ്രാം എവിടെയായാലും കർണാടക സംഗീതം മാത്രമല്ല എല്ലാ കലകളെയും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ആകാശവാണിയാണ്. ഇപ്പോഴല്ലേ പിന്നെ ഈ മാധ്യമങ്ങളൊക്കെ വന്നേ. അന്ന് ആകാശവാണി ഉള്ളൂ. ഞങ്ങളൊക്കെ ഓരോ പ്രോഗ്രാം നടത്തുമ്പം തൃശ്ശൂരായാലും ട്രിവാൻഡ്രത്തായാലും അന്ന് ഈ പ്രോഗ്രാം ഉത്സവ സ്ഥലത്തെ പ്രോഗ്രാം റിലേ ചെയ്യാനായിട്ട് ആകാശവാണി പോവും. അങ്ങനെ ഒരു കാലമായിരുന്നു. ഒന്നും വേണ്ട, ചെമ്പൈ സംഗീതോത്സവം ഈ ആകാശവാണി കൂടിയാണ് ഇത് ഇത്രയും വലുതായത്. ആകാശവാണിക്കുള്ള ആ ഒരു ഇത് നമ്മൾക്ക് എന്നും നമ്മുടെ സ്മരണയിൽ നിൽക്കേണ്ട കാര്യം തന്നെയാണ്. കർണാടക സംഗീതം ട്രിവാൻഡ്രത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാം നടത്തുന്നു. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കലാകാരന്മാരെ സംബന്ധിച്ച്. ഇതിൻ്റെ കലാകാരന്മാരുടെയും കൂടി ഒരു ആവശ്യം ഇതിനകത്ത്. ഇവിടെ ഇത്രയും പ്രോഗ്രാം നടത്തുന്നു. ഇവിടുത്തെ ഈ ആകാശവാണിയിലെ കുറേ കലാകാരന്മാർ വന്നാൽ ഇവിടെ നിറയും. ഇതിലൊക്കെ മുന്നിട്ടിറങ്ങി ഇതൊക്കെ നമ്മുടെയും കൂടി ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായാൽ ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. ഒരു കൂട്ടായ്മയാണ് ഇതെല്ലാം.
1: ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് MP സ്വാഗതവും

മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ സി നീലകണ്ഠൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ശ്രീ പന്തളം എസ് നവീൻ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. കച്ചേരിയിൽ നിന്ന്

സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയുടെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ആകാശവാണി. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ലേഡി ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാദികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗ്മ സഹായം ഭഗത് രാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ ജെ ജോയ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
0: നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൗശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സംരക്ഷണവും

0: പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി PM വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നയി രോഷ്നി, നയി മൻസിൽ എന്നീ പദ്ധതികളെയാണ് PM വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശുവികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൌശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. PM വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൌശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൌശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൌശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തുപ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃക കലാകരകൌശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. PM വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൌശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൌശല വിദഗ്ധരെയും അവരുടെ കരകൌശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൌശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് PM വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊണ്ടു.

0: അഞ്ചാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡിജി ലോക്കറിലും ഉമാങ് ആപ്പിലും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡിജിയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാ ഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. നീറ്റ് യു ജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭാ യോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൗകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാതാ വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈഹോപ്പ് കമ്പനിയുടെ VTS-HE സീ പ്ലെയിനാണ് അഗത്തി ദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീ പ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഈഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നട അടയ്ക്കുക. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തെരഞ്ഞെടുത്തു. മഴ മൂലം മത്സരം വൈകിയാണ് ആരംഭിച്ചത്. ഇടുക്കി കുമാരമംഗലം പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ 2-ാമത്തെ കേസിൽ പ്രതി വിനീഷിന് 12 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഹാനഗരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

0: Peace, progress and development. Dr. Jaishankar also met his Brazilian counterpart Mauro Vieira and exchanged views on bilateral, regional and global issues. The External Affairs Minister said India values Brazil's support and perspectives on India-BRICS chairship. Senior officials from Iran, Kazakhstan, Nigeria and Uzbekistan have arrived in New Delhi to attend the two-day BRICS foreign ministers meeting beginning tomorrow. U.S. President Donald Trump arrived in Beijing today for a high-stakes summit with his Chinese counterpart Xi Jinping. During their two-day talks beginning tomorrow, the two leaders are expected to discuss a range of critical issues, including the war involving Iran, U.S. arms sales to Taiwan, trade and artificial intelligence, and tariff amid growing economic and technological rivalry between the world's two largest economies. The U.S. president has brought along several top business and technology executives on his visit to China, underscoring the importance of economic and technological issues in bilateral relations. In weightlifting, India's Gyaneshwari Yadav bagged two medals, a silver and a bronze, at the Asian Senior Championships in Gandhinagar today. Gyaneshwari won a silver in the snatch section in the 53-kilogram category and then an overall bronze medal in the event with a combined lift of 194 kilograms. In Thailand Open Badminton, star shuttlers PV Sindhu, Lakshya Sen and Kidambi Srikanth progressed to the pre-quarterfinals of singles events in Bangkok. In women's singles, the two-time Olympic medalist PV Sindhu defeated Tung Siu Tong of Chinese Taipei 21-9, 21-12. She will take on Amalie Schultz of Denmark in the round of 16 tomorrow. Young Devika Sehag outclassed world number 26, Natsuki Nedera of Japan. She will meet Thai player Pichamon Opatniput. In another match, Malvika Bansod beat Wen Yu Tsang of Canada. She will meet Chan Yufei of China. The India Meteorological Department, IMD, has forecast heat wave to severe heat wave conditions over West Madhya Pradesh and West Rajasthan for the next 2 days. East Rajasthan, Gujarat and Maharashtra are expected to reel under heat wave conditions tomorrow. The weather agency also predicted heavy to very heavy rainfall over Arunachal Pradesh, Assam and Meghalaya tomorrow. And now, before we end the bulletin, the headlines once again. Union Cabinet increases minimum support prices, MSP of 14 Kharif crops for marketing season 2026-27. Cabinet also gives nod for promotion of surface coal and lignite gasification projects worth 37,500 crore rupees. CBI arrests 5 persons in connection with NETUG 2026 paper leak case. Raids continue in several states. Prime Minister Narendra Modi reduces his convoy size, prompting BJP chief ministers and other leaders to adopt austerity measures. West Bengal government decides to hand over recruitment scam probes to CBI, lifts all interstate restrictions on the movement of essential products. And in weightlifting, India's Gyaneshwari Yadav bagged silver and bronze at Asian Senior Championships in Gandhinagar. That is all in the news at 9. Good night.
1: Agashavani. ആകാശവാണി വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ. ഇങ്ങനെയും പഠിക്കാം.
2: ശിവൻ സാറേ, ഈ 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. സയൻസും കണക്കും ഒക്കെ പഠിപ്പിച്ച് തീർത്തു, പക്ഷേ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു എല്ലാം മറന്നു പോകുന്നുവെന്ന്. എന്തോ ബ്രെയിൻ ഫോഗോ എന്നൊക്കെ പറയുന്നു. സാറ് കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രേ.
3: പിന്നെ കേട്ടിട്ടുണ്ട് സാറേ, ഇപ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 30 സെക്കൻഡ് റീൽസ് കാണുന്ന സ്പീഡിലാണ് അവരുടെ മനസ്സ് ഓടുന്നത്. ആ സ്പീഡിൽ നമുക്ക് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. സാങ്കേതികമായി പറഞ്ഞാൽ അവരുടെ സിസ്റ്റം ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും.
4: എൻ്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നമ്മൾ കുട്ടികളെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രശ്നം ലളിതമായിട്ട് പരിഹരിക്കാം.

0: ഇതിനെയാണ് ന്യൂറോ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്.
1: ഹാക്കിംഗോ? ടീച്ചറെ ഇതെന്താ വല്ല സൈബർ ക്രൈമോ ആണോ? പിള്ളേരുടെ തലച്ചോറിൽ ആരെങ്കിലും നുഴഞ്ഞു കയറുമോ?
0: അതല്ല സാറേ, നമ്മുടെ തലച്ചോറിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചില ശാസ്ത്രീയ വിദ്യകളാണത്.
1: ഓഹോ.
0: പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ തലച്ചോറിന് മാറാനുള്ള ഒരു കഴിവുണ്ട്. അതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ?
2: ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കേട്ടിട്ടുണ്ട്. ഇതെന്തോ നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരിക്കുന്ന ബ്രെയിൻ സർക്യൂട്ടുകളെ റീവയർ ചെയ്യാമെന്നോ മറ്റോ അല്ലേ ടീച്ചറെ?
0: കറക്റ്റ്. നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ തലച്ചോറിലെ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് തമ്മിൽ പുതിയ പാതകൾ രൂപപ്പെടും. നമ്മൾ ഈ കാട്ടിലൂടെ സ്ഥിരമായിട്ട് നടന്നാൽ അവിടെ ഒരു വഴിയുണ്ടാകില്ലേ, അതുപോലെ. പക്ഷെ കുട്ടികൾക്ക് പ്രശ്നം തുടങ്ങുന്നത് അമിഗ്ഡാല എന്ന ഭാഗത്ത് നിന്നാണ്.
1: അമിഗ്ഡാലയോ? അതൊരു വല്ലാത്ത പേരാണല്ലോ. ഇതാണോ ഈ കുട്ടികളെ മടിയന്മാരാക്കുന്നത്?
0: മടിയന്മാരാക്കുന്നതല്ല സാറേ, പേടിപ്പിക്കുന്നതാണ്. നമ്മുടെ തലച്ചോറിലെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഗാർഡാണ് അമിഗ്ഡാല. വലിയൊരു പുസ്തകമോ കഠിനമായ ടാസ്കോ കാണുമ്പോ അമിഗ്ഡാല വിചാരിക്കും ഇതൊരു വലിയ അപകടമാണെന്ന്.
1: ആണോ?
0: ആ, ഉടനെ അത് തലച്ചോറിനെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് മാറ്റും. അപ്പൊ കുട്ടികൾക്ക് സ്ട്രെസ് കൂടും. ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെന്താ ചെയ്യുക? അവർ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഇതിനെയാണ് നമ്മൾ മടി എന്ന് തെറ്റിദ്ധരിക്കുന്നത്.
2: കൊള്ളാമല്ലോ. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡിനെ പറ്റിക്കാൻ വല്ല എളുപ്പ വഴിയുണ്ടോ? ഈ ITയിലേക്ക് നമ്മൾ ഫയർ വാൾ ബൈപാസ് ചെയ്യുന്നത് പോലെ.
0: ഉണ്ട്, അതിനാണ് 2-മിനിറ്റ് റൂൾ. കുട്ടികളോട് പറയുക, നീ വെറും 2 മിനിറ്റ് മാത്രം പഠിച്ചാൽ മതിയെന്ന്. ആ 2 മിനിറ്റ് എന്നത് അമിഗ്ഡാലയെ സംബന്ധിച്ചൊരു ഭീഷണിയല്ല. നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം ആ പ്രവർത്തനം ഏറ്റെടുക്കും. ശീലങ്ങൾ ഓട്ടോമാറ്റിക്കായി മാറുന്നത് അവിടെ വെച്ചാണ്.
1: പക്ഷേ ആനി ടീച്ചറെ, പല കുട്ടികളും 5 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും ഫോൺ എടുക്കും. ഈ ഇൻസ്റ്റന്റ് മെസ്സേജുകളും വീഡിയോകളും ഒക്കെ അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ തടയും?
0: അതിനെയാണ് ഡോപ്പമിൻ ഹൈജാക്കിംഗ് എന്ന് വിളിക്കുന്നത്. സന്തോഷം നൽകുന്ന രാസവസ്തുവായ ഡോപ്പമിൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് ധാരാളമായി ലഭിക്കും. ഇത് തടയാൻ ഫ്രിക്ഷൻ എന്ന വിദ്യ ഉപയോഗിക്കണം.
1: അതെന്നതാ?
0: പഠിക്കുമ്പോ ഫോൺ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഫോൺ എടുക്കാൻ എഴുന്നേറ്റ് പോകണമെന്ന മടി വന്നാ തലച്ചോറ് ആ പണി വേണ്ടെന്ന് വെക്കും. പിന്നെ ഫോണിലേക്കുള്ള ദൂരം കൂടുമ്പോ പഠനത്തോടുള്ള ശ്രദ്ധ കൂടും.
2: ഫ്രിക്ഷൻ, അതായത് ചെറിയൊരു തടസ്സം ഉണ്ടാക്കുക, അത് ശരിയാണ്. ITയിലേക്ക് നമ്മൾ ഒരു പ്രോസസ്സ് സ്ലോ ആക്കാൻ ലേറ്റൻസി കൂട്ടുന്നത് പോലുള്ള ഒരു പരിപാടി. പിന്നെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ ടീച്ചറെ, ഈ ശീലങ്ങളൊക്കെ സ്ഥിരമാക്കണ്ടേ?
0: അതിനാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നിലവിലുള്ള ഒരു ശീലത്തിന്റെ കൂടെ പുതിയൊരു പഠനശീലം ചേർക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കൈ കഴിയാലുടൻ ഞാൻ 10 മിനിറ്റ് മാത്തമാറ്റിക്സ് ഫോർമുലകൾ ഓർത്തു നോക്കും എന്ന് തീരുമാനിക്കുന്നു. കൈ കഴുകുക എന്നത് തലച്ചോറിന് അറിയാവുന്ന ഒരു ശീലമാണ്. അതിന്റെ കൂടെയുള്ള പുതിയ കാര്യത്തെ തലച്ചോറ് പെട്ടെന്ന് സ്വീകരിക്കും.
1: ഇതൊക്കെ കൊള്ളാം. പക്ഷേ ടീച്ചറെ, ഈ കുട്ടികൾ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുന്നത് നല്ലതാണോ? പലരും ഉറക്കം ഒഴിച്ചാണ് പഠിക്കുന്നത്.
0: ഒരിക്കലും അല്ല സാറേ, അതൊരു വലിയ അബദ്ധമാണ്. നമ്മുടെ തലച്ചോറിൽ സിനാപ്റ്റിക് പ്രൂണിംഗ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. പകല് പഠിച്ച കാര്യങ്ങളിൽ ആവശ്യമില്ലാത്തവ കളഞ്ഞ് പ്രധാനപ്പെട്ടവ മാത്രം സേവ് ചെയ്യുന്ന സമയമാണത്. 8 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിച്ചില്ലെങ്കിൽ തലച്ചോറിലെ ഈ ഡേറ്റ മാനേജ്മെന്റ് നടക്കില്ല. അപ്പൊ പഠിക്കുന്നൊന്നും തലേ നിൽക്കില്ല.
2: ചുരുക്കത്തിൽ, രാത്രി ഉറക്കം എന്നത് കമ്പ്യൂട്ടറിൽ ഡാറ്റ ബാക്കപ്പ് എടുക്കുന്നത് പോലെയാണല്ലേ? ബാക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഡാറ്റ പോവും.
0: കറക്റ്റ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഇടവേളകൾ എടുക്കുന്നത്. 25 മിനിറ്റ് പഠനം, 5 മിനിറ്റ് വിശ്രമം എന്ന പൊമോഡോറോ ടെക്നിക് തലച്ചോറിലെ ഡോപ്പമിൻ അളവ് നിലനിർത്താൻ സഹായിക്കും. പഠനം ഒരു ഭാരമായി കുട്ടികൾക്ക് തോന്നുകയില്ല.
1: ആനി ടീച്ചറെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ വലിയ ആശ്വാസം തോന്നുന്നു. നമ്മൾ ഈ കുട്ടികളെ വെറുതെ വഴക്കൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ കുറച്ച് ശാസ്ത്രീയ വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്താൽ എത്ര നന്നായിരിക്കും.
2: അതെ സാറേ, നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ പഴയ അധ്യാപന രീതികളൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, IT അറിയാം, സാങ്കേതികവിദ്യ അറിയാം. ഇനി അവർക്ക് അവരുടെ ബ്രെയിൻ സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ അറിയണം. നമുക്ക് ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാം.
0: തീർച്ചയായിട്ടും സാറേ, നമുക്ക് ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാം. ഇതൊക്കെ പിള്ളേർ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ.
1: പിന്നെന്താ, അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ HM-നെ പോയി കണ്ട് കാര്യം ഇങ്ങോട്ട് അവതരിപ്പിക്കാം.
0: ഓക്കെ സാർ.
3: ഇങ്ങനെയും പഠിക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

നവതിയുടെ നിറവിൽ ആകാശവാണി. ആയിരത്തി തൊള്ളായിരത്തി 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. രാജ്യത്തിന്റെ സാംസ്കാരിക വിവരവിനിമയ പ്രക്ഷേപണ ചരിത്രത്തിൽ തലമുറകളിലൂടെ അലയടിക്കുന്ന ഒരു ശബ്ദം പിറവിയെടുത്ത സുവർണ നിമിഷമാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. അക്കാലത്തെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഔദ്യോഗിക മാസികയായിരുന്ന ദ ഇന്ത്യൻ ലിസ്ണർ 1936 June 7 അതിന്റെ മുൻപേജിലൂടെ ഈ വലിയ മാറ്റത്തെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു. ആകാശം തൊടുന്ന ആ മാന്ത്രികത തുടങ്ങുന്നതിന് തലേദിവസം കുറിക്കപ്പെട്ട ആ നിമിഷം ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ആകാശവാണിയുടെ ഡൽഹി സ്റ്റേഷൻ ശബ്ദങ്ങൾക്ക് ചിറകുകൾ നൽകി. ആ ശാന്തമായ ചുവരുകൾക്കുള്ളിൽ നിന്നുയർന്ന ശബ്ദ തരംഗങ്ങൾ പിന്നീട് ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യാനന്തരം ആകാശവാണി അതിവേഗം വളരുകയും 1956 ആകാശവാണി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന ആകാശവാണിക്ക് 591 സ്റ്റേഷനുകളുണ്ട്. 25 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലുമായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നു. ആകാശവാണിയുടെ എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ശബ്ദം ആഗോളതലത്തിൽ എത്തിക്കുകയും പ്രവാസികളുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്തു. ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന ഉദാത്തമായ ലക്ഷ്യം മുൻനിർത്തി ആകാശവാണിയുടെ ന്യൂസ് സർവീസസ് ഡിവിഷൻ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കുമുള്ള ജനങ്ങൾക്ക് 24 വാർത്തകളും വിശകലനങ്ങളും എത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിന് വളരെ സൌകര്യപ്രദവും ഉപയോഗപ്രദവുമായ ഒരു മാധ്യമമാണ് റേഡിയോ. ശ്രോതാക്കളുടെ ബൗദ്ധിക ചക്രവാളത്തെ വികസിപ്പിക്കുക എന്നതാണ് റേഡിയോയിലൂടെ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. കുട്ടികളെ തങ്ങളുടെ പ്രധാന ശ്രോതാക്കളായി തിരിച്ചറിയാൻ ആകാശവാണിക്ക് കുറച്ച് സമയമെടുത്തു. ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യത്തെ കുട്ടികളുടെ പരിപാടി 1930 April 1 മദ്രാസിൽ നിന്നാണ് പ്രക്ഷേപണം ചെയ്തത്. അത് തമിഴിലുള്ള പ്രൈമറി ക്ലാസ് പാഠങ്ങളായിരുന്നു. കൊൽക്കത്ത സ്റ്റേഷനിലെ ശിശുമഹൽ, ഗൽപാദാദൂർ അസർ എന്നിവ കുട്ടികൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കി. തുടക്കകാലത്ത് തത്സമയ പരിപാടികളിൽ കുട്ടികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ പ്രയാസമായിരുന്നതിനാൽ പിന്നീട് പരിപാടികൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും തുടങ്ങി. സംഗീതവും കഥകളും മാത്രമല്ല പഞ്ചതന്ത്രം, ഹിതോപദേശം തുടങ്ങിയ ധാർമ്മിക കഥകളും കുട്ടികൾ ആകാശവാണിയിലൂടെ ഇന്നും താൽപര്യത്തോടെ കേൾക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പണ്ട് പണ്ട് പണ്ട് എന്ന ജനപ്രിയ പരിപാടി ഇതിന് ഉദാഹരണമാണ്.

0: അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ താൽപര്യപ്രകാരം 1967 ജൂലൈ 21 ഡൽഹി സ്റ്റേഷനിൽ നിന്ന് യുവവാണി പ്രക്ഷേപണം ആരംഭിച്ചു. യുവാക്കൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്പോർട്സ്, സംഗീതം, വാർത്തകൾ തുടങ്ങിയ പരിപാടികൾ യുവവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുവരുന്നു. കൂടാതെ തൊഴിലവസരങ്ങൾക്കും കരിയറിനും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു. സ്കൂളുകളിലോ കോളേജിലോ നേരിട്ട് പോകാതെ ഏത് പ്രായത്തിലും പഠിക്കാൻ കഴിയുന്ന രീതിയാണ് ഓപ്പൺ ലേണിംഗ്. 1966 സെപ്റ്റംബർ 7 ഡൽഹി ആകാശവാണി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ സഹായിക്കാനായി യൂണിവേഴ്സിറ്റി ഓഫ് ദി AIR ആരംഭിച്ചു. ഇന്നത്തെ കാലത്ത് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവ പഠിതാക്കളുടെ അധ്യയനം മെച്ചപ്പെടുത്തുന്നതിനായി റേഡിയോ ഉപയോഗിക്കുന്നു. അച്ചടിച്ച പാഠപുസ്തകങ്ങളെക്കാൾ വേഗത്തിൽ കേൾവിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് റേഡിയോയുടെ പ്രത്യേകത. ഗാന്ധിജി റേഡിയോയെ ഒരു അത്ഭുത ശക്തി എന്നാണ് വിശേഷിപ്പിച്ചത്. സാധാരണക്കാരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിലും അവരെ ബോധവൽക്കരിക്കുന്നതിലും റേഡിയോയ്ക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിലെ എറണാകുളം ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതിലും തുടർന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിലും ആകാശവാണി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ജയ്പൂർ, നാഗ്പൂർ, ഷിംല, ശ്രീനഗർ, തിരുച്ചിറപ്പള്ളി എന്നീ സ്റ്റേഷനുകൾ യുവാക്കൾക്കായി അനൌപചാരിക വിദ്യാഭ്യാസ പരിപാടികൾ ഇപ്പോഴും സംപ്രേഷണം ചെയ്തുവരുന്നു. ചുരുക്കത്തിൽ, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90 പിന്നിടുമ്പോഴും ആകാശവാണി വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നേറുകയാണ്.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം.
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: രഘുനന്ദനല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
0: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
1: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
0: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
1: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
0: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
1: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശ് വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
0: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
1: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
0: ഹലോ, ഹലോ, ഹലോ.
2: സർ.
1: ആ, എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ. 3 ആണും 1 പെൺകുട്ടിയും.
1: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കും.
2: ആ ശരി സാർ.

0: ഗുഡ് മോർണിംഗ് സർ.
1: പ്ലീസ് ഹാവ് എ സീറ്റ്.
0: താങ്ക് യു.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്. പരിഹാരമില്ലാത്ത, കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദന.
0: സർ, ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും?
1: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിൽ അവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.

0: ഭയങ്കരമായ സത്യം. അതിന് അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
1: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത് എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സി, ഐ എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീട് ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിനക്ക്
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകം കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണമെന്നല്ല.
2: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന 1 മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ 1-2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
3: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
1: ഞാനും
3: അച്ഛനെന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
4: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ അവരെ?
2: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
4: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
3: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
4: ആ ശരിയാണ്, എല്ലാ പേർക്കും ഉണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
1: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
0: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതിരമേ. ലെറ്റ് ഹർ ട്രൈ ദ ബെസ്റ്റ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ, ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
1: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
0: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
0: വരൂ, അച്ഛൻ അകത്തുണ്ട്, അങ്ങോട്ട് പോവാം.
1: സർ, സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
1: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞാ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
1: ഉണ്ടായിരുന്നു സർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ച് ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കും സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
1: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സർ. ഞാൻ ജസ്റ്റ് എങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
1: സർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
1: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സർ. അവളിവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ എ ലോട്ട്. നല്ല കമ്പനിയായിരുന്നു ഞങ്ങള്.
3: യെസ്, എൻ്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തുനിന്ന് പോയി. നൗ ഐ ആം എലോൺ, എ ലോൺലി ഹാർട്ട്.
1: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
3: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് ന്യായാധിപന്റെ കസേരയിലില്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്.
1: നോ സർ, ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
3: മതി. സ്റ്റോപ്പ് ഇറ്റ്.
1: സർ, സർ, പക്ഷേ I'm sorry, sir.
3: എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? I don't need you any.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കേ മാഡം.
0: ആ, തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആദ്യം പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. He is fighting something from the past. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ആ, ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി.
2: അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പം എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുകയായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേന്ന്.
3: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്ക് കൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്ക് കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
1: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണുമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: ആ, അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്നാ എനിക്ക് തോന്നുന്നത്.
1: ദേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയല്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണ്.

0: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോരെ?
1: എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ.
2: അപ്പൊ ശരി അച്ഛാ. ശരി ശരി ശരി, വണ്ടി എടുക്ക്.

0: മുജ്ജന്മത്തിലെ ശത്രുവാ ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണി കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാ?
0: ഒരു കുഴപ്പവുമില്ല, കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്.
1: അതോക്കേ, പക്ഷേ എന്നാലും.
0: ഒരെന്നാലുമില്ല, ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തു നിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എൻ്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ, ഒറ്റക്കിറങ്ങിപ്പോയാ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എൻ്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിന് സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയ്, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പയാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ, പേര് നിലമാൻ കുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേന്.
0: അങ്ങനെ കരുതണ്ട. എന്തു സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ

0: ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശിയിറങ്ങി നടക്കുന്നത്. ആ എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്ത് പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മളിനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മരയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്നൊരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
0: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ, ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: എങ്ങനെയുണ്ട്, യാത്രക്ക് സുഖമുണ്ടോ?
1: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
0: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്നു നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഒരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
1: തുമ്പി, സൂപ്പർ പേരാണല്ലോ സർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
0: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തുപറ്റി സർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
0: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൽ 2 ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരു ചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

പെറ്റതും തായ് തന്നെയാണ്, നിങ്ങളെ പെറ്റതും തായ് തന്നെയല്ലേ, എന്നിട്ടും എന്തിനേ ചോര നീരല്ല.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നും ഇല്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്കത്തെ സങ്കടം?
1: അത് പെരിയ വാർത്ത ഒന്നും അല്ലയ്യാ. ഇന്ന് തുമ്പിയുടെ ജീവിതമേ സങ്കടം താ. എനിക്ക് വന്ന് എനിക്ക് പിറന്നനാൾ, അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിയിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകേതാൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിൽ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളിൽ സർക്കാരിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകൻ്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോൾ കനകൻ 4 പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, 4 പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. 2 പേര് അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും 2 ഗാർഡുകളും മദ്യപിച്ച് ചീട്ടുകളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ. പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്.

0: അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റ് മൂന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തലയിടിച്ചു വീണു മരിച്ചുപോയി.
1: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
0: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ, അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
1: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
0: ആര് പറയാനാ സർ. പിറ്റേന്ന് ഊരിലുള്ളവര് കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
1: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സാർ, സാർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിയിലെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്ക സാർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സാർ. സാറിനൊട്ടും വയ്യെങ്കിൽ നമുക്ക് അങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നു മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വെക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപ സ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു ഞാൻ. നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എൻ്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ്.

0: സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നു. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടിൽ?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് തന്നെയാണ്. കുറച്ചു കാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ, പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരേ, തുമ്പിയെയോ? അതെന്താ കാര്യം, മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സാർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സാർ, പ്ലീസ്.
0: വൈ നോട്ട്.
3: എന്നെ അങ്കേ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാ? ഇത് അച്ഛനെയും കാണുന്നില്ലല്ലോ. ഇവിടെ
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം. ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്ങത്താ. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: ഷേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അങ്ങേരി ഇത് അറിയുമ്പോൾ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദ്.

0: സ്വന്തം തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എൻ്റെ അവസാന നിയോഗവും കഴിഞ്ഞു, ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
1: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മോഡല് മരണത്തെക്കുറിച്ച് പറയുന്നത്.
0: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
1: കൊള്ളാം സാർപ്പോ, ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണൻ രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ അഞ്ചാം ദിനമായ നാളെ രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും മിൻമിനിയും പാടിയത്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ജോൺസൺ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495656321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ജാക്ക്പോട്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയത്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിതാര.

0: ആകാശവാണി. ഇപ്പോൾ സമയം 11 മണി. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്ന സുഭാഷിതം.
1: എവരി ആക്ഷൻ ദെയർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സർ ഐസക് ന്യൂട്ടൺ 3-ാം ചലന നിയമം കണ്ടുപിടിച്ചത് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതൊരു ശാസ്ത്ര സത്യവുമായി ഇന്നും നിലനിൽക്കുന്നു. ഈ സത്യം 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാമായണത്തിലൂടെ നാം അറിഞ്ഞിട്ടുള്ളതാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ജ്ഞാനസത്യം വാൽമീകി മഹർഷി പച്ചയായ മനുഷ്യജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നാം കാണുന്നതും പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മാറ്റി നിർത്തി ചിന്തിക്കാനാവില്ല. ന്യൂട്ടൺ പറഞ്ഞതിനേക്കാളും ഒരു പടി കൂടി കടന്ന് ഇതിഹാസത്തിൽ പറഞ്ഞു, ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. സത്യം ഒരു നിശ്ചിത കാലം വരെ മാത്രമേ മൂടി വയ്ക്കാൻ ആവൂ. രത്നാകരൻ എന്ന കാട്ടാളൻ വനത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ധനവും വസ്ത്രങ്ങളും മറ്റും കൊള്ളയടിക്കുന്നയാളായിരുന്നു. നിരന്തരം ഈ ചെയ്യുന്ന കൊടും ക്രൂരതയിൽ നിന്ന് ശേഖരിക്കുന്ന ധനം മുഴുവൻ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി വിനിയോഗിക്കുന്നു. കുടുംബത്തിൻ്റെ രക്ഷ മാത്രമേ അയാളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. കുടുംബം സംരക്ഷിക്കുന്ന ഏതൊരു ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും കടമ മാത്രമേ അയാൾ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ധനസമ്പാദനത്തിനുള്ള മാർഗം നേരിൻ്റേതാവണം എന്ന ബോധക്കുറവ് മാത്രമേ രത്നാകരൻ എന്ന കാട്ടിൽ ജീവിക്കുന്നയാളിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ സമൂഹത്തിലും ഇത്തരം രത്നാകരന്മാർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. അറിവും ബോധവുമുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ ദുരവസ്ഥ നാം എല്ലാം അനുഭവിക്കുകയാണ്. മാർഗം എന്തായാലും പണം സമ്പാദിക്കുക, സ്വന്തം കുടുംബജീവിതവും ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിക്കുക, അതുവഴി നാട്ടിലെ പ്രമാണിയാവുക എന്നതല്ലാതെ ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. പ്രമാണിത്വം എന്നത് പൊതുസമൂഹത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ലൈസൻസായി കരുതുന്നവരും കുറവല്ല. കാലത്തിൻ്റെ മാറ്റം കാണാതിരിക്കുകയോ കണ്ടാലും അതിനനുസരിച്ച് മാറാൻ തയ്യാറാവാതിരിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെയും. പൊതുസമൂഹം ഭയത്തോടെയാണ് ഇത്തരക്കാരെ കാണുന്നത്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന സർക്കാർ ജീവനക്കാരനായാലും മതരാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരായാലും ഭരണാധികാരികളായാലും പിന്നെ അവരുടെ ജീവിതവും ജീവിത രീതികളും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ധാർഷ്ട്യം നിറഞ്ഞവയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുള്ള കാരണവും മറ്റൊന്നല്ല. ഉത്തരവിനെയും നിർദ്ദേശങ്ങളെയും ശിരസാവഹിക്കുന്ന കുറേ പേർ എപ്പോഴും കൂടെ ഉണ്ടാവും. അവരെ തീറ്റിപ്പോറ്റുന്നവരുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാനേ അവർക്ക് കഴിയൂ. തിരുവായ്ക്കെതിർവായില്ല എന്ന തത്വമാണ് ഇവിടെയും. പിന്നിൽ ഏത് പ്രവർത്തിക്കും പിന്തുണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ആത്മധൈര്യത്തിനൊരു കുറവും ഉണ്ടാകില്ല. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ടെന്ന് ഓർക്കണം. ഏതൊരു ഉയർച്ചയ്ക്ക് പിന്നിലും കാലം കാത്തുവെച്ച പതനവും ഉണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. നമ്മളെ പിന്തുണച്ചവരും പോറ്റി വളർത്തിയവരാരും കൂടെ ഉണ്ടാവില്ല. രാമായണത്തിലെ രത്നാകരൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. സപ്തഋഷിമാർ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഭാണ്ഡം പിടിച്ചുപറിക്കാൻ ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞു, രത്നാകരൻ

0: തരാം, നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തരാം. എന്നാൽ ഇത് കേട്ടു, നീ ചെയ്യുന്നത് പാപമാണ്, നീ ചെയ്യുന്ന ഈ നീചകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് നിൻ്റെ ഭാര്യയും മക്കളുമാണ്, എന്നാൽ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർക്കൂടി പങ്കിടുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അവർ ഏൽക്കും എന്നായിരുന്നു രത്നാകരൻ്റെ മറുപടി. എന്നാൽ അത് നിൻ്റെ കുടുംബത്തോട് ചോദിച്ചു വരുവാൻ പറഞ്ഞപ്പോൾ നിഷ്കളങ്ക ഹൃദയത്തിനുടമയായ രത്നാകരൻ സ്നേഹനിധിയായ ഭാര്യയോട് ചോദിച്ചു, നിത്യവും ഞാൻ അന്യരെ പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്ന ധനം കൊണ്ടാണ് നീയും മക്കളും കഴിയുന്നത്, ഞാൻ മാത്രം ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങൾ കൂടി ഏറ്റെടുക്കുമോ? ഇത് കേട്ട രത്നാകരൻ്റെ ഭാര്യ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഏയ് അത് പറ്റില്ല, നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ശരി തന്നെ, അത് പുണ്യമാണോ പാപമാണോ എന്നറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഞങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം. വളരെ വേദനയോടെ സ്വന്തം ഭാര്യ പറഞ്ഞ മറുപടിയുമായി വീണ്ടും ഋഷിമാരുടെ അടുത്ത് ചെന്ന് ഋഷിമാരുടെ വാക്കുകൾ സശ്രദ്ധം ശ്രദ്ധിച്ച രത്നാകരൻ അപ്പോഴാണ് താൻ അതുവരെ ചെയ്ത പാപകർമ്മത്തെക്കുറിച്ചും പിന്നീട് തനിക്കുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചും ബോധവാനാകുന്നത്. ഋഷിമാരുടെ സദ്വചനങ്ങൾ അദ്ദേഹത്തിലുണ്ടാക്കിയ മാനസാന്തരം പിന്നീടുള്ള ജീവിതത്തിൽ പ്രതിഫലിച്ചു. സത്യധർമാദികൾ വെടിഞ്ഞുള്ള ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് വാൽമീകി മഹർഷി രാമായണത്തിൽ സ്വന്തം കഥയിലൂടെ കാണിച്ചു തരുന്നത് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും പാഠമാകേണ്ടതാണ്.
1: അരവിന്ദൻ കാണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇതുവരെ കേട്ടത്.